നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201 മേടം 27, 2026 മെയ് 10 ഞായറാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:32. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യയുടെ അഡ്വാൻസ് അഗ്നിമിസൈലിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കായികരംഗം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്.
0: ന്യൂസ് റെയിൻബോ.

ഏതൊരുവൻ നല്ല ഉപദേശം നൽകുന്നുവോ അവൻ ഒരു കരം കൊണ്ട് പണിയുന്നു. ഏതൊരുവൻ നല്ല ഉപദേശവും മാതൃകയും നൽകുന്നുവോ അവൻ രണ്ട് കരങ്ങളും കൊണ്ട് പണിയുന്നു. എന്നാൽ ഏതൊരുവൻ നല്ല ഉപദേശം കൊടുക്കുകയും തെറ്റായ മാതൃക കാട്ടുകയും ചെയ്യുന്നുവോ അവൻ ഒരു കരം കൊണ്ട് സൃഷ്ടിക്കുകയും മറുകരം കൊണ്ട് തള്ളിയിടുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് ബേക്കൺ.

0: എന്തു പൂർണ്ണ സൃഷ്ടിയാണ് മനുഷ്യൻ! എന്തു കുലീന വിവേകശാലിയാണവൻ! എന്തനന്തമവൻ മനഃശക്തിയിൽ! ആകാരചലനങ്ങൾ സുവ്യക്തം, പ്രശംസനീയം. പ്രവൃത്തിയിൽ മാലാഖയ്ക്ക് സദൃശ്യം. വിവേകത്തിൽ അവൻ ദൈവത്തിനൊപ്പം. വില്യം ഷേക്സ്പിയർ.
1: ടൈം ചെക്ക്, റേഡിയോ ടൈം. സ്റ്റുഡിയോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 15 സെക്കൻഡ്.
2: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

നമസ്തേ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ബെഡ് കോഫിയിലേക്ക് എല്ലാവർക്കും വോം വെൽക്കം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ, സന്തോഷമായിട്ടിരിക്കല്ലേ. സോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും പാട്ടുകൾ കേൾപ്പിച്ചും നമുക്ക് 7 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം.

അല്ലേ. സോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും പാട്ടുകൾ കേൾപ്പിച്ചും നമുക്ക് 7 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. അതുവരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഗിവ് ദ വൺസ് യു ലവ് വിങ്സ് ടു ഫ്ലൈ, റൂട്ട്സ് ടു കം ബാക്ക് ആൻഡ് റീസൺസ് ടു സ്റ്റേ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് പറക്കാനുള്ള ചിറകുകൾ നൽകുക, ഒപ്പം അവർക്ക് തിരിച്ചു വരാൻ പാകത്തിനുള്ള വേരുകളും താങ്ങാകാനുള്ള കാരണങ്ങളും നൽകുക. യെസ്, ദലൈലാമയുടെ വാക്കുകളാണ്. പക്ഷേ ഉണ്ടല്ലോ, പല അച്ഛനമ്മമാരും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ആധിക്യം കൊണ്ട് കുട്ടികളെ എങ്ങും വിടാതെയും ഒന്നും ചെയ്യിക്കാതെയും വളർത്താറുണ്ട്. കുഞ്ഞുങ്ങളും ഓരോ വ്യക്തികളാണ്, സ്വന്തം കാലിൽ നിന്ന് സ്വയം പര്യാപ്തത നേടേണ്ടവരാണ് എന്നൊന്നും ചിന്തിക്കില്ല ഇവർ. അവന് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടതും അതിലധികവും ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എന്നൊക്കെയുള്ള വികലമായ വാദങ്ങളായിരിക്കും ഇതേപ്പറ്റി ചോദിച്ചാൽ കിട്ടുക. എത്ര കാലം നമുക്കിങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ പറ്റും? ഏത് കാര്യത്തിലായാലും പ്രായോഗിക പരിജ്ഞാനമില്ല, തിയറി മാത്രമേ അറിയുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നും എപ്പോഴും സഹായിക്കാൻ അച്ഛനമ്മമാരുണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ആരും ഇല്ലാതെ വരുന്ന ഒരവസരത്തിൽ ഓരോ സന്ദർഭങ്ങളെ നേരിടുമ്പോഴും ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും കുട്ടികൾ ശരിക്കും പതറിപ്പോവും. അതില്ലാതിരിക്കണമെങ്കിൽ അവരെ ചെറുപ്പത്തിലേ തന്നെ സ്വയം പര്യാപ്തരായി വളർത്തേണ്ടത് അത്യാവശ്യം. ഓക്കെ, ഇങ്ങനെയുള്ള ഒരമ്മ, അതായത് കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് അവരെ സ്വന്തം ചിറകിൻ കീഴിൽ മാത്രം വച്ച് വളർത്തുന്ന ഒരമ്മ. പുള്ളിക്കാരിയുടെ മകൻ പ്ലസ് ടു കഴിഞ്ഞു, എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി, പക്ഷേ ദൂരെയുള്ളൊരു കോളേജിലാണ് കിട്ടിയത്. അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം, വീട്ടിൽ നിന്ന് പോയി വരാനൊന്നും പറ്റില്ല. അമ്മയ്ക്കത് ചിന്തിക്കാനേ വയ്യ. അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ അവനെ അഡ്മിഷൻ നോക്കാമെന്നൊക്കെ അച്ഛനോട് പറയാൻ തുടങ്ങി. അദ്ദേഹം പക്ഷേ പ്രായോഗികതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അമ്മയുടെ വാശി അധികരിച്ചപ്പോഴേ പുള്ളിക്കാരൻ പ്രശ്നം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഭാര്യയെയും വിളിച്ച് വീടിന് പുറകിൽ നിൽക്കുന്ന ഞാലിപ്പൂവൻ വാഴയുടെ അടുത്ത് നിന്നു. അതിൻ്റെ ചുവട് ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു, വാഴ വിരിച്ചു വയ്ക്കാറായി അല്ലേ? അവർ തല ഉലുക്കി. അപ്പോൾ ഭർത്താവ്, എന്തിനാ പിരിച്ചു വയ്ക്കുന്നേ, അവിടെ തന്നെ നിന്നാ പോരെ. ഹേ, നിങ്ങൾ എന്തേ പറയുന്നേ, അങ്ങനെയൊന്നും ചെയ്താൽ പോരാ, ഇങ്ങനെ നിന്നാൽ എല്ലാം കൂടി നിന്ന് മുരടിച്ചു പോവില്ലേ, പിരിച്ചു വച്ചാലല്ലേ നന്നായിട്ട് വളരൂ. ഒന്നും അറിയാത്ത പോലെ, ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ. ഭാര്യയുടെ ഈ മറുപടി കേട്ടപ്പോൾ ഭർത്താവിൻ്റെ പ്രതികരണം ഇങ്ങനെ, ആ അത് തന്നെ കാര്യം, നമ്മുടെ മോനും ഇതുപോലെ നമ്മുടെ തണലിൽ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും നിന്നാലേ അവനും മുരടിച്ചു പോവില്ലേ. മാറ്റേണ്ട സമയത്ത് മാറ്റി നടുക തന്നെ വേണം, എങ്കിലേ അവന് സ്വന്തമായി ചിന്താശേഷിയും കാര്യപ്രാപ്തിയും ഒക്കെ ഉണ്ടാവൂ. നമ്മളെന്നും ഉണ്ടാകില്ല അവൻ്റെ ഒപ്പം, അത് നീ ആലോചിക്കേ. അങ്ങനെയുള്ള ഒരു സമയത്തും അവൻ നന്നായിട്ട് ജീവിക്കണ്ടേ? അതിനുള്ള പരിശീലനം അവന് കിട്ടണം. ആ ചിറകുകൾ നമ്മളുള്ളപ്പോൾ തന്നെ ഒരുക്കി കൊടുക്കണം. യെസ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അവർ പ്രാപ്തരായി എന്ന് തോന്നുന്നതുവരെ പേരൻസിൻ്റെ മേൽനോട്ടം വേണമെങ്കിലും സ്വതന്ത്രമാക്കേണ്ട ഘട്ടത്തിൽ കുട്ടികളെ അങ്ങനെ തന്നെ ചെയ്യണ്ടേ? യെസ്, വാത്സല്യത്തിൻ്റെ പേരും പറഞ്ഞ് ചിറകിനടിയിൽ മാത്രം വച്ച് വളർത്തിയാലേ ആ വളർച്ച മുരടിച്ചു പോകും. അങ്ങനെയുള്ള കുട്ടികൾ ഒടുവിൽ പേരൻസിനെ തന്നെ പഴിക്കുകയും ചെയ്യും. എന്തിനാണ് വെറുതെ അതിനൊക്കെ പോകുന്നത്? ടിയേഴ്സ് കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. 7 മണി വരെ നമുക്ക് പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് കൂട്ടുകൂടിയിരിക്കാം.

0: Man's greatness consists in his ability to do and the proper application of his powers to things needed to be done.
1: ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ തൻ്റെ ശ്രദ്ധ പതിപ്പിക്കുകയും കഴിവുകൾ കൃത്യമായി പ്രയോഗിക്കുകയും ചെയ്യുന്നതിലാണ് ഒരു വ്യക്തിയുടെ മഹത്വം കൂടികൊള്ളുന്നത്.
0: ഫ്രെഡറിക് ഡഗ്ലസ്. പത്രപ്രവർത്തനം, എഴുത്ത്, പ്രസംഗം എന്നീ മേഖലകളിലെ പ്രാഗൽഭ്യത്തിന് പുറമെ പേരുകേട്ട മനുഷ്യാവകാശ പ്രവർത്തകനും വർണ്ണവിവേചന പോരാളിയുമായിരുന്ന ഫ്രെഡറിക് ഡഗ്ലസ് പറഞ്ഞിരിക്കുന്നതാണ്. 19-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം. പ്രശസ്തമായ പുസ്തകങ്ങളും കവിതകളും എഴുതുകയും സ്വാധീനം ചെലുത്തിയ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനു പുറമെ 3 ആത്മകഥകൾ കൂടി അദ്ദേഹം രചിച്ചു. ആദ്യത്തേത് നറേറ്റീവ് ഓഫ് ദ ലൈഫ് ഓഫ് ഫ്രെഡറിക് ഡഗ്ലസ് ആൻ അമേരിക്കൻ സ്ലേവ്. സെക്കൻഡ് വൺ മൈ ബോണ്ടേജ് ആൻഡ് മൈ ഫ്രീഡം. ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ വൺ Life and Times of Frederick Douglass. ഈ വിവരങ്ങളുമായി എത്തിയത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 Musically Yours.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? മൂന്നാമത്തെ ഭാഗത്ത്. ത്രീ പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ മൂന്ന് പ്രമാണങ്ങൾ. ഈ പേരിൽ പേര് വയ്ക്കാതെ ഒരു 60-കാരൻ എഴുതിയ വളരെ പ്രചാരത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഒരാളുടെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്നത് അയാൾ പിന്തുടരുന്ന ജീവിതശൈലിയും അയാളുടെ മൂല്യങ്ങളുമാണെന്ന് സമർത്ഥിക്കുന്ന ലേഖകൻ തൻ്റെ ജീവിതത്തിന് പ്രചോദനം നൽകിയ മൂന്ന് പേരെ പരാമർശിക്കുന്നുണ്ട്. അർത്ഥപൂർണമായി ജീവിതം നയിച്ച മൂന്നാളുകൾ. ഒരാൾ 103 വയസ്സുള്ള മുത്തശ്ശി. രണ്ടാമത്തെ ആൾ 97-കാരനായ അയൽക്കാരൻ. മൂന്നാമത്തേതോ 82 വയസ്സുകാരിയായ സ്വന്തം അമ്മ. നന്നേ ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട ലേഖകൻ ഇവരോട് മൂന്ന് പേരോടുമാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം ചോദിച്ചത്. അവരിൽ നിന്നും കിട്ടിയ ഉത്തരങ്ങളെയാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ മൂന്ന് പ്രമാണങ്ങളായി വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ പാഠം കിട്ടിയത് എവിടെ നിന്നാണെന്നറിയോ? 82-കാരിയായ അമ്മയിൽ നിന്നും. ഡോണ്ട് വറി, ആകുലതകൾ ഒഴിവാക്കുക, ഇതാണ് അമ്മ പറഞ്ഞു കൊടുത്തത്. 24 വയസ്സായപ്പോൾ അവരുടെ ഭർത്താവ് ലേഖകന്റെ അച്ഛൻ മരിച്ചു. അച്ഛനില്ലാതെ വളരുന്ന കുട്ടികളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഏറെ ഉത്കണ്ഠപ്പെടുവാനുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തു. താൻ ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ട് മാർക്ക് ട്വെയിൻ എഴുതിയ ഈ വാക്കുകളും അമ്മയ്ക്ക് വലിയ പ്രചോദനമായിരുന്നു. ഞാൻ ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. ഏറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നെ അലട്ടാൻ, പക്ഷേ അവയിലധികവും സംഭവിച്ചില്ല എന്നതാണ് സത്യം. ഓൾ റൈറ്റ്, രണ്ടാമത്തെ ഉപദേശം മുത്തശ്ശിയുടേതാണ്. ലിവ് വൺ ഡേ അറ്റ് എ ടൈം. ഒരു സമയം ആ ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന തത്വം. വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു മുത്തശ്ശിയുടെ ബാല്യം. കുടുംബം സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് ദിവസത്തിലെ ഓരോ മണിക്കൂറും ഫലപ്രദമായി ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛനമ്മമാർ നടത്തിയ ആത്മാർത്ഥ ശ്രമം മുത്തശ്ശിക്ക് ഒരു പരിശീലനം കൂടിയായിരുന്നു. പിൽക്കാലത്ത് മുത്തശ്ശിയുടെ ഭർത്താവ് മരിച്ചപ്പോഴും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടപ്പോഴും മനക്കരുത്തോടെ മുന്നോട്ടു പോകാൻ അവരെ സഹായിച്ചത് ലഭിക്കുന്ന ഓരോ ദിവസവും അർത്ഥപൂർണമാക്കണം എന്ന കാഴ്ചപ്പാട് തന്നെയായിരുന്നു. ടെലിഫോൺ ബന്ധം ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് കത്തുകളിൽ കൂടി അവർ സുഹൃത്തുക്കളുമായി സന്തോഷവും സങ്കടവും പങ്കിട്ടു. ഓരോ ദിവസവും മാക്സിമം സന്തോഷപ്രദമാക്കാൻ ശ്രമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എത്ര വർഷം തന്നെ ജീവിച്ചാലും വൺ ഡേ അറ്റ് എ ടൈം എന്നത്

മനസ്സിൽ കുറിച്ചിടാനാണ് മുത്തശ്ശി ലേഖകനെ ഉപദേശിച്ചത്. അടുത്തത് 97-കാരനായ അയൽക്കാരൻ. അദ്ദേഹം നൽകിയ ദർശനം ഇതായിരുന്നു: കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു സംഗതി തന്നെ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ അയൽക്കാരൻ്റെ ഏക മകൻ അസുഖം ബാധിച്ച് മരിച്ചുപോയ സമയം, ആകെ തകർന്നിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ആശ്വാസം കണ്ടെത്തിയത് അങ്ങനെയാണത്രേ. കുറച്ചു കാലമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവൻ നൽകിയ സന്തോഷവും ഉല്ലാസവും സംതൃപ്തിയും മാത്രം അദ്ദേഹം ഓർമ്മിച്ചു. ആ ഓർമ്മകൾ ഇരുട്ടിനു പകരം പ്രകാശം നൽകി. നമ്മുടെ മനോഭാവമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്, അദ്ദേഹം ലേഖകന് പറഞ്ഞുകൊടുത്തു. ഇല്ലാത്തതിനെപ്പറ്റി വിഷമിക്കാനല്ല, ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. യെസ്, ഈ മൂന്ന് പ്രമാണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നാണ് ആ ലേഖകന്റെ സാക്ഷ്യപത്രം. നമുക്കും എടുക്കാം ഉള്ളിലേക്ക് ആത്മാർത്ഥമായി ആ മൂന്ന് പ്രമാണങ്ങളും. ആകുലതകൾ ഒഴിവാക്കുക, ഒരു സമയം ഒരു ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക. പ്രിയപ്പെട്ടവർക്കൊപ്പം ഇത് ബെഡ് കോഫി.

രണ്ടോ അതിലധികമോ മേഖലകളിൽ ഒരുപോലെ ഒരേ പ്രാഗൽഭ്യത്തോടെ തിളങ്ങുന്നവരെ ബഹുമുഖ പ്രതിഭകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ രണ്ടും മൂന്നുമല്ല, നിരവധി കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കുകയും അവയിൽ മഹത്തായ കോൺട്രിബ്യൂഷൻസ് നൽകുകയും ചെയ്തവർ നമ്മുടെ ചരിത്രത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ടാഗോർ, ഗാന്ധിജി, ഡാവിഞ്ചി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ഒമാർ ഖയാം, ഇവരെല്ലാം അങ്ങനെയുള്ള പ്രതിഭാശാലികളാണ്. ഓൾറൈറ്റ്, അങ്ങനെ കഴിവുകളുടെ ധാരാളിത്തമുള്ള രണ്ടുപേരെ കൂടി നമുക്ക് പരിചയപ്പെടാം ബെഡ് കോഫിയിൽ ലാസ്റ്റ് സെഗ്മെന്റിൽ. ആയിരത്തി തൊള്ളായിരത്തി 1962 പ്രസിഡന്റ് ജോൺ എഫ് കെനഡി വൈറ്റ് ഹൌസിൽ ഒരു സ്വീകരണം സംഘടിപ്പിച്ചു. 49 നൊബേൽ പ്രൈസ് വിന്നേഴ്സിനായിട്ടായിരുന്നു അത്. അന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അറിവിന്റെയും കഴിവിന്റെയും ഈ അസാധാരണമായ കൂടിച്ചേരൽ ഇതിനു മുൻപൊരിക്കലും വൈറ്റ് ഹൌസിൽ സംഭവിച്ചു കാണില്ല. തോമസ് ജെഫേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് ആ താഴം കഴിക്കുമ്പോഴൊഴികെ. കെനഡി ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല. അത്രയ്ക്ക് അവിശ്വസനീയമായിരുന്നു യു എസ് എയുടെ മൂന്നാമത്തെ പ്രസിഡന്റായിരുന്ന തോമസ് ജെഫേഴ്സന്റെ ടാലൻസ്. രാഷ്ട്രീയ നേതാവ്, ആർക്കിടെക്ട്, പുരാവസ്തു ഗവേഷകൻ, സംഗീതജ്ഞൻ, നിയമവിദഗ്ധൻ തുടങ്ങിയ നിലകളിലൊക്കെ ഒരു താരമായിരുന്നു ജെഫേഴ്സൺ. വെർജീനിയ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ഇദ്ദേഹമാണ്. ജനാധിപത്യത്തെപ്പറ്റി അന്നോളമില്ലാത്ത പുതിയ കാഴ്ചപ്പാടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഐതിഹാസികമായ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് 1776 പ്രിപ്പയർ ചെയ്തത് അന്ന് 33 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തോമസ് ജെഫേഴ്സണായിരുന്നു. യെസ്, രണ്ടോ മൂന്നോ മേഖലകളിൽ ഇടപെടേണ്ടി വരുമ്പോൾ പോലും വയ്യ എന്ന് പറഞ്ഞ് പിന്മാറുന്നവരുടെ മുന്നിൽ പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഉദാഹരണങ്ങളിൽ ഒരാളെപ്പറ്റി കൂടെ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബെഡ് കോഫിയിൽ ആദ്യം പറഞ്ഞതുപോലെ രണ്ടാമത്തെ ആളെ പരിചയപ്പെടാം. രണ്ടുപേരെ പറ്റി പറയാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അതിൽ രണ്ടാമത്തെ ആളാണ് ചാൾസ് ബർഗേഴ്സ് ഫ്രൈ, അഥവാ സി ബി ഫ്രൈ. ബ്രിട്ടീഷുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ചില അച്ചീവ്മെൻറ്റ്സ് ഒന്ന് പറയട്ടെ. ആള് നല്ലൊരു ബാറ്റ്സ്മാനായിരുന്നു. 30,000-ലേറെ ഫസ്റ്റ് ക്ലാസ് റൺസ് ഉണ്ട്. തുടർച്ചയായ 6 സെഞ്ചുറികളടക്കം 94 ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറീസ്, കൂടാതെ ഓപ്പണിംഗ് ബൗളറുമായിരുന്നു. ഓക്കെ, ക്രിക്കറ്റിൽ നിന്നും ഒരു ചാട്ടം ചാടാം. എങ്ങോട്ടാ? ലോങ് ജമ്പിലേക്ക്. 20 കൊല്ലത്തിലേറെ നീണ്ടുനിന്ന ലോങ് ജമ്പ് റെക്കോർഡിൻ്റെ ഉടമയാണ് സി ബി ഫ്രൈ. ഇതുകൂടാതെ ടെന്നിസ്, ബോക്സിംഗ്, റഗ്ബി, സ്വിമ്മിംഗ്, ഗോൾഫ് ഇവയിലൊക്കെ സമർത്ഥനുമായിരുന്നു അദ്ദേഹം. ഇനി സ്പോർട്സിൽ നിന്നൊന്ന് മാറി നോക്കുകയാണെങ്കിൽ, ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ രൂപം കൊണ്ട ലീഗ് ഓഫ് നേഷൻസിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു ഫ്രൈ. ലീഗിന് വേണ്ടിയിട്ട് എ കീ ബുക്ക് ഓഫ് ദി ലീഗ് ഓഫ് നേഷൻസ് എന്നൊരു പുസ്തകം രചിച്ചു. ഓക്കെ, അത് പറയുമ്പോൾ നമുക്ക് പുസ്തകരചനയുടെ ലോകത്തേക്കൊന്ന് വന്ന് നോക്കാം. അവിടെ എ ലൈഫ് വർത്ത് ലിവിംഗ് എന്ന ആത്മകഥയും എ മദേഴ്സ് സൺ എന്ന നോവലും ഉൾപ്പെടെ 9 പുസ്തകങ്ങളാണ് സി ബി ഫ്രൈ എഴുതിയിട്ടുള്ളത്. ഏത് വിഷയത്തെപ്പറ്റിയായാലും വളരെ സിമ്പിളായി, അതേസമയം ഏറ്റവും മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ള, അത്രയും അറിവുള്ള ആളുമായിരുന്നു ചാൾസ് ബർഗേഴ്സ് ഫ്രൈ. അതെ, ഇതൊക്കെ കേട്ട് അയ്യോ നമുക്കൊന്നും ഒരു കഴിവും ഇല്ലേ എന്ന് പറയരുത് കേട്ടോ. നമ്മളെല്ലാവരും മിടുക്കരാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോഴാണ് നമ്മൾ ചില കഴിവുകളെക്കുറിച്ച് ബോധവാന്മാരാകാറുള്ളത്. എന്തായാലും മിടുക്കരായ നമുക്ക് ഇനിയും മെച്ചപ്പെടാൻ ഒരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ പറ്റി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബെഡ് കോഫി അവസാനിപ്പിച്ചാലോ.

0: യെസ്, കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. നാളെ രാവിലെ വീണ്ടും ബെഡ് കോഫിയുമായി എത്തുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ എല്ലാവർക്കും സമാധാനം നിറഞ്ഞ ഒരു ദിവസം നേരുകയാണ് ഇന്നത്തേക്ക്. ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ബൈ ഫോർ നൗ, ടേക്ക് കെയർ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന്റെ തേൻമഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്, നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. 8:30 സവാ

ടൈം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ യാത്രാവിശേഷങ്ങൾ ഒപ്പിയെടുക്കുന്ന തത്സമയ ഫോൺ ഇൻ പരിപാടി. ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് വഴി ആവശ്യപ്പെടാവുന്ന ഓൺ ഡിമാൻഡ് പ്രോഗ്രാം വാട്സപ്പ് എത്തുന്നു രാവിലെ 10 മണിക്ക്. 11 മണിക്ക് മൊമെന്റ്സ് വിത്ത് റെയിൻബോ. ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്ന ഫോൺ ഇൻ പ്രോഗ്രാം യുവർ ചോയ്സ്. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ. വൈകിട്ട് 5 മണിക്ക് വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പരിപാടി ഓൺ ദ ഗോ ട്രാക്ക് ടൈം മ്യൂസിക്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി ഗീത് ബഹാർ എത്തുന്ന നേരം രാത്രി 8 മണി. 9 മണിക്ക് മൈൻഡ് സ്പാ, 11 മണിക്ക് ഹിന്ദി ന്യൂസ് കേൾക്കാം, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി എന്നും എന്നും ശ്രോതാക്കൾക്കൊപ്പം റെയിൻബോ FM കൊച്ചി 107.5.

0: റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ.
1: മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം
2: സ്വാഗതം.
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം, സുപ്രഭാതം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രാർത്ഥനകളുടെയും രൂപമായ അമ്മമാർക്ക് സമർപ്പിക്കുന്ന ഈ മനോഹര പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ. നെടുമങ്ങാട് സ്വദേശിനി അനീഷ ജോസഫ് തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ദിനം ഒരു സാധാരണ ദിനം മാത്രമല്ല കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആദ്യ ഗുരുവിനെയും ആദ്യ സുഹൃത്തിനെയും നമ്മൾ വീഴുമ്പോൾ പിടിച്ചു നിർത്തുന്ന ആ കൈകളെയും ഓർക്കുന്ന ദിനമാണ് ഇന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? പിറന്നു വീണ നിമിഷത്തിൽ ആദ്യമായി കേൾക്കുന്ന ശബ്ദം അമ്മ. ആദ്യമായി ഒരു കുഞ്ഞ് തപ്പിത്തപ്പി പറയുന്ന വാക്ക് അമ്മ. ലോകം മുഴുവനും നമ്മെ വെറുത്താലും ഒരു തലോടൽ കൊണ്ട് ആശ്വസിപ്പിക്കുന്ന ശബ്ദം അമ്മ. ഇന്ന് May 10 മദേഴ്സ് ഡേ ആണ്. ഇന്നത്തെ ദിവസം നമുക്ക് അമ്മമാർക്ക് വേണ്ടി മാറ്റിവെക്കാം. എന്താ, അമ്മയും കുഞ്ഞും തമ്മിലുള്ള

ബന്ധം രക്തബന്ധം മാത്രമല്ല, ദൈവം എഴുതി വെച്ച അനശ്വര കവിതയാണ്. കുഞ്ഞ് പിച്ച വെച്ച് നടന്നു തുടങ്ങുമ്പോൾ അവൾ ജീവിതത്തിലെ എല്ലാ വേദനകളും മറന്നുപോകും. അമ്മയാകുന്നതിൻ്റെ അന്ന് തന്നെ അവളുടെ ഹൃദയം ആ കുഞ്ഞിന് വേണ്ടിയാണ് സ്പന്ദിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയും വി ദക്ഷിണാമൂർത്തിയും മായ എന്ന ചിത്രത്തിന് വേണ്ടി ഒരുക്കിയ ഈ ഗാനം എസ് ജാനകി പാടുന്നു.

ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് മലയാളത്തിന്റെ പൂങ്കുയിലിനൊപ്പം ലതാ ദേവി പാടിയതാണ് ഈ ഗാനം. ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും 70s ചേർന്നപ്പോൾ ജനിച്ചതാണ് ഈ ഗാനം. ഇതാണ് രണ്ടാമത്തെ ക്ലൂ. മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ആരെയും വകവെക്കാത്ത ഒരു സ്ത്രീയുടെ പേരുള്ളതാണ് ഈ ചിത്രം. ഇന്നത്തെ അവസാന ഗാനം ഏതാണെന്ന് കണ്ടെത്താനുള്ള ഈ സൂചനകൾ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേഗം തന്നെ ഉത്തരങ്ങൾ അയക്കാം. റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചിത്രത്തിന് താഴെ കമന്റുകളായിട്ട്. പ്രിയരെ, ഇനി കേൾക്കാം വയലാറും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ ഗാനം. രേണുകയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. നമുക്ക് എന്തും ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളത് അമ്മയോടല്ലേ? എന്തൊക്കെ

ശ്രുതി കാണിച്ചാലും ചെറിയൊരു പിച്ചിലോ നോവിക്കാത്ത ഒരു കൊച്ചു തല്ലിലോ അമ്മയുടെ കോപം മാറും. ഇവിടെ ഇതാ അമ്മയുടെ മടിയിൽ തലചായ്ച്ച് താരകങ്ങളോട് കൂട്ടുകൂടി അമ്പിളി അമ്മാവനെ കാത്തിരിക്കുന്ന കുരുന്ന്. വിശപ്പിന് അത്താഴവും ഭയത്തിന് ആശ്വാസവും ഉറക്കത്തിന് താലോലവും ആകുന്ന അമ്മ.

യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചിത്രം ജീവിതയാത്ര. ഗാനരചന അഭയദേവ്, സംഗീതം പി എസ് ദിവാകർ. രാത്രി കൂടുതൽ നിശബ്ദമാകുമ്പോൾ ഉറക്കത്തിൽ നിന്ന് കുഞ്ഞ് ഞെട്ടിയുണരും. നക്ഷത്രങ്ങൾ പോലും മയങ്ങുന്ന ആ നേരത്ത് ആ അമ്മ ഉറങ്ങില്ല. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി നിശ്വാസങ്ങൾക്ക് കാതോർത്തുകൊണ്ട് ആയിരം രാവുകൾ വേണമെങ്കിലും അമ്മ ഉണർന്നു കിടക്കും. സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഹൃദയമിടിപ്പുകളുമായി കുഞ്ഞിനു വേണ്ടി അമ്മ ഉറങ്ങാതെയിരിക്കും.

നിവേദ്യം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയിൽ ജി ദേവരാജൻ സംഗീത സംവിധാനം നിർവഹിച്ച് പി മാധുരി പാടിയ ഒരു ഗാനം ഇനി കേൾക്കാം. ചുറ്റും കാണുന്ന എല്ലാ പേടികളും മാറുവാൻ കുഞ്ഞ് അഭയസ്ഥാനമാക്കുന്നത് പെറ്റമ്മയുടെ മാറിടമാണ്. അവിടെ മുഖമർത്തിയിരുന്നാൽ കുഞ്ഞിന് യാതൊരു ഭയവുമില്ല. അവളുടെ കരുതലിന്റെ ആ ചൂടിൽ ലോകം തന്നെ കുഞ്ഞിന് ഒരു താരാട്ടുപാട്ട് പോലെയാകുന്നു. ഇത്രയും സ്നേഹമൊക്കെ കിട്ടിയിട്ടും നമ്മളൊക്കെ അമ്മയെ മനസ്സിലാക്കുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞ് മറ്റൊരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അമ്മയെ ഒന്ന് പരിഗണിക്കാൻ, അടുത്തിരുന്ന് വർത്തമാനം പറയാൻ നമ്മൾ മറന്നു പോകുന്നു ഇല്ലേ? നമ്മൾ മറന്ന ആ ശൈശവത്തിന്റെ ഓർമ്മകൾ ഇതാ ഈ ഗാനത്തിലൂടെ.

റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റും ദാ 5 സെക്കൻഡും ആയിരിക്കുകയാണ്. നെടുമങ്ങാട് സ്വദേശിനി അനീഷ ജോസഫ് തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഗതം കൊച്ചിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇതുപോലെ കത്തുകൾ അയക്കാം. ഏകദേശം 20 ഓളം പാട്ടുകൾ അടങ്ങിയ കത്തുകളാണ് അയക്കേണ്ടത്. കത്തുകൾ അയക്കുമ്പോൾ നിങ്ങളെ വിളിച്ചാൽ ലഭ്യമാകുന്ന 2 നമ്പറുകളെങ്കിലും ഉൾപ്പെടുത്തി കത്തുകൾ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഇങ്ങനെയാണ്: സ്വാഗതം കൊച്ചി, റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഈ വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. സ്വാഗതം കൊച്ചി, റെയിൻബോ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അതുമാത്രമല്ല, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്: 85 47 34 10 75. ഈ നമ്പറിലേക്കും അയക്കാം. 8547 34 1075 ഈ വാട്സപ്പ് നമ്പറിലേക്കും കത്തുകൾ അയക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇനി ഇമെയിൽ വഴിയാണ് അയക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇമെയിൽ വഴിയും അയക്കാം. fmrainbowinbox@gmail.com ഇതാണ് ഇമെയിൽ വിലാസം. പ്രിയരെ, ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ചുള്ള പാട്ടുകളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചെറിയൊരു ഇടവേള എടുക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ തുടർന്ന് കേൾക്കാം അനീഷ ജോസഫ് തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളുമായി ഇന്നത്തെ സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ് മദേഴ്സ് ഡേ സ്പെഷ്യൽ.

0: തമിഴ്നാട് മുഖ്യമന്ത്രിയായി ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. പി എം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറി കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം ടി വി കെയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള വി സി കെ, ഐ യു എം എൽ എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5th ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3rd ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ ബി ജെ പി നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി എം എൽ എമാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർ ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന.

0: ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSF നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF പേടി തീർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7:36 ആയിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഇന്നത്തെ സ്വാഗതം കുജിയിൽ അവസാന ഗാനം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് കുറച്ച് സൂചനകൾ ഞാൻ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്. മലയാളത്തിൻ്റെ പൂങ്കുയിലിൻ്റെ ഒപ്പം ലതാ ദേവി പാടിയതാണ് ഈ ഗാനം. ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും 70s ചേർന്നപ്പോൾ ജനിച്ചതാണ് ഈ ഗാനം. ആരെയും വകവെക്കാത്ത ഒരു സ്ത്രീയുടെ പേരുള്ളതാണ് ഈ ചിത്രം. പാട്ട് ഏതാണെന്ന് മനസ്സിലായെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഞാനൊരു പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ കമന്റുകളായി നിങ്ങളുടെ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. സമയം 7:37 ആയിരിക്കുകയാണ്. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ചിത്രം അക്ഷയപാത്രം. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം എസ് വിശ്വനാഥൻ. കുഞ്ഞും അമ്മയുമായിട്ടുള്ള ഇഴയടുപ്പം ലോകത്തിൽ എവിടെയും ഒരുപോലെയാണ് ഇല്ലേ? പ്രകൃതി തന്ന ഓരോ അമ്മയ്ക്കും ഒരു ഈശ്വരീയ ശക്തി നൽകിയിട്ടുണ്ട്. അവളുടെ താരാട്ടുപാട്ടിൽ മതിമറന്നുറങ്ങുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് തന്നെ വളർന്നു വരുമ്പോൾ ക്രൂരമായ വാക്കുകൾ കൊണ്ട് അപഹസിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ആദിയും അന്ത്യവും നന്മയും ഉണ്മയും അമ്മയാണ് എന്നുള്ള വിചാരം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്നെന്നും ഉണ്ടാവണം.

ഒരു കുഞ്ഞിൻ്റെ ലോകം തുടങ്ങുന്നത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളിലാണ്. അവൻ കൊഞ്ചി കൊഞ്ചി ഓരോന്ന് ചോദിക്കുമ്പോൾ സ്വന്തം ഹൃദയരക്തം വിറ്റുപോലും അമ്മ അത് വാങ്ങി നൽകും. കുഞ്ഞ് പവൻമാല ആഗ്രഹിക്കുമ്പോൾ അമ്മ ചിന്തിക്കുന്നത് സ്വർണത്തിൻ്റെ വിലയല്ല, അത് ലഭിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണുകളിലെ തിളക്കമാണ്. കുഞ്ഞിന് വേണ്ടതെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് യാത്രയാവുന്ന ഈ അമ്മ ഒരു കാലത്ത് സിനിമാ തിയേറ്ററിൽ കണ്ണീർ പടർത്തിയ മൈനത്തരുവി കൊലക്കേസ് എന്ന ചിത്രത്തിലേതാണ്. വയലാറും വി ദക്ഷിണാമൂർത്തിയും ഒരുക്കിയ ഈ ഗാനം പി സുശീല പാടുന്നു.

അടുത്ത ഗാനവും പി സുശീല പാടിയ ഗാനമാണ്. കുഞ്ഞിന് വേണ്ടതെല്ലാം ഒരുക്കിക്കൊടുത്ത് അവനെ വേഗം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന അമ്മ. അച്ഛൻ്റെയും അമ്മയുടെയും പൂമുത്ത് പിച്ച നടക്കുമ്പോൾ തരളിതമാകുന്നത് അമ്മയുടെ ഹൃദയമാണ്. ഇത് കേൾക്കുന്ന അമ്മമാർക്ക് പെട്ടെന്ന് ഇതൊക്കെ മനസ്സിലാവൂലെ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കുഞ്ഞിന് വേണ്ടി മാത്രം ചെലവഴിച്ച ആ ദിവസങ്ങൾ, ആ ത്യാഗ നിമിഷങ്ങൾ, അതിങ്ങനെ മനസ്സിൽ നിറയുമ്പോഴാണ് കുട്ടി വളർന്ന് തിരിഞ്ഞു നിന്നൊരു കുത്തുവാക്ക് പറയുന്ന ആ സമയത്ത് അമ്മയുടെ നെഞ്ചകത്ത് കൊള്ളിയാൻ മിന്നുന്നത്. എങ്കിലും അപ്പോഴും അവൾ വളർന്നു വലുതായ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. കുഞ്ഞും അമ്മയുമായിട്ടുള്ള സ്നേഹ നിമിഷങ്ങളാണ് അടുത്ത ഗാനത്തിലും. കല്ലയം കൃഷ്ണദാസിന്റെ രചനയ്ക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയ ഗാനം, ചിത്രം ചെറുപ്പക്കാർ സൂക്ഷിക്കുക.

റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 26 സെക്കൻഡുമായിരിക്കുകയാണ്. നമുക്ക് ആ ഇന്ന് സ്വാഗതം കുറിച്ചിലേക്ക് കത്ത് എഴുതി അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് അനീഷ ജോസഫാണ്. എന്തായാലും അനീഷയുടെ ആ ഒരു കത്തിലേക്ക് ഞാൻ പോകുകയാണ്.

എൻ്റെ പേര് അനീഷ ജോസഫ്. എന്നും സ്വാഗതം കൊച്ചി സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഓൺലൈൻ വഴിയാണ് പ്രോഗ്രാം കേൾക്കുന്നത്. നെടുമങ്ങാടാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞാണ് ഞാൻ ഈ ഒരു പരിപാടി കേൾക്കുന്നത്. എന്നും രാവിലെ തന്നെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ കുറെ ഗൃഹാതുരത്വം ഉണർത്തുന്ന നിമിഷങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ ലഭിക്കുന്നത്. ഈ പരിപാടിയുടെ എല്ലാ അവതാരകർക്കും നിലയംഗങ്ങൾക്കും ആശംസകൾ. മുമ്പ് കത്തുകൾ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും എൻ്റെ കത്തുകളൊന്നും വന്നിട്ടില്ല. ഇത്തവണ എങ്കിലും ഇത് ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. May 10 മദേഴ്സ് ഡേ ആണല്ലോ. ആ ദിവസത്തിൽ പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്ന അമ്മയെക്കുറിച്ചുള്ള അതുമായി ബന്ധമുള്ള പാട്ടുകളാണ് ഞാൻ ഈ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടി കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാൻ ഈ പാട്ടുകൾ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, അനീഷ ജോസഫ് ഫ്രം നെടുമങ്ങാട്. ഏതായാലും പ്രിയപ്പെട്ട ശ്രോതാവുമായി സംസാരിക്കാനുള്ള സമയമാണ്. അപ്പോൾ എന്തായാലും ശ്രോതാവിനെ ബന്ധപ്പെട്ട സമയത്ത് അവർക്ക് ഡ്യൂട്ടിയിലാണ്, അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷം എന്നൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രോതാക്കൾ അറിയിച്ച ആ സ്നേഹ അന്വേഷണങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാവിന് നമ്മൾ കൈമാറുകയാണ്. പോയ മാസത്തിൽ ഇതുപോലെ സ്വാഗതം കൊച്ചിയിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കത്ത് അയച്ച വ്യക്തിയുമായി സംസാരിച്ച സമയത്ത് ഒരു അമ്മയാണ്, കണ്ണൂരാണ് ഈ അമ്മയുടെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ആ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കോവിഡിൻ്റെ സമയത്ത്, ഒരു അസുഖം വന്ന് അങ്ങനെ മരണപ്പെട്ടതാണ്. KSRTCയിലാണ് ഹസ്ബൻഡ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആ ഒരു പെൻഷൻ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. വീട്ടിൽ വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. ഒരുപാട് അസുഖങ്ങളെയൊക്കെ മല്ലിടുന്ന ഒരു അമ്മയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടിരുന്ന സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒറ്റപ്പെടലാണ്, ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ. അപ്പോൾ ആ ഒരു പ്രയാസത്തിലും ആ ഒരു സങ്കടത്തിലും ഒക്കെ എനിക്കെപ്പോഴും ഒരു ആശ്വാസമാകുന്നത് ഈ പഴയ പാട്ടുകളും റേഡിയോയും ഒക്കെയാണ് എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്ന ഒത്തിരി അമ്മമാരുണ്ടാവും. ഒരുപക്ഷെ ഏകാന്തതയുടെ ആ ഒരു സങ്കടത്തിൽ കഴിയുന്ന അമ്മമാരുണ്ടാവും. ഒരുപക്ഷെ മക്കളുണ്ടായിട്ടും ഒരുപക്ഷെ എന്താണ് അമ്മേ, സുഖാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നത് കേൾക്കാനായിട്ട് കൊതിക്കുന്ന ഒരുപാട് അമ്മമാരും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏകാന്തതയിലുള്ള എല്ലാ അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ മദേഴ്സ് ഡേയിലെ ഈ ഗാനങ്ങൾ. ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളും പറയുകയാണ്, നേരിട്ട് കണ്ടില്ലെങ്കിലും നേരിട്ട് വന്നില്ലെങ്കിലും ഒരു സ്നേഹസാന്ത്വനവുമായി ഒരു ശബ്ദത്തിലൂടെ എല്ലാ അമ്മമാരുടെ കൂടെ ഞങ്ങളുണ്ട്. ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളല്ലാതെ പിന്നെ ആരാ. 7 കഴിഞ്ഞ് 53:15 ആയിരിക്കാണ് പ്രിയരോടൊപ്പം കൂടെയുള്ളത്, ജലീലാണ്. നമുക്കിനൊരു പാട്ടിലേക്ക് പോയാലോ. പണി തീരാത്ത വീട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, MS വിശ്വനാഥൻ സംഗീതം നൽകി, ലതാ രാജു പാടിയ ഗാനം. അമ്മ ആയാലും ഉമ്മ ആയാലും മമ്മി ആയാലും പേരുകൾക്ക് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. മാതൃസ്നേഹം ഒരുപോലെയാണ് ഇല്ലേ?

കാവിലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയ ഗാനമാണ് അടുത്തത്. ഒ എൻ വി കുറിപ്പ് രചിച്ച വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. ഈ ഗാനത്തിലും അമ്മയുടെ സ്നേഹവായ്പാണ് നിറഞ്ഞു നിൽക്കുന്നത്. എത്ര ഒരുക്കിയാലും എത്ര കൊഞ്ചിച്ചാലും എത്ര മാമൂട്ടിയാലും അമ്മയ്ക്ക് മതിയാവുകയില്ല. അമ്മയുടെ ചേർന്നിരിക്കുന്ന ആ തൂമുത്ത് നമ്മളും അങ്ങനെ ആയിരുന്നില്ലേ? അമ്മയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ആ പാൽ മണത്തോടെയാണ് നമ്മളും വളർന്നു വന്നത്. അമ്മയോടുള്ള സ്നേഹം നമ്മുടെ ജീവിതം മുഴുവനും ഉണ്ടാവേണ്ടതാണ് എന്ന ആ ഒരു ഓർമ്മപ്പെടുത്തൽ ആണ് ഇനി വരുന്ന ഗാനം. ആ ഓർമ്മ ഇല്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഗാനം. ഈ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ദിനം കൊണ്ടാടുന്നത് എന്നുകൂടി ഓർക്കേണ്ടതല്ലേ?

വയലാർ ജി ദേവരാജൻ ടീമൊരുക്കി പി സുശീല പാടുന്ന ഗാനമാണ് ഇനിയെത്തുന്നത്. യൗവനത്തിന്റെ ചാബല്യങ്ങളിൽപ്പെട്ട് പ്രസവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീക്ക് എന്തൊക്കെ സഹിക്കേണ്ടി വരും ഇല്ലേ? സ്വന്തം കുഞ്ഞു പോലും ആ അമ്മയെ തള്ളിപ്പറയും. അപ്പോഴും അവൾ ദുഃഖത്തിന്റെ കയ്പുനീർ കുടിച്ചുകൊണ്ട് മകന് വേണ്ടി കാത്തിരിക്കും. അവൾ മരിക്കാതിരിക്കുന്നത് മകന് വേണ്ടിയാണ്. ലോകത്തിന്റെ കുത്തുവാക്കുകൾ കേട്ട് ജീവിച്ചിരിക്കുന്നത് അവന് വേണ്ടി മാത്രമാണ്. അതാണ് അമ്മ. ചിത്രത്തിന്റെ പേരും അതുതന്നെയാണ്, മകനെ നിനക്കുവേണ്ടി.

മദേഴ്സ് ഡേ സ്പെഷ്യൽ സ്വാഗതം കൊച്ചിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരോടൊപ്പം കൂടെ ജലീൽ. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 22 സെക്കൻഡുമായിരിക്കുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ അവസാനത്തെ ഗാനം ഏതാണെന്ന് കണ്ടെത്താൻ കുറച്ച് സൂചനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി ഞാനത് പറയുകയാണ്, ഇനി നമ്മൾ പറയില്ല കേട്ടോ. അപ്പോൾ ഇനി അയക്കാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചോളും. മലയാളത്തിൻ്റെ പൂങ്കുയിൽ പി ലീലയ്ക്കൊപ്പം ലതാദേവി പാടിയതാണ് ഈ ഗാനം.

ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും 70s ചേർന്നപ്പോൾ ജനിച്ചതാണ് ഈ ഗാനം. ആരെയും വകവെക്കാത്ത ഒരു സ്ത്രീയുടെ പേരുള്ളതാണ് ഈ ചിത്രം. പാട്ട് മനസ്സിലായെങ്കിൽ വേഗം തന്നെ അയച്ചോളും. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാനിനി കാത്തിരിക്കുകയാണ്. നമുക്കിനി ഒരു പാട്ടിലേക്ക് പോയാലോ. പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ കാത്തിരിക്കുന്നത് ആ ഒരു ഗാനം കേൾക്കാനാണല്ലേ. കാരണം ഈ ഒരു ഗാനമില്ലാതെ ഒരു മാതൃദിനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സംഭവാമി യുഗേ യുഗേ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, പി ജയചന്ദ്രനും സംഘവും ചേർന്ന് പാടിയ ആ ഗാനത്തിലേക്ക്.

പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കുച്ചിയുടെ സമയം ഇതാ കഴിയാറായിരിക്കുകയാണ്. ഇനി ഒരു ഗാനം കൂടി പ്ലേ ചെയ്യാനുള്ള സമയമാണുള്ളത്. 8 മണി കഴിഞ്ഞ് 9:58 ആയിരിക്കുകയാണ്. ഞാൻ കുറച്ച് സൂചനകൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സൂചനകളിലൂടെ ആ ഒരു പാട്ട് ഏതാണെന്ന് ഞാൻ പറയുകയാണ്. മലയാളത്തിൻ്റെ പൂങ്കുയിലിനൊപ്പം ലതാദേവി പാടിയതാണ് ഈ ഗാനം. ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും 70s ചേർന്നപ്പോൾ ജനിച്ചതാണ് ഈ ഗാനം. ആരെയും വകവയ്ക്കാത്ത ഒരു സ്ത്രീയുടെ പേരുള്ളതാണ് ഈ ചിത്രം. ഏതാണ് ആ ഗാനം? ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചിത്രത്തിൻ്റെ പേര് ചട്ടമ്പി കല്യാണി എന്നാണ്. അമ്മമാരെ വിശക്കുന്നു എന്ന ഗാനമായിരുന്നു ഞാൻ ഈ സൂചനകളോടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോയാലോ. കുറച്ചുപേരിങ്ങനെ ഉത്തരങ്ങളൊക്കെ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. ആശാ സോമൻ, ഉഷാ വാസുദേവൻ, പത്മകുമാർ, നളിനി ഗോപാലൻ, സബീന സെബി, ഗംഗാധരൻ കെ സി, മാഗി

ജോർജ്, ജാസ്മിൻ ജാസു, കുമാരി പ്രഭാകരൻ, അതുപോലെ തന്നെ ജയകുമാർ ബി ആർ, ബിന്ദു ദിലീപ്, കൊടകര, സൽമ ജമാലുദ്ദീൻ, അതുപോലെ തന്നെ പാട്ടുകൾ വെച്ചതിന് സന്തോഷവും അറിയിച്ചുകൊണ്ടും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് കൃത്യമായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ചട്ടമ്പി കല്യാണി എന്ന സിനിമയിലെ ആ ഒരു പാട്ടിലേക്ക് സഹീദയും ദാ കൃത്യമായ ഒരു ഉത്തരം അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ കെ വിജയൻ സാർ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹവും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാം ഇഷ്ടമായി എന്ന് പറഞ്ഞു ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ട് നമുക്ക് വേറെ ആ ഒരു പാട്ടിലേക്ക് പോകാം. പി ലീലയും ലതാദേവിയും ചേർന്ന് പാടിയ ഗാനത്തിലേക്ക്.

പ്രിയരെ, ഈ ഗാനത്തോട് കൂടി ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്കായി പാട്ടുകൾ എഴുതി അയച്ചു നൽകിയിരുന്നത് അനീഷ ജോസഫാണ്. നെടുമങ്ങാട് നിന്നാണ് ഈ ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നത്.

ഏപ്രിലിലെ നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ പള്ളുരുത്തി സ്വദേശിയായ പി എസ് സുധീന്ദ്രൻ തിരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ് നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.

0: അമ്മയോടുള്ള സ്നേഹം നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം മനസ്സിൽ ഉണ്ടാവേണ്ടതാണ് ഇല്ലേ? ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും അമ്മയോടൊപ്പം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അതൊന്നും ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ദിവസം പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുത്തത്. പറയുന്നതല്ലാതെ ഇന്ന് മാത്രമല്ല കേട്ടോ അമ്മയുടെ അടുത്ത് പോകേണ്ടത്. അമ്മയ്ക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞ് കൊടുക്കണം, ആ സ്നേഹം പങ്കുവെക്കണം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ സ്വാഗതം കൊച്ചിയിൽ. ഇതുവരെ പ്രിയരോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ജലീൽ. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടുമുട്ടാം അടുത്ത പരിപാടിയിൽ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പ്രതീക്ഷിക്കുന്നു.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു വിസിറ്റ് കർണാടക ആൻഡ് തെലങ്കാന ടുഡേ ടു ലോഞ്ച് മൾട്ടിപ്പിൾ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് വർത്ത് അറൌണ്ട് 9,400 ക്രോർ റുപ്പീസ് ഇൻ ഹൈദരാബാദ് and participate in 45th anniversary celebrations of the Art of Living in Bengaluru. TVK Chief C. Joseph Vijay to be sworn in as Chief Minister of Tamil Nadu.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का जो स्टूडेंट है हमसे ज्यादा होशियार है उसको कहो 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉന്ന നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ജിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: ജിന്ദഗി പരീക്ഷ കെ ലിയേ നഹി ഹൈ, ഹമാരെ ജീവൻ കോ ബനാനേ കെ ലിയേ ശിക്ഷ ഏക മാധ്യമ ഹൈ.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time. Drive time music.
2: സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. എന്താ 7

സെക്കൻഡുമായിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് സവാരി ടൈമാണ്. അപ്പം ഇന്നത്തെ സവാരിയുടെ ഒരു പ്രത്യേകത അറിയാലോ, ഇന്ന് മെയ് 10-ാം തീയതിയാണ്, മദേഴ്സ് ഡേ ആണ്. അപ്പം എല്ലാ വർഷവും ഈ മദേഴ്സ് ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച, അങ്ങനെ മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച എത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും വേണ്ടി നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, നമ്മൾ അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസം മാത്രമല്ല മാറ്റി വെക്കേണ്ടത്, എല്ലാ ദിവസവും മാറ്റി വെക്കണമെന്ന് അല്ലേ. അങ്ങനെ എല്ലാ ദിവസവും അവരെ വിളിക്കുന്ന അല്ലെ അവരുടെ വിശേഷങ്ങൾ അറിയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. എന്നാലും ഇന്നത്തെ ദിവസം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ അവർക്കും വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു ദിവസമായിട്ട് മാറ്റി വെക്കണ്ടേ. അപ്പോൾ ആശംസകളും ഒപ്പം തന്നെ നിങ്ങൾക്ക് വിളിക്കാം, അതുപോലെ തന്നെ യാത്രയുടെ വിശേഷങ്ങളും, ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ അമ്മമാരെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ നമുക്കിന്നത്തെ ആ ഒരു മദേഴ്സ് ഡേ നല്ല അടിപൊളിയായിട്ട് കളറാക്കിയിട്ട് വൈബാക്കി കൊണ്ടുപോയാലോ. അപ്പോൾ എന്തായാലും മദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ സവാരി ടൈമുമായി കൂടെയുള്ളത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ജലീൽ. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനകളുടെയും രൂപമായ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സവാരി ടൈം നമ്മൾ സമ്മാനിക്കുന്നത്. ഇന്നൊരു സാധാരണ ദിവസമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം മാത്രമേ ഉള്ളൂ, അമ്മ. ആദ്യ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാലും അതിനും ഉത്തരം അമ്മയാണ് അല്ലേ. നമ്മൾ കുഞ്ഞിലെ വീഴുന്ന സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ കൈകൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അമ്മ. ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇന്ന ദിവസം ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു കുഞ്ഞ് ആദ്യമായി അമ്മ എന്ന് വിളിക്കുന്ന നിമിഷം മുതൽ സ്വന്തം ജീവിതം മുഴുവൻ മക്കൾക്കായി സമർപ്പിക്കുന്ന അതുല്യ സ്നേഹത്തിന്റെ പേരാണ് അമ്മ. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും ഒരു പ്രാർത്ഥന പോലെ കൂടെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു സാന്നിധ്യം. ഇന്നലെ രാത്രിയിലെ വേനൽ മഴ പോലെ മനസ്സിനെ തണുപ്പിക്കുന്ന ഓർമ്മകളുമായി മേടമാസത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ മനോഹര രാവിൽ അമ്മമാരുടെ സ്നേഹവും കരുതലും ഓർത്ത് സംഗീതത്തിന്റെയും സ്നേഹത്തിന്റെയും കൂടെ ദാ ഇന്നത്തെ സവാരി ടൈമിന്റെ യാത്ര നമ്മൾ തുടങ്ങുകയാണ്.

എട്ട് മണി കഴിഞ്ഞ് 54 മിനിറ്റും ദാ 14 സെക്കൻഡും ആയിരിക്കണം. മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൻ്റെ യാത്ര ഇങ്ങനെ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ യാത്രയിൽ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, എന്താ ഞാൻ ഹോൾഡ് ചെയ്യാം. ആ, കേൾക്കുന്നുണ്ടോ? ആ, ഇവിടെ ഉണ്ടല്ലേ. ഇത് ആരാണ് സംസാരിക്കണേ? ഷാഹില. എവിടെ നിന്ന് വിളിക്കണേ? മതിലകത്ത് നിന്നാണ് വിളിക്കുന്നത്. അവിടെ എന്തൊക്കെ വിശേഷങ്ങള്? മഴയൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇല്ലെങ്കിൽ കുറച്ച് മഴ അങ്ങോട്ട് തരാന്ന് വിചാരിച്ച വിളി ചോദിച്ചു. ആവശ്യത്തിന് മഴയൊക്കെ ഉണ്ടല്ലേ. ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ ഷാഹില, ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് എന്താണ് സ്പെഷ്യൽ ആയിട്ട്? അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ, ഉമ്മനെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് എന്താ വരുന്നത് മനസ്സിൽ? ആളിവിടെ ഉണ്ടോ? ആ ഉണ്ട്. എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മിച്ചെടുക്കാവുന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ മനസ്സിൽ? പെട്ടെന്ന് ഓർക്കാമെന്ന് പറ്റുന്ന ഒന്നും കിട്ടുന്നില്ലേ. ഓക്കെ, ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഉമ്മിച്ചടുത്ത് ഒരു ആശംസ എന്തെങ്കിലും പറഞ്ഞായിരുന്നു രാവിലെ തന്നെ. ആ, അപ്പൊ എന്താ പറഞ്ഞാള്? ഒന്നും പറഞ്ഞ ചിരിച്ചില്ലേ. അത് കേട്ടപ്പോ ഒരു സന്തോഷം വന്നില്ലേ. ആ, ഓക്കെ. ആ ഹാ ഹാ, എന്താ പറ്റിയ? എന്തായിരുന്നു? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അതിനൊക്കെ ഇങ്ങനെ സർവൈവ് ചെയ്ത് വന്ന ഒരാളാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞില്ലേ, എങ്ങനെയായിരുന്നു തോന്നിയിട്ടുണ്ട്? പേര് ഞാൻ വിട്ടുപോയി, ഒന്നുകൂടി പറയോ.

ആ ഷാഹിലക്ക് ആ സമയത്ത് ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നോ? ഭയങ്കര ധൈര്യം. എന്നിട്ട് പിന്നെ ആരാണ് കൂടുതൽ ധൈര്യം തന്നത്? ആങ്ങള. ആങ്ങളുടെ പേരെന്താണ്? സുധീർ. ഓക്കെ, അപ്പൊ ആങ്ങളെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ. അപ്പൊ ഇനി ഇങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അവർക്കും ധൈര്യം കൊടുക്കണം. ഇപ്പൊ ധൈര്യമായില്ലേ? ആ, ഞങ്ങളുടെ സ്റ്റുഡിയോസിൽ അതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിനെല്ലാം അതിജീവിച്ച് എപ്പോഴും ലൈഫ് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിട്ടുള്ള ഒരാളുണ്ട്, കിരൺ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ പ്രോഗ്രാം ചെയ്യുന്ന ആള്. ആ കിരൺ, കിരൺ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഞങ്ങളുടെ. ഓക്കെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് ഉമ്മച്ചിനെ കുറിച്ച് ഒന്നും ഓർമ്മകൾ പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ആളെങ്ങനെയാണ്? ഭയങ്കര ഫ്രണ്ട്ലി ആണ്, വഴക്കൊക്കെ പറയാറുണ്ടോ എപ്പോഴെങ്കിലും? ആ, അപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, എന്നാലും പെട്ടെന്ന് മാറും. അപ്പൊ ഈ അടുത്തിടക്ക് എന്തെങ്കിലും കാര്യത്തിന് വഴക്ക് പറഞ്ഞായിട്ട് ഓർക്കുന്നുള്ളൂ? ഈ അടുത്തിടക്ക് എപ്പോഴെങ്കിലും? ഏ, വഴക്കേ പറയത്തില്ല. ആഹാ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് വഴക്ക് പറയാത്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഉമ്മിച്ചടുത്ത് ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങളുടെയും ഒരു മദേഴ്സ് ഡേ ആശംസകൾ പറഞ്ഞോളൂ. ഏത് പാട്ടാ? പിന്നെന്താ, അവരെല്ലാവരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ പറഞ്ഞില്ല, ഞാൻ ഇപ്പൊ തന്നെ വാട്സപ്പില് മെസ്സേജ് അയച്ചേക്കാം. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ മോളെ? ആ, എന്നമ്മ എന്നുള്ള പാട്ടല്ലേ. ഓക്കെ, ഉമ്മിച്ചിയുടെ പേരെന്താണ്? ഫാത്തിമ ബീവി. അപ്പൊ നമ്മുടെ മതിലകത്തുള്ള ഉമ്മിച്ചി ഫാത്തിമ ബീവി കേൾക്കുന്നുണ്ടെങ്കിൽ ഉമ്മിച്ചിക്കും പിന്നെ അതുപോലെ തന്നെ സാലിൻ അറിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് കൊടുത്താലോ? അപ്പൊ നമുക്ക് എല്ലാ അമ്മമാർക്കും വേണ്ടി കൂടി കൊടുക്കാം. ആ, ഇനിയിപ്പോ ആശംസ ആരെങ്കിലും പറയാത്ത അമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സങ്കടമാവണം. അപ്പൊ അവർക്കും കൂടി വേണ്ടി നമ്മൾ ഈ ഒരു പാട്ട് കൊടുക്കാണ്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതില്. ഓക്കെ, ബൈ.

0: ഒൻപത് മണി കഴിഞ്ഞ് ഇതാ 3 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്ന നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, പത്തനംതിട്ടയിൽ നിന്ന് സാബു. പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ്? ആ പത്തനംതിട്ടയിൽ എവിടെയാണ് സ്ഥലം? എവിടെയാണ് കറക്റ്റ് സ്ഥലം? കുളത്തൂർ മുഴി അല്ലേ? ആ ഹാ, ഓക്കെ. ഇപ്പോഴും മഴയുണ്ടോ? ആ ഹാ ഹാ, ഓക്കെ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ട് എങ്ങോട്ടാണ് യാത്ര? ആണോ? അതെവിടെയാണ്? ആലപ്പുഴ. ഓക്കെ, അപ്പൊ കാറിലാണ് യാത്ര? ആ ഹാ, അപ്പോ വൈഫ് നേരത്തെ ഡ്രൈവിംഗ് ഒക്കെ അറിയായിരുന്നോ? വന്നു കഴിഞ്ഞതിന് ശേഷം പഠിച്ചാണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ്, ട്രാഫിക് ഉണ്ടോ ഈ ആ ഭാഗത്തൊക്കെ? ഇപ്പൊ പോകുന്ന സ്ഥലത്ത് എവിടെയെങ്കിലൊക്കെ? എന്തോ, രാവിലെ പോകുന്നില്ല. അപ്പൊ വെളുപ്പിന് പോകുന്നോണ്ട് എനിക്കത് ട്രാഫിക് ഒക്കെ കുറച്ച് കുറവായിരിക്കും അല്ലേ? ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ പത്തനംതിട്ടയിലെ? ആ, എല്ലാ ദിവസവും മഴയുണ്ടോ? മഴ രാത്രിയല്ലേ പെയ്യുന്നത് കൂടുതലും? ആ, അതല്ലേ നല്ലത്. അതാവുമ്പോ നമുക്ക് ഉറങ്ങാം സുഖമായിട്ട്. അല്ലെങ്കിൽ ചൂടത്ത് രാത്രി ഉറക്കം ഇച്ചിരി പ്രശ്നമാണ്. ഓക്കെ, ഈ പത്തനംതിട്ട എന്ന് പറയുന്ന എനിക്കൊന്നും അവിടെ ഒരുപാട് എന്താ പറയാ, ഒരു ഗ്രാമപ്രദേശമാണോ ചേട്ടൻ താമസിക്കുന്നത്? ആ, കുന്നും കയറ്റമൊക്കെയാണ്. ഓക്കെ, അപ്പോ വേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ രണ്ടുപേരുള്ളൂ? ഓക്കെ, കൊച്ചെന്തോ ചെറുതാണോ? കുഞ്ഞു കൊച്ചാണ്. ഓക്കെ, അപ്പോ വൈഫിന് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് സുഖമാണ്, ഇടയ്ക്ക് മാറി മാറി ഓടിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചതില്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഓക്കെ, അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് ഒരു പാട്ട് കൊടുത്താലോ? ഓക്കെ, അപ്പൊ എന്താ പാട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുക. അപ്പൊ ഇനിയും യാത്രകൾ ചെയ്യുന്ന സമയത്ത് വിളിക്കാം. വൈഫിന്റെ പേരെന്താണ്?
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: എന്റെ ഭാര്യ
0: പേരെന്താണ്?
1: രമ.
0: ഓക്കെ, അപ്പൊ എന്താ രമ ചേച്ചി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞാൻ ഈ പേരൊക്കെ പറയുമ്പോ കേൾക്കുന്നുണ്ടെങ്കിൽ ചിരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ അടുത്തും എന്തായാലും അന്വേഷണം പറഞ്ഞോളൂ. ഇതാ പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.

മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ പ്രിയോടൊപ്പം കൂടെയുള്ളത് ജലീലാണ്. അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് സമ്മാനിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 0484 242 8101 എന്ന നമ്പറിലേക്ക്.

0: ഒൻപത് മണി കഴിഞ്ഞ് 11 മിനിറ്റും ദാ 22 സെക്കൻഡും ആയിരിക്കാണ്. മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിളിക്കാം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഇടത്തല. അപ്പൊ നമ്മുടെ നാട്ടുകാരിയാണല്ലോ. ഓക്കെ, ഇടത്തൽ എവിടെയാണ്? അല്ലമീൻ കോളേജിന്റെ അടുത്താണോ? ഓക്കെ, അപ്പൊ ഇപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര? സൺഡേയും വർക്കിംഗ് ആണോ? ഓക്കെ, അപ്പൊ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 10 മണിക്ക് ജോയിൻ ചെയ്യണോ?
1: 10 മണിക്ക് ജോയിൻ ചെയ്യണം.
0: ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും വർക്കിംഗ് അല്ലേ ഇത്? എല്ലാ ദിവസവും വർക്കിംഗ് അല്ലേ ലൈബ്രറി? പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. ഓക്കെ, അപ്പോ നല്ല അടിപൊളി ജോലിയാണല്ലോ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, എത്ര പുസ്തകങ്ങളും വായിക്കാം അല്ലേ? ഇപ്പൊ എത്ര വർഷമായി ഈ ജോലി കിട്ടിയിട്ട്?
1: ശരിക്കും പറഞ്ഞാൽ
0: അത്രയും വർഷമായി. ആഹാ, ഓക്കെ. അപ്പോ ഒരുപാട് അപ്പൊ എന്തായാലും നമ്മുടെ എവിടെയാണ് വർക്ക് ചെയ്യുന്ന സ്ഥാപനം, സ്ഥലത്തിന്റെ പേര്? എടപ്പള്ളി. ആ ഓക്കെ, അപ്പൊ നമ്മുടെ അവിടെ വരുന്ന വായനക്കാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ലൈബ്രറിയിലാണ് എന്നെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, ഈ മദേഴ്സ് ഡേ ആയിട്ട് പെട്ടെന്ന് ഉമ്മിച്ചിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിലേക്ക് വരുന്ന എന്തെങ്കിലും ഒരു ഓർമ്മകൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ?
1: എല്ലാത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഉമ്മിച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞു ഞാനും എന്ത് പറഞ്ഞാലും ഞങ്ങൾ തല്ലു പിടിക്കും. പക്ഷെ തല്ലു പിടിക്കണെങ്കിലും ഞങ്ങൾക്ക് ഒരു നേരം പോലും ഇങ്ങനെ വിളിക്കാതിരിക്കാനോ കാണാണ്ടിരിക്കാനോ പറ്റാത്ത ഒരാൾക്കാരാണ്. അപ്പൊ തന്നെ ഞങ്ങൾ കൂടും. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലു പിടിക്കണേന്ന് ചോദിക്കും.
0: കാരണവരാണെങ്കിലും
1: തല്ലുപിടിച്ചാലും നമുക്ക് അവരോടല്ലേ തല്ലുപിടിക്കാൻ,
0: അതെ അതെ,
1: മറ്റുള്ളവരോട് തല്ലുപിടിക്കാൻ പറ്റില്ലല്ലോ.
0: ഓക്കെ,
1: പക്ഷെ നമ്മുടെ ജീവന്റെ ജീവനായിട്ട് കൊണ്ട് നടക്കണതും നമുക്ക് എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുള്ള ഒരാളെന്ന നിലക്ക് അതിന് പ്രത്യേകിച്ച് ഒരു കാര്യം ഓർത്തു വെക്കാനില്ല. നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാളാണ് നമ്മുടെ മുക്കി.
0: ഓക്കെ, നിങ്ങൾ എത്ര മക്കളായിരുന്നു അപ്പോ?
1: ഞാനും എന്റെ ആങ്ങളും ബ്രദറും.
0: രണ്ടു മക്കളായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഈ ഈ അടി കൂടുമ്പോ ശരിക്കും പറഞ്ഞാൽ സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തല്ലു കൂടുന്നത്. ഒരു സ്നേഹത്തിന്റെ രീതിയിലുള്ളത്
1: ഞങ്ങള് പറയും. ഞാൻ പറഞ്ഞത് പുള്ളിക്കാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പുള്ളിക്കാർ പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതല്ല ചെറിയൊരു നിസ്സാര വഴക്കുകൾ.
0: ഓക്കെ, അപ്പൊ
1: എന്നാലും നമ്മുടെ കൂടെ ഒന്നും ഇങ്ങനെ
0: വാക്കുകൾ കിട്ടുന്നില്ല, ഇമോഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മളൊക്കെ കുട്ടിയില് ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ തല്ലു പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിലര് സ്നേഹത്തില് വഴക്കോ തല്ലൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അവരോട്. പക്ഷെ ഇപ്പൊ അത് ആലോചിക്കുമ്പോ നമുക്ക് മനസ്സിലാവും അത് നമ്മള് നന്നാവാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് നമ്മൾ ഇപ്പോഴായിരിക്കും കൂടുതൽ പേര് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് വിഷമം വന്നാലും എന്ത് സങ്കടം വന്നാലും ഉമ്മിച്ചെടുത്ത്
1: പറയും.
0: അപ്പൊ ആള് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്.
1: ഓക്കെ,
0: പേരെന്താണ്? ആമിന. അപ്പൊ എന്തായാലും ആമിനുമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ആ മദേഴ്സ് ഡേയിൽ മകളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവിധ ആശംസകളും കൊടുത്താലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചാല് നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു പാട്ട് കേൾക്കാവേ. ഓക്കെ. ഏതൊരു മദേഴ്സ് ഡേ വന്നാലും എത്ര പാട്ടുകൾ നമ്മൾ കേട്ടാലും ഈ ഒരു പാട്ട് കേൾക്കാതെ ഒരു മദേഴ്സ് ഡേ ഉണ്ടോ? നമ്മുടെ പ്രോഗ്രാമിൽ നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ മദേഴ്സ് ഡേയിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു പാട്ട് സമ്മാനിക്കുന്നേ.

റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രിയപ്പെട്ട അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ.

0: You are listening to FM Rainbow 107.5.
1: സമയം 9 മണി കഴിഞ്ഞ് 22:44 അപ്പോൾ മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മൾ കുറച്ച് മുമ്പ് വിളിച്ച ആൾ പറഞ്ഞില്ലേ, ചില സമയത്ത് നമ്മൾ ഒന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അമ്മേനെ അല്ലേ. എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്ന ഒരു വാക്കായിരിക്കും അല്ലേ. നമ്മുടെയൊക്കെ വീട്ടിലെ ബാങ്കർ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലോൺ തരുന്നത് ആ ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ചെറുപ്പത്തിൽ പറയാം നമ്മുടെ അമ്മയാണല്ലേ. കാരണം എന്തെങ്കിലും ആവശ്യം വന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ആദ്യം പോയി ചോദിക്കുക അമ്മയുടെ അടുത്തായിരിക്കും അല്ലേ. ആ ഒരു ചെറിയ തുകയാണെങ്കിലും ആളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ എൻ്റെ ഉമ്മച്ചിയോടായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. സംഭവം കുറച്ച് വാശിയൊക്കെ പിടിക്കും, തരില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ച് കൂടെ ഇരുന്ന് കുറച്ച് സ്നേഹത്തോടെ വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് അറിയാതെയാണെങ്കിലും പെട്ടെന്നാണെങ്കിലും അതെങ്ങനെയൊക്കെ ഒപ്പിച്ചു തരും. അതിനൊരു പ്രത്യേക കഴിവാണ് അല്ലേ. ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളെ അങ്ങനെ ആ ഒരു ചെറുപ്പത്തിൽ അങ്ങനെ അമ്മമാരെ സഹായിച്ചിട്ടില്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബാഗ് എവിടെ അമ്മയെന്ന് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ ബുക്ക് എവിടെ അമ്മയെന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ. അങ്ങനെ എന്ത് ആവശ്യത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആ രണ്ട് വാക്ക് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയായിരിക്കും. അപ്പോൾ ഈ മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മദേഴ്സ് ഡേയിൽ മാത്രമല്ല അവരെ ഓർക്കണം, അവരെപ്പോഴും ഓർക്കണം അല്ലേ. അവരെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ട് എങ്കിൽ പോലും ഒന്ന് വിളിച്ച് ഒന്ന് സ്നേഹത്തോടെ അല്ലേ, അല്ലെങ്കിൽ അവരെ അടുത്ത് വരുന്ന സമയത്ത് ഒന്ന് ചേർത്ത് പിടിച്ച് അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വല്ലാത്തൊരു വൈബാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മദേഴ്സ് ഡേയിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ അതായത് വിളിച്ചു കിട്ടാത്തവർക്ക് നമ്മളൊരു അവസരം കൂടി നൽകുകയാണ് മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ. ഈ പ്രോഗ്രാമിൽ മാത്രമല്ല, ഇനി വരുന്ന വാട്സപ്പിലും നമ്മളത് തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് പലപ്പോഴും നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കത്ത് എഴുതാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കത്തുകളൊന്നും എഴുതാറില്ലല്ലേ. എന്തായാലും ഞാനൊരു അവസരം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ അമ്മയ്ക്കൊരു കത്ത് എഴുതാനായിട്ട് റെഡിയാണെങ്കിൽ, അമ്മ ലോകത്ത് എവിടെയാണെങ്കിലും ആവട്ടെ അമ്മയ്ക്കൊരു അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അമ്മയോട് പറയാനുള്ള ആ ഒരു സ്നേഹം അതെല്ലാം വാക്കുകളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ? എങ്കിൽ അതൊരു പേപ്പറിലെടുത്ത് എഴുതിയതിന് ശേഷം അതിനൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ റെയിൻബോ എഫ് എം കൊച്ചിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായ 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരും. ഉറപ്പായും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ആ ഒരു വാക്കുകൾ പറയുന്നതായിരിക്കും. അമ്മയ്ക്കൊരു കത്ത് അപ്പോൾ എഴുതാൻ റെഡിയാണോ? വേഗം തന്നെ എഴുതിയിട്ട് അയച്ചോളൂ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അമ്മ ലോകത്തെവിടെയാണെങ്കിലും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിൽ അമ്മയോട് പറയാനുള്ള നിങ്ങളുടെ സ്നേഹം അതെല്ലാം വാക്കുകളായിട്ട് നിങ്ങൾക്ക് ആ ഒരു കത്തിലൂടെ എഴുതി അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കത്തുകൾക്കൊക്കെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ കോൾസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് 0484-242-8101 എന്ന നമ്പറിലേക്ക്. ട്രാഫിക് ബ്ലോക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് വലിയ ട്രാഫിക്കൊന്നുമില്ല. പക്ഷേ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ഇന്നലെ രാത്രി അത്യാവശ്യം പെയ്ത് കിടന്നുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ ചെറുതായിട്ട് വെള്ളങ്ങളൊക്കെ കുഴികളിലെ വെള്ളമൊക്കെ നിറഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് സേഫായിട്ട് യാത്ര പോകാം. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന മൂവിയിൽ ഒരു പാട്ട് വരികയാണ്,

ഈ ബീജം കേൾക്കുന്ന സമയത്താണെങ്കിലും ഒന്നോർത്തുമൊക്കെയാണെങ്കിൽ മനസ്സിലേക്ക് കുറേ ഓർമ്മകൾ വരുന്നുണ്ടാവും ഇല്ലേ. 9:29 39:39 ആയിരിക്കും. അപ്പോൾ മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിന് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? സനൂജ. സനൂജ എവിടെ നിന്ന് വിളിക്കണേ? ഫോട്ടോ വെച്ചിന്നില്ലേ? ഓക്കെ, എന്തുണ്ട് ഫോട്ടോ വെച്ചില്ല വിശേഷങ്ങള്? നല്ല വിശേഷങ്ങളാണ്. അവിടെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പഴല്ലേ, ഇന്നലെ രാത്രി മിനിയാന്ന് രാത്രിയൊക്കെ മഴ കിട്ടിയില്ലേ? ആ ഓക്കെ, അപ്പൊ രാത്രി മാത്രം മഴ പെയ്താൽ മതി, പകലൊന്നും മഴയൊന്നും പെയ്യണ്ട. അപ്പൊ പകലും പെയ്താലും പ്രശ്നമല്ലേ? ഇടയ്ക്ക് ഇങ്ങോട്ട് പെയ്തു പോയ കുഴപ്പമില്ല, ചിലത് ഇങ്ങനെ പെയ്ത് പെയ്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ദിവസം നിൽക്കുന്ന മഴകളുണ്ടാവും, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പെട്ടെന്ന് എന്താണ് ഓർക്കുന്നത് സഞ്ജ? ഉമ്മേനെ കുറിച്ച് ഓർക്കുമ്പോ പെട്ടെന്ന് എന്താണ് മനസ്സിലേക്ക് വരുന്ന ഓർമ്മ? എല്ലാം നല്ല കാര്യങ്ങളാണ്. ചെറുപ്പത്തില് കുസൃതിക്ക് കാണിക്കുന്ന ആളായിരുന്നോ? ആ ഉറപ്പാണോ? ചോദിച്ചിട്ടുണ്ടോ? എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെയായിരുന്നൊക്കെ എടുക്കുക ഉമ്മിച്ചെടുത്ത് ചോദിച്ചിട്ടുണ്ടോ? ഓക്കെ. നല്ല കുട്ടിയായിരുന്നു അല്ലേ? എത്ര മക്കളായിരുന്നു നിങ്ങള്? ഓക്കെ, അപ്പൊ സനൂജ ഏറ്റവും ഇളയതാണോ? രണ്ടാമത്തേത്. ബാക്കി എങ്ങനെയാണ്, പെൺകുട്ടികളാണോ? ഓക്കെ, അപ്പോ എല്ലാ ദിവസവും വിളിക്കോ ഉമ്മാനെ? തൊട്ടടുത്ത് തന്നെയാണ്. ആ അപ്പൊ പിന്നെ എപ്പോഴും പോയി കാണാലോ. അപ്പൊ കല്യാണം കഴിച്ചത് എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ആണല്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് എല്ലാ ദിവസവും പോയി കാണാം. അപ്പൊ ഇനി കാണുമ്പോ എന്റെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ, പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മ കൂടെ ഉണ്ടോ? അപ്പൊ ഇവര് രണ്ടുപേര്, രണ്ടു ഉമ്മമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, സുഹറയും ഖദീജയും. അപ്പൊ രണ്ടു ഉമ്മമാർക്കൂടി വേണ്ടി നമുക്ക് മദേഴ്സ് ഡേ

മദേഴ്സ് ഡേയിൽ നമുക്കൊരു പാട്ട് വെച്ച് കൊടുത്താലോ. ഓക്കെ, അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടിട്ട് ഏത് പാട്ടാ കേൾക്കണ്ടേ? അതിലെ പാട്ട് മതിയില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതിലെ പാട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും കൂടി വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ ഒരു പാട്ട് കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാല്. ഓക്കെ ബൈ.

റെയിൻബോ എഫ് എം കൊച്ചിയുടെയും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. 9:37 ഉണ്ട്, 37 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഇന്നത്തെ മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, ഇന്നലെ ഹോൾഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു ശ്രോതാവാണ്. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, കേൾക്കുന്നുണ്ടെങ്കിലും ഒന്ന് റിപ്ലൈയോ. ഹലോ, എനിക്കൊന്ന് കോള് ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. യെസ്, വേണമെങ്കിൽ ചില കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിളിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പള്ളുരുത്തിയിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. 9:38 ഉം 14 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് കുറച്ചൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നേരെ ഫേസ്ബുക്ക് കമൻസിലേക്കൊക്കെ പോകുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ വിളിച്ച് കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഓമനക്കുട്ടൻ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് വിഷ് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ചാർലി ചേട്ടൻ പതിവ് പോലെ സവാരി ടൈം കേൾക്കുന്ന എല്ലാവർക്കും ഒരു ആശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മദേഴ്സ് ഡേ സ്പെഷ്യൽ ആശംസകളും പറഞ്ഞിട്ടുണ്ട്. ഷേർലി ജെറോം, സുപ്രഭാതം ജലീൽ, മാതൃദിന ആശംസകൾ തിരിച്ചും ആശംസകൾ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ കെ എം ചാമുണ്ണി, അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട്. സൂപ്പർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മേരി ടെൽമയുടെ ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഫൗസിയ മൻസൂർ, ഗുഡ് മോർണിംഗ് ജലീജി, അവതരണം ഒരുപാട് ഇഷ്ടമാണ്, മാതൃദിനത്തിൽ അവതരിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനയാൾ എന്ന് തോന്നി, ഒത്തിരി സന്തോഷം. ഫൗസിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓക്കെ, പാലക്കാട്ടേക്കാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേരി ടെൽമയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മെസ്സേജ് അയക്കാം. ഷീന കൊടുങ്ങലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാതൃത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ. ശാരീരികമായി അമ്മയാവാൻ സാധിക്കാത്ത, മനസ്സ് മുഴുവൻ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന എല്ലാ മാതൃ മനസ്സിനും എൻ്റെ ആശംസകൾ. അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം നിറയട്ടെ മനസ്സിൽ എന്നൊരു മെസ്സേജാണ് ഷീന കൊടുങ്ങല്ലൂർ നിന്ന് അയച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ആശംസകളൊക്കെ ഇങ്ങനെ കൈമാറുന്ന സമയത്ത് പോലും ചില പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കൽ പോലും ആ ഒരു മാതൃത്വം അറിയാൻ കഴിയാതെ പോയ അമ്മമാരും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അല്ല, അമ്മയാവാൻ ആഗ്രഹിച്ചിട്ടും അത് കഴിയാതെ പോകുന്നവരുണ്ട്. തീർച്ചയായിട്ടും അവർക്കെല്ലാം ആ ഒരു മാധുര്യം അറിയാനുള്ള അവസരം ലഭിക്കട്ടെ എന്ന്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു പ്രാർത്ഥന കൂടി ഈ ഒരു സമയത്ത് നമ്മൾ നൽകുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്നത് തീർച്ചയായിട്ടും അവർക്കും കൂടി ഞങ്ങളുടെ ആശംസകൾ ഇതാ നമ്മൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചൊരുന്ന് ചോദിച്ചുകൊണ്ട് ഷമീറ സലാം കൊടുങ്ങല്ലൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ ആ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. യെസ്, അപ്പോൾ എന്തായാലും വിളിക്കാം. 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. യേശുദാസ് പാടിയ ഒരു പാട്ടിലേക്ക് പോയാലോ, രണ്ടാം ഭാവം എന്ന മൂവിയിലെ പാട്ടിലേക്ക്.

അപ്പൊ എല്ലാ നക്ഷത്രങ്ങളായ അമ്മമാർക്കും നമുക്ക് ഈ ഒരു പാട്ട് കൊടുക്കാം. സമയം 9 മണി കഴിഞ്ഞ 45 മിനിറ്റും 27 സെക്കൻഡും ആയിരിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വിളിക്കാം, അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാം ഇന്നത്തെ പ്രോഗ്രാമിൽ എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ സവാരി ടൈമിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? സീന. ഇപ്പൊ എവിടെയാണ്? എങ്ങോട്ടെങ്കിലും യാത്രയിലാണോ? ആഹാ, ഓക്കെ. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചത്. ഓക്കെ. അപ്പൊ ഇന്നത്തെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉമ്മനെ കുറിച്ച് ഓർക്കുമ്പോ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? എത്ര മക്കളുണ്ട്? മൂന്ന് പെൺകുട്ടികളാണ്. ആഹാ, ഓക്കെ. അപ്പോ ആ സമയത്തൊക്കെ ഉമ്മ ഒരുപാട് ഹെൽപ്പ് ആയിരുന്നു. അപ്പൊ ചില ആളുകൾ ഇപ്പൊ വീട്ടിലിങ്ങനെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞെടുക്കുന്ന സമയത്ത് സഹായിക്കാനൊക്കെ ആളൊക്കെ നിർത്താറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നാലും ഉമ്മയായിരുന്നു എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ആഹാ, ഓക്കെ. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മള് കിടന്ന് സുഖമായിട്ടിരുന്ന് ഉറങ്ങൂലേ? അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ഉറക്കം നഷ്ടപ്പെടുത്താന്നുള്ളത് ഇച്ചിരി ഭയങ്കര ഒരു ടാസ്ക് ആണ്. അപ്പൊ അങ്ങനെ കുറെ ഉറക്കം

0: മുഴിഞ്ഞ രാത്രികളൊക്കെ അനുഭവിച്ച ആളാണ് ഉമ്മ. പിന്നെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ, എങ്ങനെ ഭയങ്കര സുഹൃത്താണോ ഉമ്മയുടെ അടുത്ത് എല്ലാം പറയുന്ന സ്വഭാവമുള്ള ആളാണോ, കമ്പനിയാണോ? എല്ലാം പറയും. അപ്പൊ എവിടെയാണ് വീട്, എവിടെയാണ് ശരിക്കും ഇപ്പൊ താമസിക്കുന്ന വീടും ഉമ്മ താമസിക്കുന്ന അടുത്ത് തന്നെയാണോ? ഫോർട്ട് കൊച്ചിയിലേ. അപ്പൊ അധികം ദൂരം ഇല്ല. ഓക്കെ. അപ്പൊ എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങള്? കാറ്ററിംഗ് നടത്തുന്നുണ്ട്. ആഹാ, അടിപൊളി. അപ്പൊ കാറ്ററിംഗിന് എങ്ങനെ, ഹസ്ബൻഡ് ആണോ സഹായിക്കുന്നത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ?
1: ആരൊക്കെയാണ്?
0: ഭർത്താവിന് രണ്ട് സഹോദരിമാരും. അപ്പൊ നാത്തൂന്മാര്. ഓക്കെ. അപ്പൊ ഭയങ്കര സ്നേഹത്തിലാണ് നിങ്ങളല്ലേ? ആഹാ, ഇതുവരെ. അപ്പൊ അത് ഇനിയും ഒരുപാട് വർഷം അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാറ്ററിംഗിന് പേരെന്തെങ്കിലും ഉണ്ടോ? 14 വർഷമായിട്ട് കാറ്ററിംഗിന് പേരിടാത്തവരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പണിയാ, നിങ്ങളുടെ പേരൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ മറ്റാ രണ്ടുപേരുടെ പേരെന്താണ്? ആ, സനൂജ, റസിയ. ഓക്കെ. അപ്പൊ നമുക്ക് SSR എന്നിടാം, SSR കാറ്റേഴ്സ് എന്ന് പറഞ്ഞിടാം. മൂന്ന് പേരുടെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടേ. അപ്പൊ നല്ലൊരു പേരൊക്കെ വെക്കണം. ഇപ്പൊ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആവണ്ടേ, നമ്മൾ കുറച്ച് പരസ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ചോദിക്കില്ല ഏത് കാറ്ററിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പൊ ഒരു പേരൊക്കെ കണ്ടുപിടിക്കണം
1: കേട്ടോ.
0: എന്തോ? ആ, ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയണം. ഇത് ഞാൻ ചുമ്മാ വെറുതെ പറഞ്ഞ. അപ്പൊ അത്യാവശ്യം പൈസയൊക്കെ കുറച്ച് കൊടുക്കോ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാ? ആ, എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം? ആരെങ്കിലും പറയും ഇത് കൊള്ളാം, ഇത് അടിപൊളി, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയാറുണ്ടോ? ആഹാ, അരിപ്പത്തിലാണ് സ്പെഷ്യല്. അപ്പൊ റംസാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടി ഉഷാറായിട്ട് പോകട്ടെ. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നേ? ഓക്കെ, ആ വേർപിരിയലിന്റെ വേദന അറിയുന്ന പാട്ടല്ലേ? നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊന്നും ആവാൻ, പക്ഷെ ഈ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്, ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. കരയൂലേ? ആ, ഞാനൊരു ദിവസം എന്റെ മകനോട് പറഞ്ഞു ഈ സിനിമ കാണിച്ചിട്ട് നീ കരയൂന്ന്. പക്ഷെ അവൻ എന്നിട്ട് കരയാണ്ട് പിടിച്ചെന്ന്. അത് ഞാൻ പറയണ്ടായിരുന്നു, പറയാതെ കാണിക്കണായിരുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ഈ സിനിമ കണ്ട് ഉറപ്പായും കരയൂന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി കരഞ്ഞില്ല, പുള്ളി മൊത്തം ഇങ്ങനെ കരയാൻ വേണ്ടി ഇങ്ങനെ വിതുമ്പി. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു നിനക്ക് എപ്പോഴാണ്, അപ്പൊ എനിക്ക് കരയാൻ തോന്നിയത് ആ രണ്ട് ബ്രദേഴ്സ്, അവര് ഏറ്റവും ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ, അപ്പൊ അവര് രണ്ടുപേരും ഇങ്ങനെ ഒരുമിക്കാതെ ആളൊറ്റക്ക് നിന്ന് ഇങ്ങനെ കരയാനായിട്ടൊക്കെ വന്നു. പക്ഷെ ഞാനിങ്ങനെ പിടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒത്തിരി എന്തോ, ആ അതാണ് നമ്മൾ കരയൂന്ന് പറഞ്ഞപ്പോ അപ്പൊ അവരിങ്ങനെ വാശിക്കെടുക്കൂലോ, അന്ന് ഞാൻ കരയാതിരിക്കും എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ, ഈ സിനിമ ആകാശവത് കാണിച്ചിട്ട് കുട്ടികളുടെ എക്സ്പ്രഷൻ, അവരിങ്ങനെ കരയുന്നത്, അമ്മയോടുള്ള ആ ഒരു സ്നേഹമാണല്ലോ ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഉഷാറായിട്ട് പോകട്ടെ കാറ്ററിംഗ്. അപ്പൊ മറക്കണ്ട, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പേരൊക്കെ പറയണം. അപ്പൊ ബാക്കി ബാക്കി രണ്ടുപേരുടെ അടുത്ത് അന്വേഷണം പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ.

0: വിട ചൊല്ലാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മുടെ കൂടെ വേണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു മദേഴ്സ് ഡേ സ്പെഷ്യൽ സവാരി ടൈമിൽ. പ്രിയരോടൊപ്പം കൂടെയുള്ളത് ജലീലാണ്. 9:55 ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്ന ആരാണ് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? ആഹാ, എവിടെയാണ് സ്ഥലം, എവിടെയാണ്? അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ ആയതിനോട് ആശംസയായിട്ട് പറയണം. ഓക്കെ, ഞാൻ ഇന്ന് വിളിച്ചവരോടത്തേക്ക് അങ്ങോട്ട് പറയാനായിട്ട് മറന്നുപോയി, ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, അതാണ് ആദ്യം തന്നെ അവിടെ പറഞ്ഞത്. പെട്ടെന്ന് എന്താണ്, എങ്ങോട്ടെങ്കിലും യാത്രയിലാണോ? ആഹാ, അടിപൊളി. അമ്മേനെ കാണാൻ പോയാണ് മദേഴ്സ് ഡേ ആയിട്ട് അല്ലേ? അമ്മയുടെ വീട് എവിടെയാണ്, അമ്മയുടെ താമസിക്കുന്നത്? അതെവിടെയാണ്? കാഞ്ഞൂര് പാറപ്പുറം അറിയാം. ഇത്തവണ കാഞ്ഞൂര് പള്ളിയില് പെരുന്നാൾ ഒരു പ്രത്യേകത എന്താണ്, എന്താണെന്നറിയാവോ? ആ, അതറിയില്ല. ഇത്തവണ കാഞ്ഞൂര് പള്ളിയില് അവിടെ വെടിക്കെട്ടൊക്കെ നടന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടായിരുന്നു അവര് ചെയ്തിട്ടുണ്ടായിരുന്നെ. ആ, അടുത്ത പ്രാവശ്യം ഒന്ന് പോയി കാണോട്ടെ എന്തായാലും. ആ ഓക്കെ, ഈ കഴിഞ്ഞ വർഷം ആ കാഞ്ഞൂര് പള്ളിയില് അവിടെ ഈ ആഘോഷമൊക്കെ നടന്നത് ആ രീതിയിലായിരുന്നു. അപ്പൊ അത് അപകടരഹിതമായൊരു സംഭവമായിരുന്നു, അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ എന്തായാലും അമ്മേനെ കാണാനുള്ള യാത്രയിലാണ് വിളിച്ചത്. പെട്ടെന്ന് എന്താണ് ഓർമ്മ വരുന്നത് അമ്മേനെ കുറിച്ച് പറയാനായിട്ട്?
1: ഞങ്ങള് എല്ലാവരും അങ്ങനെ ഒരുമിച്ച് മറ്റൊരു വീട്ടിൽ കളിക്കാനോ അങ്ങനെയൊന്നും പോകേണ്ടതോ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിക്കും. അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കൃഷിയായിരുന്നു.

0: അപ്പൊ അതിലുള്ള പാടത്തും പറമ്പിലൊക്കെ ആയിട്ട് നടക്കലും കൂട്ടത്തോടു കൂടി ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു.
1: അന്ന് ഈ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നോ?
0: ആ നെൽകൃഷിയാണ് പാടം.
1: ആ ഓക്കെ, അത് നല്ല രസമാണ് നെൽകൃഷിയുള്ള ആ സമയത്തൊക്കെ. ഓക്കെ, ഈ കറ്റയൊക്കെ അടുക്കി വെച്ച് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, അടുത്ത ദിവസം വരുന്ന സമയത്ത് രാവിലെ ഒരു പ്രത്യേക ഒരു മണമുണ്ടാവും, ഒരു സ്മെല് ഉണ്ടാവും.
0: വെളുപ്പിന് തന്നെ എല്ലാരും മരിക്കാൻ വരും, 5 മണിയോട് കൂടിയൊക്കെ മരിക്കാൻ വരും. കറ്റ തന്നെ ആയിരിക്കും മൊത്തം വീടുകളിൽ, ഒച്ചപ്പാടൊക്കെ ആയിരിക്കും അന്നത്തെ കാലത്ത്.
1: അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതൊക്കെയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയ ഒരാളാണ്.
0: ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് കൃഷിയാണ്, അവർ യാത്ര പോവാനോ ഒന്നും അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. കൃഷി നല്ലോണത്തില് വച്ചുള്ള തുറന്നിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര പോയിരുന്നു, പിന്നെ ഞങ്ങളിങ്ങനെ തീർത്ഥയാത്രയൊക്കെ പോകുമ്പോ അമ്മേനെ അന്ന് ചേട്ടൻ്റെ കുട്ടികൾ കൊണ്ടുപോകാറുണ്ട്.
1: ആ അതാണ്, അമ്മക്ക് അന്ന് യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പൊ കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ എന്തായാലും എന്റെ അടുത്ത് അന്വേഷണം പറഞ്ഞോളൂ. നമുക്കൊരു പാട്ടിലേക്ക് പ്ലേ ചെയ്യുന്ന സമയം, നമ്മുടെ പ്രോഗ്രാം വൈകിട്ടുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കാണ്.
0: അപ്പൊ എല്ലാവർക്കും
1: ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചാല്. ഓക്കെ. പ്രിയരെ, ഇന്നത്തെ സവാരി ടൈമിന്റെ യാത്ര ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ സവാരി ടൈമിന്റെ സമയവും കഴിയുകയാണ്.

പ്രിയരെ, ഈ ഒരു ഗാനത്തോടു കൂടി സവാരി ടൈമിന്റെ സമയം ദാ ഇവിടെ അവസാനിക്കുകയാണ്. അമ്മയോടുള്ള സ്നേഹം നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം മനസ്സിലുണ്ടാവേണ്ടതാണ് അല്ലെ. ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും അമ്മയോടൊപ്പം ചെലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ദാ ഇന്നത്തെ സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് ജലീലാണ്, പോകുന്നില്ല, ഇവിടെ തന്നെയുണ്ട്. വാട്സപ്പിൽ നമ്മുടെ വിഷ്ണുപ്രിയയുടെ കൂടെ കേൾക്കാം. സ്റ്റേ ട്യൂൺ.

0: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10 സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ബിജെപി നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യത പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മീറ്റ് ദി ഡയറക്ടർ പരിപാടിയും നടക്കും. കായികരംഗം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ. You are listening to Akashvani Rainbow FM Kochi 107.5.
3: 107.5. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ, നമസ്കാരം എല്ലാ കൂട്ടുകാരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മദേഴ്സ് ഡേയിലേക്ക്. യെസ്, അപ്പൊ എന്തായാലും എന്റെ മുമ്പിൽ ഒരു അമ്മയാണ് ഉള്ളത് അല്ലേ?
1: അതെ, ഒരു ചെറിയൊരമ്മ,
0: ഒരു കുഞ്ഞമ്മയാണ് ഉള്ളത്. അപ്പൊ ഞാനിന്ന് ആലോചിച്ച് നോക്കിയത് ഇന്നിപ്പോ ഏത് അമ്മയോട് സംസാരിക്കുന്നു. അപ്പൊ രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ്, അപ്പൊ ഇപ്പോ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, ഹാപ്പി മദേഴ്സ് ഡേ.
1: താങ്ക് യു, താങ്ക് യു. തിരിച്ചു പറയാൻ
0: പറ്റില്ല ഇനി ഫാദേഴ്സ് ഡേ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്തിരുന്ന് വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ്.

0: അപ്പൊ എന്തായാലും വിഷ്ണുപ്രിയ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ വിഷ്ണുപ്രിയയുടെ കൂടെ ഞാനും ഉണ്ട്, ജലീൽ. 10 മണി കഴിഞ്ഞ് 11 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന സമയത്ത് കുറെ മെസ്സേജ് വന്നിരിക്കുകയാണ്. നേരെ നമുക്ക് മെസ്സേജിലേക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആശംസകളിലേക്കൊക്കെ വരാം അല്ലെ.
1: അപ്പൊ
0: മദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഒരു അമ്മയായതുകൊണ്ട് മാത്രമല്ല, പെട്ടെന്ന് വിഷ്ണുപ്രിയയുടെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് മനസ്സിലേക്ക് വരുന്നത് ഒന്ന് പറയാൻ പറ്റും? ഞാൻ കണ്ടിട്ടുണ്ട് അമ്മേനെ,
1: സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് വാക്കുകൾ ഇങ്ങനെ എന്താ പറയാ, ഓവർവെൽമിംഗ് ആയിട്ട് വാക്കുകൾ പറയാൻ പറ്റാത്ത ഒരു ടോപ്പിക് ഇത് മാത്രമാണ് അല്ലെ. എല്ലാവർക്കും ഒരേ വികാരം, എല്ലാവർക്കും ഒരുപോലെ മനസ്സ് നിറയുന്ന ഒരു വാക്കാണ്. എല്ലാ അമ്മമാരെ പോലെ തന്നെ സ്നേഹനിധിയായ ഒരു അമ്മയാണ്, എന്നെ സഹിക്കുന്ന ഒരു അമ്മയാണ്.
0: അപ്പോ കുറച്ച് എന്താ പറയാ, ചെറുപ്പത്തെ കുറിച്ച് കുരുത്തക്കേടൊക്കെ കൂടുതലുണ്ടായിരുന്ന ആളാണ്?
1: ഇല്ല, ചെറുപ്പത്തിൽ പാവായിരുന്നു, വലുതായപ്പോഴാണ് കുരുത്തക്കേട്.
0: ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അല്ലേ.
1: ചുമ്മാ പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ
0: പറയാം. അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മക്ക് ഒരു സ്പെഷ്യൽ.
1: അമ്മ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്,
0: കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ മെസ്സേജിലേക്ക് പോയാലോ. അപ്പോ രോഹിത്തിന്റെ ഒരു മെസ്സേജ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വായിച്ചോളൂ.
1: നിച്ചു രോഹിത് അല്ലേ, നിച്ചു രോഹിത് ആണ് തൃപ്രയാറിൽ നിന്നും. അമ്മയുടെ സ്നേഹം ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്റെ രണ്ടമ്മമാരായ സുനിത അമ്മയും അംബിക അമ്മയും എന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്ന സിനിമയിലെ എൻ എം എ ഒന്ന് കാണാൻ.
0: ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി സവാരി പാട്ടുകൾ പോയതുകൊണ്ടാണ് അതിന്റേതായ കുറച്ച് ഇതുണ്ട്. അപ്പൊ അതിൽ പോകാത്ത പാട്ടുകൾ
1: നോക്കി നമുക്ക് പ്ലേ ചെയ്യാം. ഒരേ പാട്ട് റിപ്പീറ്റ് നമുക്ക് അല്ലെ, കുറച്ച് എനിക്ക് കുറച്ചധികം പാട്ടുകൾ കൂടി വേണം അല്ലെ.
0: അതെ, വേണമായിരുന്നു,
1: നമുക്കൊക്കെ മ്യൂസിക് ചെയ്താലോ.
0: പിന്നെന്താ, അപ്പൊ ഷേർലി ജെറോം പാനക്കുളിൽ നിന്ന് മെസ്സേജ്, എന്റെ അമ്മ എന്നെ വിട്ടുപോയിട്ട് 3 മാസമാകാൻ പോകുന്നു. അമ്മയുടെ മരണം എനിക്കൊരു ഒറ്റപ്പെടൽ പോയായി. എനിക്ക് സഹോദരിമാർ ആരുമില്ല, സഹോദരങ്ങൾ 3 പേരുണ്ട്. അമ്മ ഉള്ള സമയത്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അമ്മയോട് പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നും, കുറ്റം പറയാനാണെങ്കിലും അമ്മയോട് ധൈര്യമായി പറയാമായിരുന്നു. അമ്മ അമ്മ തന്നെയാണ്. അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും 5 മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അമ്മയെ മിക്ക ദിവസവും എനിക്ക് കാണാനായിട്ട് പോകാൻ സാധിക്കുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അമ്മ പോയ ദിവസം അമ്മയുടെ കൂടെ ഉണ്ടാകാനും സാധിച്ചു. ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ ഇങ്ങോട്ടും വിളിക്കാൻ അമ്മ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു കോൾ വരാൻ ഇല്ല. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പൊ വിഷ്ണുപ്രിയ പറഞ്ഞു, നമ്മൾ ഈ കണ്ണുള്ള സമയത്താണ് കണ്ണിന്റെ വില അറിയുള്ളൂ എന്നൊക്കെ നമ്മൾ
1: പറയാം.
0: അതെ അതെ, കണ്ണില്ലാത്ത സമയത്താണ് അറിയുള്ളൂ നമുക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോണിലൊക്കെ ഇപ്പോ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേര് നമ്മൾ ചെയ്യുന്നത് അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ ഒരു കോൾ, അമ്മ കോളിംഗ് അല്ലെങ്കിൽ അച്ഛൻ കോളിംഗ് എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു
1: സന്തോഷമാണ്.
0: കാര്യം ചിലപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കുള്ള സമയത്തായിരിക്കും ഇരിക്കണ, ഭയങ്കര ടെൻഷൻ പിടിച്ച് ജോലിയുടെ ഒക്കെ സമയത്താണെങ്കിലും ആ ഒരു കോള് കാണുമ്പോൾ നമ്മുടെ ഉള്ളില് ഒരു പ്രത്യേകത, ഒരു സന്തോഷം ഉണ്ടാവും. പെട്ടെന്ന് ആ വന്നുകൊണ്ടിരുന്ന ആ ഒരു കോള് പെട്ടെന്ന് കുറച്ച് നാളായിട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു ഫീൽ ആയിരിക്കും. ആ ഒരു വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന ഒരുപാട്,
1: വല്ലാത്തൊരു വിടവാണത്.
0: അങ്ങനെ അത്തരത്തിൽ കൂടെ ഇല്ലാത്ത, അമ്മമാര് കൂടെ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും അവർക്കും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അപ്പോ ബാക്കി മെസ്സേജിലേക്ക് ഞങ്ങൾ പോകുകയാണ്.
1: പൂച്ചാക്കലിൽ നിന്ന് സിഫാന മുറാദ് അല്ലേ, അധികം കേൾക്കാത്തൊരു പേരല്ലേ.
0: വെറൈറ്റി ആയിട്ടുള്ള
1: സിഫാന കേട്ടിട്ടുണ്ട്, മുറാദ് എന്നുള്ളത് കേട്ടിട്ടില്ല. ലോക മാതൃദിനമായി തന്നെ ഉമ്മച്ചിക്കും മോൾക്കും വേണ്ടിയിട്ട്, ഉമ്മച്ചി ഇന്ന് ഭൂമിയിലില്ല, പിന്നെ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും വേണ്ടി മുല്ലവള്ളിയും തേന്മാവിലെ നിനക്കും നിലാവിൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും.
0: എന്തായാലും നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു സിഫാന നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ പോവാത്ത പാട്ടുകൾ നോക്കി തന്നെ അയച്ചിട്ടുണ്ട്. അപ്പൊ നിനക്കും നിലാവിൽ ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത്.
1: മുല്ലവള്ളിയും തേന്മാവ്
0: എന്ന മൂവിയിലെ പാട്ടാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഓക്കെ, ഒരു ഹാപ്പി മദേഴ്സ് ഡേ ഒക്കെ വിഷ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ്, ആളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പൊന്നൂന്റെ ഒരു മെസ്സേജ് ഉണ്ട്, എന്റെ വീട് കോട്ടയം നീണ്ടൂരാണ്, എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് വനജയുടെ ഒരു മെസ്സേജ് ഉണ്ട്,
1: കൗരവർ സിനിമയിലെ കനകനിലാവേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: നല്ല രസമുള്ള ഒരു പാട്ടാണല്ലേ. നമുക്ക് ചില പാട്ടുകൾ നമ്മൾ ഓൾ ടൈം ഫേവറേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതിലുള്ള
1: അതിലുള്ള ഒരു പാട്ടാണ്, കേൾക്കുമ്പോൾ ഒരു എനർജി കിട്ടുന്ന ഒരു പാട്ടാണ്.
0: അപ്പൊ ബാക്കി മെസ്സേജിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമുക്കൊരു പാട്ടിലേക്ക് പോകാം. പാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുന്നതായിരിക്കും.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 19 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. അപ്പൊ വിഷ്ണുപ്രിയയും ജലീലുമാണ് കൂടെയുള്ളത്. അപ്പൊ നേരെ ഞങ്ങൾ കുറച്ച് മെസ്സേജിലേക്ക് പോവുകയാണ്.
1: അതെ, ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്. നമസ്കാരം, സുമാ രമേഷ് വെള്ളൂർ പുത്തഞ്ചിറ, നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കുന്ന ആളാട്ടോ. പരിണയത്തിലെ പാർവണേന്ദു മുഖി പാർവതി,
0: ചിത്ര പാടിയ പാട്ടല്ലേ,
1: ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്. നല്ലൊരു തിരുവാതിര ഗാനം, തിരുവാതിര പാട്ടാണ്,
0: അടിപൊളി പാട്ടാണ്. ഇന്നത്തെ എല്ലാ
1: ആഗ്രഹം പറഞ്ഞു
0: അവതാരകരായ ആർജിഎസിനും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. വിനിത ശിബു പൂച്ചാക്കലിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
1: കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്തിലെ വിണ്ണിലെ പൊയ്കയിൽ,
0: അടിപൊളി പാട്ടാണ്, നല്ലൊരു പാട്ടാണ്,
1: നല്ല ക്ലാസിക് മെലഡിയാണ്.
0: പാട്ട് ഒന്ന് വെച്ച് തരുമോ? ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി എന്ന് പറഞ്ഞാണ്, അപ്പൊ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: അതുപോലെ ഗുഡ് മോർണിംഗ്, തമിഴ് ഫിലിം കണ്ണുക്കുൾ നിലവ്, അതിലെ റോജാ പൂന്തോട്ടം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ്? എസ് മഹാദേവൻ തമിഴ്നാട്,
0: പേരാമ്പല്ലൂർ തമിഴ്നാട്. എനിക്ക് നമ്മുടെ ഓൺലൈൻ സ്ട്രീമിംഗ് വഴിയാണ് കേൾക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പി വി മുഹമ്മദിന്റെ ഒരു മെസ്സേജ്, വടക്കേ വാവനൂർന്നാണ് മെസ്സേജ്. ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യയുടെ അനിയത്തിയുടെ മകൾ ഷഹനയ്ക്കും വരൻ ഷെഫീഖിനും വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയും ആശംസകൾ ഷഹനയ്ക്കും ഷെഫീഖിനും ഞങ്ങൾ ആശംസിക്കുകയാണ്. യെസ്, ഹാപ്പി മാരീഡ് ലൈഫ്, ഇതാ നമ്മൾ വിഷ് ചെയ്തിരിക്കുകയാണ്.
1: ഇനി നമുക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന സോണിക പറവൂർ എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീയേ നീയേ എം കുമരനിലെ
0: രണ്ട് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ, എല്ലാവർക്കും വേണ്ടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു പറഞ്ഞാണ് മെസ്സേജ്. നമസ്കാരം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സരോജ ചേച്ചിയാണ്, പുത്തൻ കുരിശ് എന്നാണ് മെസ്സേജ്. ഇന്നൊരു പാട്ട് തരുമ്പോൾ രാപ്പകൽ സിനിമയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: പക്ഷെ നമ്മൾ മെസ്സേജ് ശ്രദ്ധിച്ചോ, നമസ്കാരം മക്കളെ.

0: വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ഒരു ദിവസം വൈഫ് കണ്ടപ്പോ ചോദിച്ചിട്ട് ഏതാണ് ഈ പെൺകുട്ടി എന്ന്
1: ചോദിച്ചത്.
0: അന്ന് ഹണി റോസിന്റെ ഫേസ് വേറെ ഒരു ഇതാണ്, ഞാൻ പറഞ്ഞു വേറെ ആരുമില്ല, കാമുകി ഒന്നും അല്ല, ഇത് ഹണി റോസ് ആണെന്ന് പറഞ്ഞു.
1: അപ്പൊ
0: ഇപ്പൊ നമ്മൾ ഫോണിലൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അന്ന് എനിക്ക് എന്റെ സുഹൃത്തായിരുന്നു അന്ന് ഫോട്ടോ എടുത്തത്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ഒരു പ്രിന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് നല്ല രസമുള്ള
1: ഓർമ്മയാണ്.
0: ആ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്, അത് പോയിട്ടില്ല. അതുപോലെ തന്നെ ഹാപ്പി മദേഴ്സ് ഡേ വിഷയതുകൊണ്ട് ഒരു മെസ്സേജ് നമുക്ക് മാഗി ജോർജ് വൈഫിൽ നിന്നും ഒരു പാട്ട്
1: ചോദിച്ചിട്ടുണ്ട്.
0: അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്,
1: പ്രിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. എന്റെ പേര് തന്നെയാണ്
0: വിഷ്ണു,
1: കളമശ്ശേരി കുസാറ്റിനടുത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ. ആലാപനം തേടും തായ്മൻ.
0: ഓക്കെ, നല്ലൊരു പാട്ടാണ്, ഉറപ്പായും ആ പാട്ടൊക്കെ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി ബാക്കി മെസ്സേജിലേക്ക് പോകുമ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്
1: അമ്മക്കിളിക്കൂടുതൽ ചിത്രം അമ്മക്കിളിക്കൂട് ആരാണ് ഇന്ദു ഐക്യത്തെന്നാണ് മെസ്സേജ്.
0: ഹാപ്പി മദേഴ്സ് ഡേ വിഷയത്തിന്. അപ്പൊ എന്തായാലും നമ്മള് പാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ കൗരവർ എന്ന മൂവിയിലെ പാട്ട് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് മറ്റൊരു പാട്ട് കൂടി വരുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പൊ മെസ്സേജ് അയക്കാത്ത കൂട്ടുകാരാണെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ. കുറെ പേരുടെ മെസ്സേജ് പെൻഡിംഗ് ഉണ്ട്, മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് ആ മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും.
1: മെസ്സേജ് നമ്പർ 8547341075
0: 8547341075 എന്ന നമ്പറിലേക്ക്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: ജിന്ദഗി പരീക്ഷാ കെ ലിയേ നഹീ ഹൈ, ഹമാരെ ജീവൻ കോ ബനാനേ കെ ലിയേ ശിക്ഷാ ഏക് മാധ്യമ ഹൈ.
1: NCPCR ആയോജിത് കർ റഹാ ഹൈ പരീക്ഷാ പർവ്, ജിസ്കെ ലൈവ് സെഷൻ കെ ദൌരാൻ ആപ് പരീക്ഷാ സെ സംബന്ധിത് പ്രശ്ന എക്സ്പേർട്ട് സെ പൂച്ച് സക്തേ ഹൈ, ജോ കി 23 അപ്രേൽ സെ 23 മൈ തക് ചലേംഗേ. അധിക ജാൻകാരി കെ ലിയേ www.ncpcr.gov.in പർ ലോഗിൻ. മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: ആപ്കെ പരിവാർ കെ ജോ ബഡേ ലോഗ് ഹൈ ഉൻകെ സാത്ത് പരീക്ഷാ പേ ചർച്ച പഠനേ കെ ലിയേ കഹിയേ, ഉസ്കി ചർച്ച കീജിയേ. ഓർ കോയി മന്ത്ര ഹൈ തോ ഖാസ് ലൈൻ കർകെ ബതായേ, ദേഖിയേ ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: റെയിൻബോ എഫ് എം കൊച്ചിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളായ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ.
1: You are listening to Akashvani Rainbow FM Kochi 107.5. 107.5.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ് 35 മിനിറ്റും 45 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ വിഷ്ണുപ്രിയ, കുറേ മെസ്സേജ് ഇങ്ങനെ വായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല കുറേ പേര് ഇങ്ങനെ മെസ്സേജ് വായിക്കാത്തവർ ഇന്ന് സങ്കടപ്പെടണം, ഉറപ്പായും വായിക്കുന്നതായിരിക്കും. ബാക്ക് ടു ബാക്ക് ഞങ്ങൾ ആ മെസ്സേജിലേക്ക് നേരെ പോവുകയാണ്.
1: ഒരു നല്ല പൂക്കളുടെ പടം ഉള്ള ഡിപി ഒക്കെ ഇട്ടിട്ട് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ പെട്ടെന്ന് ഓർത്ത് കണിക്കൊന്നയാണോ, പക്ഷെ കണിക്കൊന്നല്ല കേട്ടോ, വേറെ ഏതോ ഭംഗിയുള്ള.
0: സത്യത്തിൽ ഞാനേ വിചാരിക്കുന്നു ഈ കണിക്കൊന്ന, ഈ വിഷുവിന്റെ അന്നും തലേ ദിവസമൊക്കെ ഞാൻ നോക്കുമ്പോ ഈ മരത്തിലൊന്നും ഈ കണിക്കൊന്ന് കാണാനുണ്ടായില്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നിറച്ചിങ്ങനെ അല്ലെ.
1: സാധാരണ കണിക്കൊന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് ആ വിഷുവിന് മുൻപെല്ലാം കൊഴിയും, അതിന് മുന്നേ നല്ലോണം പൂത്ത് തന്നിട്ട് പിന്നെ വിഷുവിന്
0: ശേഷം ഉണ്ടാവും. എന്തായാലും അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കണിക്കൊന്ന ഉള്ള മരത്തിൽ നിന്നൊക്കെ കുറെ പേര് വന്നിട്ടേ ഇപ്പൊ നമ്മള് ആ ദിവസം പോകുമ്പോ റോഡ് സൈഡിലൊക്കെ പലരും വിൽക്കാനായിട്ട് നിൽക്കുന്നു, ഒരു പിടിയൊക്കെ 50 രൂപ 100 രൂപ. അപ്പം അവരൊക്കെ കേറി ഇങ്ങനെ അതൊക്കെ പറിച്ച് അങ്ങനെ കുറെയും പോയായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ വീണ്ടും എല്ലായിടത്തും
1: ആകാശവാണിയുടെ നടുമുറ്റത്ത് തന്നെ കണിക്കൊന്ന.
0: അതെ അതെ. വിഷ്ണുപ്രിയ ജലീൽ നമസ്കാരം.
1: സ്കൂൾ ഡയറി എന്ന സിനിമയിലെ അമ്മയാണ് ആത്മാവിന്റെ താളം എന്ന ഗാനം വെച്ച് തരുമോ, അമ്മയ്ക്കും സ്വന്തം അമ്മയ്ക്കും ബാക്കി എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് മാളയിൽ നിന്ന്
0: വിജയശ്രീയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ഓക്കെ, അബ്ദുൽ കരീമാണ് എസ് എൻ പുരത്ത് നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്.
1: അമ്മയോളം കരുതൽ ആർക്കും നൽകാനാവില്ല എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ അമ്മമാർക്കും മദേഴ്സിന്റെ ആശംസകൾ. നല്ലൊരു പാട്ട് വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല.
0: ഓക്കെ. അതുപോലെ തന്നെ ചിന്നത്തമ്പിയിലെ ഒരു പാട്ട് എന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞോളൂ, ഒരു മെസ്സേജ്.
1: ഷമീറ കൊടുങ്ങല്ലൂരിൽ നിന്ന്. ആദ്യം കുറെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
0: അതെ അതെ അതെ. നീതു സനീഷിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇരിങ്ങാലക്കുട പടിയൂരിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്.
1: മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് എല്ലാ അമ്മമാർക്കും അമ്മക്കിളി കൂടിതിൽ മുൻപ് ഒരാളെ അതേ പാട്ട് ചോദിച്ചിരുന്നു.
0: അതെ അതെ. അപ്പൊ എന്നാലും ആ ഒരു പാട്ട് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. ജിഷ ജോൺസൺ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
1: എല്ലാ അമ്മമാർക്കും മാതൃദിന ആശംസകൾ. കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരി കാണാൻ ആകാശത്തമ്മ വന്നു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഇന്ന് ലോകത്തില്ലാത്ത എല്ലാ അമ്മമാർക്കും കൂടി ഈ ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ജലീൽ, ഹാപ്പി മദേഴ്സ് ഡേ. എന്റെ പേര് ജലീൽ. ഓക്കെ, മറ്റൊരു ജലീൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ കൊച്ചിയിൽ നിന്നാണ് ഒരു പാട്ട് കേൾപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്.
1: അതെ.
0: അതുപോലെ തന്നെ രാധിക കൊടുങ്ങല്ലൂർ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: താരേ സമീൻ പെറലെ മേരി മാം എന്നുള്ള പാട്ടാണ് ചോദിച്ചത്.

0: ചോദിച്ചിട്ടുള്ളത്.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സീമാ കണ്ണന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 3 വർഷമായി, എന്റെ അമ്മയ്ക്കും ബാക്കി എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പാട്ട് നമ്മുടെ രാവിലെ സ്വാഗതം കൊച്ചിയിൽ ഈ ഒരു പാട്ട് പ്ലേ ചെയ്തത് സംശയമുണ്ട്, എന്തായാലും നോക്കാം. ആ ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും ഈ ഒരു പ്രോഗ്രാം നമ്മൾ
0: അതെ
1: 11 മണിക്ക് മുതൽ വിഷ്ണുപ്രിയ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെയും കുറെ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഹിതേന്ദ്രദാസിന് ഒരു മെസ്സേജ്, എന്റെ ആസാമിൽ നിന്നാണ് മെസ്സേജ്, ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്റെ
0: ആകാശവാണി
1: ഫ്രണ്ടിന് വേണ്ടി. അപ്പൊ ആസാമിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ജുമൈല നസീറിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, മട്ടാഞ്ചേരിയിൽ നിന്നാണ് മെസ്സേജ്.
0: മദേഴ്സ് ഡേ ആയിട്ട് എല്ലാവർക്കും ആശംസ അറിയിക്കുന്നു. സൂര്യപുത്രിയിലെ എന്റെ സൂര്യപുത്രിക്ക്
1: ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ആ ഒരു പാട്ടിന് റിക്വസ്റ്റ് 1-2 പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹിന്ദിയിൽ ഒരു മെസ്സേജ്, ഇതാ സ്ഥിരമായിട്ട് നമുക്ക് എല്ലാ ദിവസവും അയക്കുന്ന ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഗോവിന്ദൻ പുതുമൻ, അദ്ദേഹം കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: പൊന്നുണ്ണി ഞാൻ എന്ന ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അഞ്ചിലൊരാൾ അർജുനൻ.
1: ഓക്കെ, അതുപോലെ തന്നെ വിഷ്ണുപ്രിയ ജലീൽ, അവതരണം ഇഷ്ടമാണ്, സൂപ്പർ, ഹാപ്പി സൺഡേ, ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷ്ണുപ്രിയക്കാണ് സ്പെഷ്യൽ ആയിട്ട് ഒരു ഹാപ്പി മദേഴ്സ് ഡേ വിഷു വന്നിരിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ സൽമ ജമാലുദ്ദീന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു.
0: ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഹൃദയവും ഹൃദയത്തിന്റെ സ്മൈലി ഒക്കെ അയച്ചിട്ടുണ്ട്. ചിന്നൈ തായവൾ മൂവി തളപതിയിലെ
1: പാട്ടാണ് എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇടേക്കുന്നതെന്നും സൽമ ജമാലുദ്ദീന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. സനൽ മേച്ചേരി വെള്ളാങ്കല്ലൂർ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു.
0: എല്ലാ അമ്മമാർക്കും ഉണ്ണിമാർക്കും, അതായത്
1: കുട്ടികൾക്കും
0: കൂടി വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിട്ട്. കുഞ്ഞിക്കല്യാണം ആഘോഷിക്കുന്ന ആർദ്രകുട്ടിക്കും
1: എന്റെ മോൾ ദിയു ശ്രീക്കും, ദിയു ശ്രീ എന്നാണ് തോന്നുന്നു
0: എന്ന് നമുക്ക് തോന്നുന്നു,
1: ഇംഗ്ലീഷിലായതുകൊണ്ട്
0: മലയാളീകരിച്ച.
1: ബീനാബാബു കെടാമംഗലത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ മകൻ ജിഷ്ണു കുന്നുകരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ മകന് വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. എനിക്ക് തോന്നുന്നു വിഷ്ണുപ്രിയ ഇന്ന് ഈ ബർത്ത്ഡേ വിഷ് വളരെ കുറവായിരുന്നു.
0: ഇത് മാതൃദിനം അല്ലേ, എനിക്ക് തോന്നുന്നേ മാതൃദിനം ആയതുകൊണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ അത് വിട്ടു കളഞ്ഞോ എന്ന് പോലും സംശയം. ഓക്കെ,
1: അപ്പൊ അമ്മയ്ക്കാണ് എല്ലാവരും ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലൊക്കെ പേരായിരിക്കാം വിട്ടുപോടിന്, അവർക്കും എല്ലാവർക്കും സ്പെഷ്യലായിട്ട് നമ്മുടെ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ ജിഷ്ണുവിനും വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് കൊടുക്കാം.

യെസ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ മ്യൂസിക് വിഷയം നമ്മൾ ഇതാ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ റെയിൻബോ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. യെസ്. അപ്പൊ എന്തായാലും ബാക്കി മെസ്സേജിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ടിലേക്ക് പോയാലോ? അപ്പൊ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. യേശുദാസ് പാടിയ പാട്ടാണ് എന്റെ സൂര്യപുത്രിക്ക് എന്ന മൂവിയിൽ.

0: സമയം 10 മണി കഴിഞ്ഞ 46 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കാണ്. കുറെ പേര് മെസ്സേജ് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ അതെ, നിങ്ങളുടെ മെസ്സേജ് എന്താണ് വായിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്ന് അയച്ചു, വീണ്ടും വീണ്ടും
1: അയച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ആ മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ മദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഡെഡിക്കേറ്റ് ടു അവർ അമ്മ ജിഷാമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഹാൽഡ്രിനും ഹാൽവിനുമാണ് ഉള്ള നാട് എന്നാണ് ഈ ഒരു മെസ്സേജ് ആയിട്ടുള്ള പേരുകളൊക്കെ. ജയ കോട്ടയത്ത് നിന്ന് മെസ്സേജ് ഉണ്ട്, നീണ്ടൂരിൽ നിന്നാണ് മെസ്സേജ്. എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച അമ്മ എന്നോട് പറഞ്ഞു ഈ പാട്ട് ചോദിച്ച് മെസ്സേജ് അയക്കണം, അതിനു മുമ്പ് ഞാൻ വേറെ പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചു. അന്ന് മെസ്സേജ് വായിച്ചു, പക്ഷേ പാട്ട് വന്നില്ല. ഈ പാട്ട് അമ്മയ്ക്ക് വേണ്ടി തരണം, അമ്മയുടെ പേര് കനകമ്മ എന്ന്. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിൽ വന്നില്ലെങ്കിൽ തൊട്ടടുത്ത പ്രോഗ്രാമിൽ ഉറപ്പായും വിഷ്ണുപ്രിയ ഈ പാട്ട് വെച്ച് തരും. ഇനി വിഷ്ണുപ്രിയ വെച്ച് തന്നില്ലെങ്കിൽ എന്നോട് അടുത്ത പ്രാവശ്യം പറഞ്ഞു മതി.
1: അതെ,
0: അടുത്തത് നസീമയുടെ ഒരു മെസ്സേജ് ഉണ്ട്.
1: ഉമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും വേണ്ടിട്ട്, രണ്ടമ്മമാർക്കും വേണ്ടിയിട്ട് മഞ്ജു വാര്യരുടെ ഉദാഹരണം സുജാതയിലെ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നബീസ സൈന എന്നാണ് ഉമ്മമാരുടെ പേര്.
0: നബീസ സൈന ഉമ്മമാർക്കും വേണ്ടിയിട്ട് ആശംസകൾ, അവർക്ക് എന്റെ മദേഴ്സ് ഡേ ആശംസകൾ അറിയിക്കണം എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ, അപ്പൊ ഉമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്, എനിക്ക് തോന്നുന്നു എം കുമരൻ സാറിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് വരുന്നുണ്ട്. റുക്സാന സഫ്ന റിസ്വാൻ നോർത്ത് പറവൂർ മാണിക്കാട് നിന്നാണ്.
1: ആണോ,
0: വിഷ്ണുപ്രിയ എന്റെ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ കൊള്ള മദേഴ്സ് ഡേ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും?
1: അപ്പൊ
0: ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ
1: എന്തായാലും
0: ഇഷ്ടം പോലെ പാട്ടുകൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്ന, അപ്പൊ നമ്മുടെ
1: പ്ലേലിസ്റ്റിലുള്ള

0: പാട്ടാ.
1: അപ്പൊ ഉറപ്പായും പായനുണിക്ക് ശേഷം അടുത്ത ഒരു മണിക്കൂർ
0: ജയം രവിയും
1: ഒരു മദേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാമായിട്ടാണ് നമ്മുടെ വിഷ്ണുപ്രിയ നിങ്ങളുടെ ഒപ്പം പായനുണിക്ക് ശേഷം വരുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിലും പാട്ടുകൾ ഉറപ്പായും വരും. ഇസ ചേരാനൂരിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
0: എന്താണ് രണ്ടാം ഭാവത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഉമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കും അല്ലെ, മറന്നിട്ടും എന്തിനോ എന്ന പാട്ടാണ്.
1: ഹാപ്പി മദേഴ്സ് ഡേ ടു എവ്രി മദേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ പാട്ടൊക്കെ വെച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട്.
0: നമ്മുടെ വാട്സാപ്പിൽ നിറയെ ഹൃദയമാണ്.
1: അതെ അതെ, ഹാർട്ടിന്റെ
0: ബഹളമാണ്. ഹാർട്ട് കാരണം മെസ്സേജ് കാണുന്നില്ല.
1: ഓക്കെ, മാമ്പറയിൽ നിന്നും സിന്ധു നാരായണന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
0: ഇല്ല, പ്രോഗ്രാം കേട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് തുല്യ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കൂടെയുണ്ട്. ഒരു ഓർമ്മ പറയാൻ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു മദേഴ്സിലൂടെ ഓർമ്മ ഓർത്തെടുക്കാണ് കേട്ടോ.
1: ജീരകത്തിന്റെ മണമുള്ള കാശാണ്, അത് വല്ലാത്തൊരു ഫീലാണ്. പലർക്കും അനുഭവം ഉണ്ടാകും അല്ലെ. മറഞ്ഞു പോയതെന്തേ നീ അകന്നു പോയത് എവിടെ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചു. ചിറ്റയുടെ ഓർമ്മയ്ക്കായി ഈ ഒരു പാട്ട് വെച്ച് തരുമോന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മാമ്പറയിൽ നിന്നും.
0: ജീരകത്തിന്റെ
1: മണമുള്ള കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പൈസ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അപ്പം ആ പാത്രത്തിൽ നിന്ന് എടുത്ത്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ഒന്നും തോന്നുന്നു സിന്ധു ഇതല്ല എന്നെ ഒന്ന് മെസ്സേജ് അയക്കണോടോ, ഞങ്ങളൊന്ന് ഗസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ട്. നമ്മള് ചില വീട്ടിലെ ചില ഭരണികളുണ്ട്, പ്രത്യേക ഭരണികള്, പണ്ടൊക്കെ ഉമ്മയ്ക്കിനെ ഒളിപ്പിച്ചു വെക്കായിരുന്നു. അപ്പൊ നമുക്കത് ഇങ്ങനെ
0: അസംഖ്യറകളായിരുന്നു.
1: അപ്പൊ ആ രഹസ്യ അറകളിൽ നിന്നൊക്കെ അടിച്ചമാറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വേറൊരു ബുദ്ധി കാണിക്കുന്നത്, അതായത് നമ്മൾ ഈ 10 രൂപയുടെ ഒക്കെ നോട്ട് എടുത്തിട്ട് 5 എടുത്തു. നമ്മള് ഈ നോട്ടിന്റെ എണ്ണമാണ്, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പൊ അച്ഛന്റെ ഒക്കെ പോക്കറ്റിൽ നിന്നാണ് പൈസ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ 5 തുട്ടൊക്കെ എടുത്തിട്ട് 1 രൂപ 50 പൈസ ഒക്കെ ഇട്ട് വെക്കും. കാരണം വെച്ചാൽ നോക്കുമ്പോ ആ എണ്ണം നോക്കുന്നു വെച്ചാൽ. അപ്പൊ അങ്ങനെയുള്ള കൊറേ മെമ്മറീസ് ഒക്കെ പെട്ടെന്ന്
0: കൺഫെഷൻ. കുറ്റസമ്മതമാണ് നിങ്ങൾ
1: കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: രണ്ടാം മോഷണം എന്ന് പറഞ്ഞാൽ ഇത് ഇതങ്ങനെ തീരുന്നില്ല, ഒരുപാടുണ്ട്.
1: ജയങ്കര സലിത മെസ്സേജിന്റെ ഫോട്ടോ കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ്.
0: ഒരുപാട് നാളായി ശബ്ദം കേട്ടിട്ട് സുഖമെന്ന് കരുതുന്നു. അത്
1: ഇവിടെ തന്നെ ഉണ്ട്, വരുന്നുണ്ട്.
0: ശബ്ദം ഇടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ.
1: അതുകൊണ്ട് പിന്നെ പ്രത്യേകം ചോദിക്കുന്നില്ല.
0: മാടമ്പിയിലെ പാട്ട് ഓൾറെഡി നമ്മൾ പ്ലേ ചെയ്തു, എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാ അമ്മമാർക്ക് സന്തോഷമായിട്ടുണ്ടാവും.
1: ജയങ്കർ സലിത ശ്രീനന്ദ ഇവർ ഫോട്ടോ കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ്.
0: എനിക്ക് തോന്നുന്നത് ജയശങ്കർ സലിത എന്ന് തോന്നുന്നു, ടൈപ്പ് ചെയ്താൽ തെറ്റാണെന്നാണ്.
1: ജയങ്കർ ജയങ്കർ തന്നെയാണ് സാധാരണ എല്ലാവരും ജയശങ്കർ വായിക്കാറ്. അതാണ് മിസ്റ്റേക്ക്. അതായത് ഞാൻ കൂടെ തന്നെയുണ്ട് കുമാർ മുടുപ്പല്ലൂർ നിന്നാണ് മെസ്സേജ്. സല്ലാവ് എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ചിരുന്ന് ചോദിച്ചുകൊണ്ട് പേര് വെക്കാത്ത ഒരാൾ മെസ്സേജ്. ആരാണ് ഈ പേര് വെക്കാത്ത മെസ്സേജ്? ഞാൻ കൂടെ തന്നെയുണ്ട് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുഴിപ്പള്ളിയിൽ നിന്ന് അരുണിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്.
0: ഹൃദയം ഒരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു മനസ്വിനി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അതുപോലെ തന്നെ ഹായ് ജലീൽ ആൻഡ് വിഷ്ണുപ്രിയ നമസ്കാരം. ഓൾ വിഷു ക്രിസ്മസ് എന്നിങ്ങനെ എല്ലാ വിശേഷ ദിവസങ്ങളിലും സ്വാഗതം കൊച്ചിയിൽ വരാറുള്ളത് ജലീലാണ്. ഇന്ന് മദേഴ്സ് ഡേയിലും ജലീൽ വന്നു. മറ്റെല്ലാവരും ആഘോഷ തിമിർപ്പിൽ ആറാടുമ്പോൾ ഞങ്ങൾക്കായി പാട്ടൊരുക്കാൻ എത്തുന്ന ജലീലിനെ പോലെ ഒരു അവതാരകനെ ഞങ്ങൾക്ക് സമ്മാനിച്ച ജലീലിന്റെ അമ്മയ്ക്കിരിക്കട്ടെ എന്റെ മാതൃദിന ആശംസകൾ. ഒപ്പം ഒരു കുഞ്ഞ് അമ്മ വിഷ്ണുപ്രിയയ്ക്കും സ്നേഹപൂർവ്വം ഗിരിജ പെരുവമ്പ് പാലക്കാട് ജില്ലയിൽ നിന്നാണ് മെസ്സേജ്. എന്തായാലും ഒത്തിരി സന്തോഷം ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതില്. കാരണം
0: എല്ലാ വിശേഷ ദിവസവും
1: അതെ അതെ, വേറെ ഒരു പരിപാടിക്കും പോവാതെ ഇവിടെ തന്നെ ഉണ്ടാവും.
0: അപ്പൊ
1: ഒത്തിരി സന്തോഷം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. തീർച്ചയായിട്ടും എന്റെ ഉമ്മയ്ക്കും കൂടി വേണ്ടി ഞാൻ ആ ഒരു ആശംസ പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ലൈഫിൽ എനിക്ക് റേഡിയോ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ കേൾക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നു 8-ാം ക്ലാസ് 9-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ചിബോ എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയാണ് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 100 രൂപ എങ്ങാണ്ടായിരുന്നു ഒരു റേഡിയോ മേടിക്കാൻ എടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ട് ഉമ്മയ്ക്ക് പൈസ എനിക്ക് തന്ന്. അന്ന് ആ റേഡിയോ മേടിച്ചു വന്ന് ആ റേഡിയോക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട്. ഈ ചൈനീസ് കമ്പനിയാണെങ്കിലും ഒരു പ്രത്യേക മണമൊന്നും ഒരു സാധനം ആദ്യം മേടിക്കും. അതിന്റെ ഏരിയയിലൊക്കെ വെച്ചിട്ട് ഏരിയയിൽ റേഞ്ച് ഇട്ടാണ്ട് അതിൽ വേറെ വയറൊക്കെ ചുറ്റി മുകളിലേക്കൊക്കെ വെച്ച്
0: എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത്.
1: അതെ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് റേഡിയോ മേടിക്കാൻ ആദ്യമായിട്ട് പൈസ എന്ന് ഉമ്മയാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ആ ഒരു ആശംസകൾ ഞാൻ കൈമാറുകയാണ് ഒത്തിരി സ്നേഹത്തോടെ. എന്തായാലും മെസ്സേജിന് ഒത്തിരി സന്തോഷം സ്നേഹം. ഷൈനി പറവൂർ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
0: ഹാപ്പി മദേഴ്സ് ഡേ വാരിസുയിലെ ആരാരു ജാരി എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ആനി ബിജു ആണ് കൊരട്ടിയിൽ നിന്നാണ് മെസ്സേജ്.
0: മകൾക്ക് ചിത്രത്തിലെ ചാഞ്ചാടി ആടി ഉറങ്ങുന്നു.
1: ഓക്കെ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ നമ്പർ അല്ല, ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഗുഡ് മോർണിംഗ് ബോയ്സ്. ഓക്കെ, അത് മറ്റൊരു പ്രോഗ്രാമിൽ കഴിച്ച മെസ്സേജ് ആണോ, നമ്മൾ പെട്ടെന്ന് ഇതിൽ വന്നാണ്. ആലുവിൽ നിന്ന് വിനീതയുടെ ഒരു മെസ്സേജ് ഉണ്ട്, ജോക്കർ മൂവിയിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. അനുപമ സൗത്ത് ചിറ്റൂർ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: ജയലക്ഷ്മി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് പാട്ട് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല.
1: അപ്പൊ നമുക്ക് ഇനി വരുന്ന പാട്ട് സ്പെഷ്യൽ ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാം. നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടാണ് അമ്മക്കിളിക്കൂട് എന്ന മൂവിയിലെ MG ശ്രീകുമാർ പാടിയ ആ പാട്ടിലേക്ക്.

0: ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നേരുന്നു ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 10 മണി കഴിഞ്ഞ 58 മിനിറ്റും ദായി 24 സെക്കൻഡും ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം വൈൻഡിപ്പുള്ള സമയം
1: ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി
0: ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോടുകയും ജസ്റ്റ് ഒരു തംസപ്പോ അല്ലെങ്കിൽ എന്തൊരു ഹായോ എന്തെങ്കിലും പറഞ്ഞു അയക്കണം. മാക്സിമം എല്ലാ മെസ്സേജും ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇനി ആരുടെയെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിലാണ് ബെസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. സനിതയുടെ ഒരു മെസ്സേജ് ആലപ്പുഴയിൽ നിന്നാണ്, എനിക്ക് തോന്നുന്നു ചിന്നതമ്പിയിലെ പാട്ടിന് വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിരുമ്പഴിൽ നിന്ന് ബിബിൻ ജോർജിന്റെ മെസ്സേജ്, എന്റെ മമ്മി യമുനയ്ക്ക് ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് അമൃത എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. യെസ്, അത് നന്നായിട്ടോ. യമുനയും സരയും,
1: യമുനയും സരയും.
0: ഓക്കെ, പാട്ടെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു പ്രിയ വെച്ചായിരിക്കും
1: 11 മണിക്ക്
0: ശേഷം. അപ്പോ ഒത്തിരി സന്തോഷം മെസ്സേജ് കണ്ടപ്പോൾ. അതുപോലെ തന്നെ ഹായ് വാട്സ്ആപ്പ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ജീരകത്തിന്റെ ചെപ്പില്
1: വെച്ചിട്ടുണ്ടായിരുന്നു,
0: അപ്പൊ അത് തന്നെയാണ് പാട്ട് വെച്ചു തരണം എന്നൊക്കെ പറഞ്ഞാണ് സിന്ധു നാരായൺ മാമ്പ്രിന് മെസ്സേജ് അയച്ചത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സംഭവം തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വന്നിട്ടിരിക്കുന്നത് ഒരു വലിയൊരു മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്.
1: ഒരേ മെസ്സേജ് തന്നെ പലതവണ അയച്ചിരിക്കുകയാണ്
0: ആണ് ബൾക്കായിട്ട് അയച്ചിരുന്നത്. എന്തായാലും ഒരു വട്ടെങ്കിലും വായിക്കണം. അപ്പൊ ആ ഒരു മെസ്സേജ് പോവുകയാണ്. എന്റെ അമ്മ വിട്ടുപിരിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഇല്ലാത്തവർ അനാഥരാണ് ബ്രോ. അമ്മ 54 വയസ്സും എനിക്ക് അന്ന് 25 വയസ്സും. കാണാൻ കഴിയുന്നില്ലെങ്കിലും കൂടെ ഉണ്ടാകുന്ന വിശ്വാസമാണ് ഇന്ന് ഞാനാകുന്ന അമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന് എല്ലാ സപ്പോർട്ടുമായി എന്റെ ഹസ്ബൻഡും മോനും കൂടെയുണ്ട്. എന്റെ അമ്മയുടെ ഫേവറേറ്റ് സോങ് ആണ്, ഒരു പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് മെസ്സേജ്. എല്ലാ അമ്മമാർക്കും ഹാപ്പി ആയിരിക്കട്ടെ, എല്ലാ മക്കൾക്കും ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ റെയിൻബോ ലിസ്നേഴ്സ് ആൻഡ് കൊച്ചി എഫ് എം ഓൾസോ ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ശീതൽ സജീവാണ് നോർത്ത് പറവൂർ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ആ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഒത്തിരി വട്ടം അയക്കേണ്ടായിരുന്നു, ഒരു വട്ടം അയച്ചാലും എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്സായാലും മാത്രമുള്ളൂ. ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ജലീൽ ആൻഡ് വിഷ്ണുപ്രിയ, ഇന്ന് ബർത്ത്ഡേ ഫ്രണ്ട്, ഇന്ന് റേഡിയോ ഫ്രണ്ട് ഗിരീഷ് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്റെ സ്കൂൾ ഫ്രണ്ട് രാഗേഷിന്റെയും ബർത്ത്ഡേ ആണ്. അപ്പൊ രണ്ടാൾക്കും ആശംസകൾ പറയണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി വേ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. രാഗേഷിന്റെയും അതുപോലെ തന്നെ ഗിരീഷ് ചേട്ടന്റെയും രണ്ടുപേർക്കും ഇതാണ് നമ്മൾ ആശംസകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടീം റെയിൻബോ, നല്ല പ്രസന്റേഷൻ ആണ് നിങ്ങളുടെ, ഒരു പാട്ട് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. ഒത്തിരി ഒത്തിരി സന്തോഷം. പ്രവാസി മലയാളികളായിട്ടുള്ള അമ്മമാരൊക്കെ കേൾക്കുന്നതിന് അവർക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയാണ് ലാസ്റ്റ് പ്ലേ ചെയ്ത ഒരു പാട്ട്. അതുപോലെ തന്നെ എന്റെ മെസ്സേജ് കണ്ടില്ലേ എന്ന് ചോദിച്ചുള്ള ഒരു മെസ്സേജ് ബിന്ദു ദിലീപ് വായിച്ചിട്ടുണ്ട്, കൊടകരയിൽ നിന്നാണ്. ഞാൻ പാട്ട് ചോദിക്കുന്നില്ല, എന്റെ മെസ്സേജ് അല്പം ലെങ്തി ആണ്. എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന പാട്ട് മതി എനിക്കും. അമ്മ, അതിരുകൾ നിർണയിക്കാനാവാത്ത സ്നേഹം, മാതൃ സ്നേഹത്തോളം മധുരമുള്ള മറ്റെന്താണ് പാലിലുള്ളത്? ആ അനന്തമായ സ്നേഹപ്രവാഹം നിലയ്ക്കാതെങ്ങനെ ഒഴുകുകയാണ്? സ്നേഹവും വാത്സല്യവും കരുതലും സമം ചാലിച്ച തേൻപുഴ പോലെ എന്റെ ആദ്യ ഗുരുവായ 10ാം ക്ലാസ്സിൽ എന്റെ മലയാളം അധ്യാപികയുമായ എന്റെ ചക്കരമ്മയ്ക്കും റെയിൻബോ ഫാമിലിയിലെ എല്ലാ അമ്മമാർക്കും ഈ ദിനം ഒത്തിരി ആശംസകൾ. അമ്മയുടെ സ്നേഹവും കരുതലും ലോകം നന്ദിയോടെ സ്മരിക്കുന്ന ദിനം. ജലീലിന്റെ ഉമ്മയെന്ന അമ്മയ്ക്കും ഭാര്യ എന്ന അമ്മയ്ക്കും വിഷ്ണുപ്രിയയുടെ അമ്മയ്ക്കും വിഷ്ണുപ്രിയ എന്ന അമ്മയ്ക്കും സ്പെഷ്യൽ ആശംസകൾ. ഒത്തിരി സ്നേഹത്തോടെ ബിന്ദു ദിലീപാണ്, കൊടകരയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്.
1: അപ്പൊ ദിലീപ് ഒരു കവയത്രിയോ കഥാകാരിയോ കൂടിയാണെന്ന് ഞാൻ അനുമാനിക്കുന്നു.
0: ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം, ഒരു വലിയ മെസ്സേജ് എന്തായാലും വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാലിയൻ സാറ ജോർജ് ബാംഗ്ലൂർ മെസ്സേജ് ഉണ്ട്. വിശസ് ഫ്രം ക്ലോഡി, പേരാണെന്ന് തോന്നുന്നുണ്ടോ, വല്യച്ചൻ. അതുപോലെ തന്നെ ജിഷ വല്യമ്മച്ചി, എവ്ലിൻ ചേച്ചി, കലൂരാണ് ഇവരുടെ വീട്. അതുപോലെ തന്നെ ഗ്രാൻഡ് പാ ജോർജ്, ഗ്രാൻഡ് മാ മേഴ്സി, കുണ്ടൂർ മാളയിൽ നിന്നാണ് അവരുടെ വീട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും ആ മെസ്സേജ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ്, സിനി ശിവദാസാണ് കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ നിന്നാണ് മെസ്സേജ്. ഹാപ്പി മദേഴ്സ് ഡേ എന്റെ രണ്ട് അമ്മമാർക്കും വേണ്ടിയും. എന്റെ അമ്മയുടെ പേര് അല്ലി ബാബു, ചേട്ടന്റെ അമ്മയുടെ പേര് മാളു വേലായുധൻ. അമ്മ മരിച്ചു, നാളെ 1 വർഷം തികയാണ്. എന്റെ രണ്ട് അമ്മമാർക്കും വേണ്ടിയിട്ട്, പിന്നെ എന്റെ ചേച്ചിമാർക്കും സിജി സിന്ധു, പിന്നെ ചേട്ടൻ സിദ്ധാർത്ഥൻ, റേഡിയോ കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി ഒരു പാട്ട് പ്ലേ ചെയ്യുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ്. കുറെ പേര് ഇങ്ങനെ സങ്കടത്തിന്റെ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റിയ അങ്കമാലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലേറ്റ് ആയി എന്നറിയാം, എന്നാലും എനിക്ക് ഒരു പാട്ട് കേൾപ്പിക്കാമോ, ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ്. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നും സിനിയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഒരു പാട്ട് കേൾപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു തമിഴ് സോങ് ആണ്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു മകൾ മരുമകളല്ലായിരുന്നു, കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്റെ ജീവനായിരുന്നു, എവിടെ പോയിട്ട് വന്നാലും വഴിക്കണ്ണുമായി കാത്തിരിക്കും. പക്ഷെ 2 വർഷം മുന്നേ മരിച്ചുപോയി. വലിയൊരു

0: ഷോക്ക് ആയിരുന്നു ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ അവരില്ലാത്തതൊരു വല്ലാത്തൊരു വേദന തന്നെയാണ്. ഞാൻ എപ്പോഴും ഓർക്കാൻ വിഷ്ണുപ്രിയ, ഈ മറവി എന്നത് നമുക്ക് ദൈവം തന്നില്ലെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കങ്ങ് ജീവിക്കാനേ പോലെ പറ്റത്തില്ല. ആ ഒരു മറവി കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവരെ മറന്നു പോകും. പക്ഷെ എന്നാലും ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ പലരും നമ്മുടെ മനസ്സിലേക്ക് വരും. ജിത മെസ്സേജ് അയച്ചിട്ടുണ്ട്, കോൾക്കുന്നിൽ നിന്നാണ് മെസ്സേജ്. എന്റെ അമ്മയ്ക്ക് ഹാപ്പി മദേഴ്സ് ഡേ ആശംസകൾ പറയണമെന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ്. എന്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞു, നമ്മൾ ആ മെസ്സേജ് വായിച്ചിട്ടുണ്ട്. ഓക്കെ, ധന്യ റോഷൻ, ഞാൻ ഫിലാഡൽഫിയയിൽ നിന്നുമാണ്, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഔട്ട്സൈഡ് ഇന്ത്യ നമ്പർ മെസ്സേജ്. എന്റെ സിസ്റ്റർ ദിവ്യ കാനഡയിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ന് മദേഴ്സ് ഡേ. ഓക്കെ, എന്റെ സിസ്റ്റർ ദിവ്യ കാനഡയിൽ നിന്നും, എനിക്കത് മനസ്സിലായില്ല എന്താണ്. ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് ഞങ്ങളുടെ മമ്മി ഷേർലി ജെറോമിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേഷൻ ചെയ്യാമോ, ഹാപ്പി മദേഴ്സ് ഡേ ടു എവ്രി വൺ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണെന്നാണെന്ന് തോന്നുന്നു, ദിവ്യ കാനഡയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. മംഗ്ലീഷിലാണ്, അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെസ്സേജ് അയച്ച ആളുടെ പേര് ധന്യ റോഷൻ എന്നാണ്. എന്തായാലും ഫിലാഡെൽഫിയയിൽ ഇരുന്നും നമ്മുടെ പ്രോഗ്രാംസ് കേൾക്കുന്നൊക്കെ അറിഞ്ഞതിൽ സന്തോഷം. ഹാജിലിയിൽ വിഷ്ണുപ്രിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ മുതൽ ജലീലിന്റെ അവതരണത്തിലൂടെ മനസ്സിൽ ഒരുപാട് സങ്കടമായിരിക്കുകയാണ്. കാരണം ഇന്ന് ഉപ്പയും ബാപ്പയും കൂടെയില്ല, അതിൽ ഒരുപാട് വിഷമമുണ്ട്. ഗാനം ഒന്നും ചോദിക്കുന്നില്ല. ഉപ്പയും ബാപ്പയും ഉള്ള കാലം മുതൽ വേറെ ആരും വന്നാലും സന്തോഷം ഉണ്ടാകൂല. പിന്നെ കൂടുതൽ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹാപ്പി മദേഴ്സ് ഡേ ടു എന്റെ അമ്മയുടെ 80th ബർത്ത്ഡേ ആണ്. ഓക്കെ, 8/6/2026 ആയിരുന്നു. ഒരു വിഷസ് ഒന്ന് പറയാമോ, മല്ലികയാണ് മേത്തല കൊടുങ്ങല്ലൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് റെയിൻബോ, നമസ്കാരം, ഞാൻ ടോപ്പിൽ ശ്രീജിത്ത്. ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരത്തിന്റെ പൊത്തിൽ ഞാനൊരു റേഡിയോ ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ കുറെ നാളുകളായി ഒളിപ്പിച്ചു വെച്ച്, അതിൽ നിന്നും രാവിലെ മുതൽ രാത്രി 11 വരെ ഒഴിവില്ലാതെ കൊച്ചി FM 107.5 ഓരോ പ്രോഗ്രാമും അവിടുത്തെ ശ്രോതാക്കൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിൽ ആൽമരത്തിന് വിള്ളൽ ഉണ്ടായതിനെ തുടർന്ന് ആൽമരം മുറിച്ചു മാറ്റാൻ തീരുമാനമായതോടെ, ആൽമരം മുറിച്ചു മാറ്റുമ്പോൾ കൂടെ പോകുന്നത് ഒരു നാടിന്റെ തന്നെ ഹൃദയത്തൊടിപ്പാണ്. കാറ്റിൽ ഉലഞ്ഞാടിയ നിന്റെ ചില്ലകൾക്കിടയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച റേഡിയോയിൽ നിന്നും വരുന്ന പാട്ടുകൾ ഇനിയില്ല. ഈ മണ്ണിലെ തണലും പാട്ടും തമാശകളും മാഞ്ഞു പോകുമ്പോൾ മുറിവേൽക്കുന്നത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾക്കാണ്. മുറിച്ചു മാറ്റുന്നത് വെറും ഒരു മരത്തെയല്ല, ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രത്തെയും ഞങ്ങളുടെ ഒത്തുചേരലുകളുമാണ്. കൊച്ചി FM പാട്ടുകൾക്കൊപ്പം നിന്റെ ഇലകൾ ആടിയ ആ നല്ല കാലം ഇനി വെറുമൊരു നോവായി ഉള്ളിൽ അവശേഷിക്കും. വേദനയോടെ വിട, ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തോപ്പിൽ ശ്രീജിത്ത് ശ്രീനാരായണപുരം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പം എന്തായാലും ആ മെസ്സേജ് വിട്ടിട്ടില്ല, നമ്മൾ ആ ഒരു മെസ്സേജ് ഉറപ്പായും വായിച്ചിട്ടുണ്ട്. ധന്യ ദിവ്യ എൻ്റെ മക്കളാണ്, രണ്ടുപേർക്കും കൂടി ആണ് എനിക്ക് അയച്ചത് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേർലി ജെറോം പാനായിക്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും മാക്സിമം എല്ലാ മെസ്സേജും നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാട്ട് കൂടി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. യെസ്, അപ്പം എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി വരുന്നത് നമ്മുടെ മദേഴ്സ് ഡേ തന്നെ ആയിട്ട്, മൊത്തത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ മദേഴ്സ് ഡേ ആയിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആശംസകളൊക്കെ നിങ്ങൾക്ക് കൈമാറാവുന്നതാണ്. അപ്പം എന്തായാലും കേട്ടോണ്ടിരുന്നു റെയിൻബോ FM കൊച്ചി 107.5 തൽക്കാലത്തേക്ക്. വാട്സപ്പിൽ നിന്നും ഞാൻ ജലീൽ, ആൻഡ് അതുപോലെ തന്നെ
1: പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ അതെ അതെ, വിഷ്ണുപ്രിയ അടുത്ത പ്രോഗ്രാമിലുള്ളതുകൊണ്ടാണ് സംസാരിക്കാതെ ഇരുന്നത്, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നത്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം, കുറെ പേര് പാട്ടൊക്കെ ചോദിച്ചിരുന്നു, മെസ്സേജ് അയച്ചു, കുറെ പേരുടെ മെസ്സേജ് നമുക്ക് പാട്ടുകൾ വെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പണിയാ, നമുക്ക് ഇന്ന് പ്രോഗ്രാമിലേക്ക് മെസ്സേജ് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ട് കൊടുത്താലോ.
1: അതെ അതെ,
0: സ്പെഷ്യലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കുറേ റിക്വസ്റ്റ് വന്ന് പ്ലേ ചെയ്യാൻ പറ്റാത്ത പാട്ടുകളൊക്കെ ഉറപ്പായും 11 മുതൽ അല്ലെ ഇനിയുള്ള 12 വരെയുള്ള സമയത്ത് കേൾക്കാവുന്നതാണ്. അപ്പം ഇത്ര നേരം വാട്സപ്പിൽ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് ജലീലും അതുപോലെ തന്നെ വിഷ്ണുപ്രിയമാണ്. അപ്പോൾ വിഷ്ണുപ്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ എൻ്റെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് എല്ലാവിധ
1: ആശംസകൾ തീരുന്നില്ല, ആശംസകൾ തുടരുന്നതായിരിക്കും.
0: അതെ അതെ അതെ, അപ്പോൾ എല്ലാ അമ്മമാർക്കും നമ്മൾ ആശംസകൾ നൽകുന്ന ഒപ്പം നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയേണ്ട കാര്യം, ഒരുപക്ഷെ മാതൃത്വം എന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചിട്ടും ചില ശാരീരിക പരിമിതികൾ കൊണ്ട് ആവാൻ കഴിയാതെ പോയവരും ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം നമ്മൾ അവരെയും കൂടി ഓർമ്മിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് പോകട്ടെ എന്ന ആ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി തൽക്കാലത്തേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാട്സപ്പിൽ നിന്നും ജലീൽ ആൻഡ് വിഷ്ണുപ്രിയ സൈനിങ് ഓഫ്.

മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹായ് ഹലോ, സമയം

പതിനൊന്ന് മണി കഴിഞ്ഞ് 18 മിനിറ്റും 13 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാതൃദിനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മാതൃദിനത്തിന്റെ ആഘോഷങ്ങൾ, റെയിൻബോയുടെ ആഘോഷങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയിരുന്നു. നമുക്ക് വാട്സപ്പിലെല്ലാം അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജുകളായിരുന്നു. അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ ആ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ പലരും വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി വിഷസ് സാധാരണ വരാറുണ്ട്. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, പലതും മാറ്റി വെച്ചുകൊണ്ടാണ് അമ്മമാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചത്. അപ്പൊ നമുക്ക് ആഘോഷങ്ങൾ തീരുന്നില്ല, തുടരുവാണ്. ഇന്നത്തെ ദിവസം മുഴുവനും നമ്മൾ അമ്മമാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഓണം, വിഷു, ക്രിസ്മസ് അല്ലെങ്കിൽ അതുപോലെ നമുക്ക് മറ്റ് പല വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, അത്തരം ദിവസങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു ചരിത്ര കഥയുണ്ടാവും അല്ലെ, ഒരു സ്റ്റോറി ഉണ്ടാവും, നല്ലൊരു സ്റ്റോറി ഉണ്ടാവും. അതുപോലെ തന്നെ മാതൃദിനത്തിന് പിന്നിലും അധികം ആർക്കും അറിയാത്ത, എന്നാൽ പലർക്കും അറിയാട്ടോ, അധികം ആർക്കും ചിലർക്കെങ്കിലും അറിയാത്ത ഒരു സ്റ്റോറിയുണ്ട്, ഒരു ചെറിയൊരു ചരിത്ര കഥയുണ്ട്, അല്ലെങ്കിൽ നമ്മളിൽ പലരും അറിയാൻ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു കഥയും കൂടിയാണ്. അങ്ങനെ ഒരു കഥ ഞാൻ കണ്ടുപിടിച്ച് എല്ലാവർക്കും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കഥ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലേ, കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവരും കാതുപൂർപ്പിച്ചിരുന്നോളും, ഒരു പാട്ടിന്റെ അകലത്തിൽ ആ കഥയുമായി ഞാൻ തിരിച്ചു വരാം. കഥയും സന്ദേശവും ആശംസകളും കുറെ നല്ല പാട്ടുകളും എല്ലാമായിട്ട് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങളുടെ കാതുകൾക്കരികിലുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞ് 25 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടോ എന്ന് പറഞ്ഞാൽ 11 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയി. അപ്പോൾ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പാടിയ പാട്ടാണ്. ഒത്തിരി ഫീലുള്ള, അതായത് കേട്ടാൽ കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു പാട്ടാണ്. ആരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പം ഒരു കഥയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, വാക്ക് തന്നിട്ടാണ് പോയത്. എന്തായാലും വാക്ക് പാലിച്ചിരിക്കും കേട്ടോ, ഒരിക്കലും വെറുവാക്ക് പറയാറില്ല. മദേഴ്സ് ഡേ ചരിത്രം പറയാനായിട്ട് നമുക്കിവിടെ അടുത്ത് സഞ്ചരിച്ചാൽ പോരാട്ടോ, നിങ്ങളെ കുറച്ച് അകലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഞാൻ. അകലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഒത്തിരി അകലാട്ടോ, അങ്ങ് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് വരെ പോകേണ്ടി വരും. എല്ലാവരും യാത്ര പോകാൻ റെഡി ആവണം. അങ്ങ് വെസ്റ്റ് വെർജീനിയയിൽ നിന്നാണ് നമ്മുടെ മദേഴ്സ് ഡേയുടെ ഈ സ്റ്റോറി ആരംഭിക്കുന്നത്. അവിടെ ആൻ മരിയ ജാവിസ്, അന്ന ജാവിസ് എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങൾ. ആൻ മരിയ ജാവിസിന്റെ മകളാണ് അന്ന ജാവിസ്. അപ്പോൾ ആൻ മരിയ ജാവിസ് ഒരു പീസ് ആക്ടിവിസ്റ്റ് ആയിരുന്നു, ഒരു സമാധാന ആക്ടിവിസ്റ്റ് ആയിരുന്നു. അമേരിക്കൻ സിവിൽ വാറൊക്കെ നടക്കുന്ന സമയത്ത്, ആ സമയത്താണ്, 1900 ആരംഭങ്ങളിലെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സിവിൽ വാർ നടക്കുമ്പോൾ അതിൽ പരിക്കേറ്റ പട്ടാളക്കാരെ ഒക്കെ ശുശ്രൂഷിക്കുന്നതിൽ മുൻകൈയെടുത്തിരുന്ന, അതിന് വേണ്ടി നേതൃത്വം വഹിച്ചിരുന്ന ആളാണ് ആൻ മരിയ ജാവിസ്. ആൻ മരിയ ജാവിസ് അവിടെ ഒരു മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്, ഒരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഒരു വർക്ക് ക്ലബ്ബ്, മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബ് എന്നായിരുന്നു ആ ക്ലബിൻ്റെ പേര്. അത് സംഘടിപ്പിച്ചിരുന്നു, അതൊക്കെ സംഘടിപ്പിച്ച് പോന്നിരുന്നു. 1905 ആൻ മരിയ ജാവിസിന്റെ അന്ത്യം സംഭവിക്കുകയാണ്. അതിനുശേഷം അന്ന ജാവിസ് അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അങ്ങനെ അന്ന ജാവിസ് ആണ് അമ്മയുടെ മരണത്തിന് ശേഷം, ഒരു 3 വർഷത്തിന് ശേഷം, 1908 മെയ് മാസം ആണ് വെസ്റ്റ് വെർജീനിയയിലെ ഗ്രാഫ്റ്റൺ എന്ന സ്ഥലത്തുള്ള ആൻഡ്രൂസ് മെത്തഡിസ്റ്റ് ചർച്ച്, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും,

വെസ്റ്റ് വെർജീനിയ എല്ലാവർക്കും അറിയാം, ഗ്രാഫ്റ്റൺ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ ആൻഡ്രോസ് മെത്തഡിസ്റ്റ് ചർച്ചും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ 1908 മെയ്യിൽ ഇങ്ങനെ ഒരു അനുസ്മരണ ചടങ്ങ് വെച്ചു. അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് മാത്രമല്ല, അമ്മ കൊണ്ടുവന്ന് നടന്നിരുന്ന മദേഴ്സ് ഡേ വർക്ക് ക്ലബിന്റെ ഒരു പുനരുദ്ധാരണം എന്ന രീതിയിൽ. അങ്ങനെ ഇന്റർനാഷണൽ മദേഴ്സ് ഡേ ഷ്രൈൻ എന്നാണ് ഇപ്പോൾ, അതിനുശേഷം പിന്നീട് ഈ ആൻഡ്രോസ് മെത്തഡിസ്റ്റ് ചർച്ച് പിന്നീട് അറിയപ്പെടുന്നത്. അന്നത്തെ US പ്രസിഡന്റ് ആയിരുന്ന വൂഡ്രോ വിൽസണാണ് മെയ് 9 അതൊരു മെയ് 9 ആയിരുന്നു. അങ്ങനെ മെയ്യിലെ 2ാമത്തെ ഞായറാഴ്ച മദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത് വൂഡ്രോ വിൽസണാണ് 1914. അതൊരു മെയ് 9 ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിനുശേഷമാണ് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച നമ്മൾ ആൻ മരിയ ജാവിസിനെയും അന്നാ ജാവിസിനെയും ഓർത്തുകൊണ്ട് മദേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇങ്ങനെ ഒരു ചരിത്ര കഥ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയുമായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ചെറിയ വലിയ ഇൻഫർമേഷൻ ഈ മദേഴ്സ് ഡേയുടെ അന്ന് റെയിൻബോയിലൂടെ എല്ലാവരിലേക്കും പാസ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ പലപ്പോഴും മദേഴ്സ് ഡേ എന്ന് വിചാരിക്കുമ്പോൾ അമ്മമാർക്ക് അമ്മമാരെ കുറിച്ച് ഓർക്കാനുള്ള ഒരു ദിവസം, അമ്മമാർക്ക് കുറച്ചധികം സ്നേഹം കൊടുക്കാനുള്ള ഒരു ദിവസം, അത്രേ പലർക്കും അറിയുണ്ടായിരുന്നുള്ളൂ. എനിക്കും കഴിഞ്ഞ ദിവസം വരെ ഇത്ര അറിയുമായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വലിയൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഒത്തിരി സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഇപ്പോൾ നമ്മളുടെ കുഞ്ഞു കൂട്ടുകാർക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ എന്തായാലും സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: അങ്ങനെ സമയം 11 മണി കഴിഞ്ഞ് 34 മിനിറ്റും 37 സെക്കൻഡും ആയിട്ടോ. അപ്പം മദേഴ്സ് ഡേയുടെ വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ തന്നെ ശബ്ദം രാവിലെ തൊട്ട് കേട്ട് കേട്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലേ, അങ്ങനെ പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എൻ്റെ സൗണ്ട് ബോറടിക്കുമൊന്നുമില്ല. എങ്കിലും നമുക്ക് മദേഴ്സ് ഡേയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള കുറച്ച് അമ്മമാരെ കൂടി ഞാൻ കൂടെ കൂട്ടുകയാണ്. അമ്മ എന്നുള്ളത് നമുക്ക് ഒരു വിശ്രമമില്ലാത്തൊരു ജോലി ഉണ്ടെങ്കിൽ അത് അമ്മയുടെ ജോലി മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ജോലിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം ഇന്ന് ഞാൻ ലീവ് എടുക്കുകയാണ്, ഇന്ന് ഓഫ് ഡേ ആണ്, ഇതങ്ങനെ ഒരു ദിവസം നമുക്കില്ല, നമ്മുടെ ബുക്കിൽ അങ്ങനെ ഇല്ല. അപ്പോൾ അങ്ങനെ വിശ്രമിക്കാതെ അമ്മയുടെ ജോലിയും പുറത്തെ ജോലിയും വീട്ടിലെ ജോലിയും എല്ലാം ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് സംഭാവനകൾ നടത്തിയ കുറച്ച് അമ്മമാരും കൂടി എന്നോട് സംസാരിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ അധികം പറയാനുണ്ട്. ചെറിയ വാക്കുകൾ, എൻ്റെ എളിയ വാക്കുകൾ പറയുകയാണെങ്കിൽ, നമ്മുടെ മലയാളത്തിൻ്റെ മലയാളികളുടെ അഭിമാനമായ പ്രശസ്ത സാഹിത്യകാരി, പ്രശസ്ത ബാലസാഹിത്യകാരിയായ പ്രിയ എസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. പെട്ടെന്ന് ആളെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറയാനുള്ള, അമ്മയും കുഞ്ഞുണ്ണിയും, കുഞ്ഞുണ്ണിയും അമ്മയും, ഒരു ഭൂമി ഒരു വീട് ഒരു തങ്കക്കുട്ടി, ചിത്രശലഭങ്ങളുടെ വീട്, പിന്നെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ എന്നിങ്ങനെയുള്ള ബുക്കുകൾ വളരെ കുറച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രിയ എസിന്റെ തൂരികയിൽ നടന്നു വീണ് കുറച്ചധികം ബാലസാഹിത്യ കൃതികളാണ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, ഹലോ മാഡം. ഹലോ മാഡം, കേൾക്കാമോ? ആദ്യം തന്നെ എന്റെ വക, റെയിൻബോ ഫാമിലിയുടെ വക, ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ അറിയിക്കട്ടെ. ഒത്തിരി സന്തോഷം, ഞങ്ങൾക്കാണ് ഒത്തിരി സന്തോഷം. ഒന്ന് ഒരു ഫോൺ വിളിച്ചപ്പോൾ തന്നെ വില്ലിങ്ങായി, യാതൊരു മടിയും പറഞ്ഞില്ല, തിരക്കൊന്നും പറഞ്ഞില്ല, ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളോടൊപ്പം സംസാരിക്കാമെന്ന് വാക്ക് തന്നു. ഹലോ, കേൾക്കാമോ മാഡം? കേൾക്കാമോ? വരുന്നുണ്ടല്ലേ, ഇപ്പൊ കേൾക്കാലോ. മാഡം, എന്താണ് മാതൃദിനമായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്? അമ്മമാരോട് അല്ലെങ്കിൽ കേൾക്കുന്ന കുട്ടികളോടൊക്കെ മാഡത്തിന്റെ ഓർമ്മകളോ സന്ദേശങ്ങളോ എന്താണ് അറിയിക്കാനുള്ളത്?
1: ഞാൻ ഈ പ്രോഗ്രാമിന്റെ ലൈവിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടോണ്ടിരുന്ന പാട്ട്, നിങ്ങളുടെ തന്നെ പ്രോഗ്രാമിൽ കേട്ടോണ്ടിരുന്ന പാട്ട്, താരസമീൻപയിലെ പാട്ടാണ്.
0: അതെ അതെ അതെ.
1: അപ്പോ അത് കേൾക്കുമ്പോ തന്നെ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. കാരണം എന്റെ മോൻ കുഞ്ഞുണ്ണിക്ക് അവനൊരു 1.5-2 വയസ്സുള്ളപ്പോ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്ന കാസറ്റാണ്. അപ്പൊ അതില് ഈ പാട്ട് എന്റെ വീട്ടിലിങ്ങനെ സ്ഥിരം മുഴങ്ങി കേട്ടോണ്ടിരുന്ന പാട്ടാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ ഇന്നാളുമൊക്കെ ഏതോ ഒരു കൺസേർട്ടില് ഈ പാട്ടിങ്ങനെ വെക്കുമ്പോ ഒരുപാട് പേര്, ഈവൻ അമർ ഖാൻ പോലും ഇരുന്ന് കണ്ണു തുടയ്ക്കുന്ന സീൻ കണ്ടു. അപ്പൊ അതിനകത്ത് ആ വരി തന്നെ ഉണ്ടല്ലോ, അമ്മയെ എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുന്ന ആ ഒരു വരി ഉണ്ടല്ലോ. അപ്പം എല്ലാ കുട്ടികളെയും എനിക്ക് തോന്നുന്നു അമ്മമാര് ഈ ഇരുട്ടിൽ നിന്ന് മാറ്റി അവരോട് ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് എപ്പോഴും.

0: എനിക്ക് തോന്നാറ്.
1: ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ആളാണ്,
0: വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ്.
1: സത്യമാണ്, സത്യമാണ്.
0: ഞാൻ പലതരം അമ്മമാർ, പലതരം മനുഷ്യരുണ്ട് ഭൂമിയിൽ എന്ന് പറയുന്ന പോലെ തന്നെ പലതരം അമ്മമാരും ഉണ്ട്
1: വൈവിധ്യങ്ങൾ
0: ഉണ്ട്, പല പല നേച്ചർ ഉള്ള അമ്മമാരുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണ് എന്ന് പറയുമ്പോ, ഈ നമ്മൾ ഈ 9 മന്ത്സ് ഉള്ളിൽ ഇട്ട് നടക്കുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ കുട്ടിയുമായിട്ട്, അത് ഒരിക്കലും പോവില്ല എന്നുള്ളതാണ്. നമ്മള് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ഒരു അമ്മ മരിച്ചു കഴിഞ്ഞാൽ പോലും ഒരു 7 സെക്കൻഡ് എങ്കിലും ആ ബ്രെയിനിൽ ഈ കുഞ്ഞുമായിട്ടുള്ള കണക്ഷൻ നിലനിൽക്കും എന്ന് പറയുന്നത്, അത് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ വിചാരിക്കാറുണ്ട്.
1: അതെ അതെ, അമ്മമാർക്കാണ് ഉറക്കത്തിൽ പോലും മക്കള് ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഉറക്കത്തിൽ പോലും മക്കളുണ്ട്.
0: അതെ അതെ. അപ്പൊ ഞാൻ നാളെ എന്റെ മകനോട് പറഞ്ഞു, ഞാൻ കുറച്ച് നന്നായിട്ട്, അവനാണ് എന്നെ കൊണ്ട് ജിമ്മിൽ ചേർത്തു.
1: അത് ശരി,
0: അമ്മയുടെ ആരോഗ്യം ശരിയല്ല, അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നാ ശരിയല്ല
1: എന്നൊക്കെ. വർക്ക്ഔട്ട് ചെയ്യണമെന്നല്ലേ.
0: അതെ. അപ്പൊ ഞാൻ ഈ ട്രെഡ്മില്ലിൽ ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു, അമ്പലത്തിലൊക്കെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ട്രെഡ്മില്ലിൽ നിന്ന്
1: പ്രാർത്ഥിക്കുന്നവരെ. പ്രാർത്ഥന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
0: അതെ അതെ. അപ്പൊ അതാണ് ഒരു അമ്മയുടെ പ്രത്യേകത എന്ന് പറയാൻ. നമുക്ക് കുറെ സമയം കിട്ടുകയാണല്ലോ, നമുക്ക് ട്രെഡ്മില്ലിൽ നമ്മൾ മെക്കാനിക്കലായിട്ട് ചെയ്യല്ലേ. അപ്പൊ നമ്മളുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ലെഷർ ടൈം. അപ്പൊ നമ്മൾ പ്രാർത്ഥന നമ്മളുടെ മകന് വേണ്ടിട്ട്.
1: അതെ അതെ അതെ, നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
0: അതെ അതെ, നമ്മളിങ്ങനെ ഓർക്കുകയാണല്ലോ, പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. ഞാനിപ്പൊ എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകത്തിൽ തങ്കക്കുട്ടി, ഒരു ഭൂമി ഒരു വീട് തങ്കക്കുട്ടി എന്ന പുസ്തകം ഞാൻ പറയുന്നത് ഓർമ്മ പ്രാർത്ഥനയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്ന് ആക്സിഡന്റലി ഇതൊന്നും ഓർക്കാതെയാണ് ഇന്ന് എന്നെ വീട്ടില് ഹെൽപ്പ് ചെയ്യുന്ന കുട്ടി വന്നിട്ടില്ല. അപ്പൊ രാവിലെ ഞാൻ എന്റെ 84 വയസ്സായ അമ്മയെ കുളിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്.
1: അത് ശരി. മാതൃദിനം അല്ലെ, മാതൃദിനം ഏറ്റവും അർത്ഥവത്തായി എന്ന് വേണം.
0: അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓ ഇന്ന് മാതൃദിനമാണല്ലോ. അമ്മ ഇങ്ങനെ വല്ലപ്പോഴും കുളിപ്പിക്കേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് സാവിത്രി രാജീവിന്റെ ഒരു കവിതയുണ്ടല്ലോ, അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ
1: കവിത.
0: അപ്പൊ അതിലെ
1: കുഞ്ഞിനെ കുളിപ്പിക്കുന്ന പോലെ എന്ന ശ്രദ്ധ വേണം അല്ലെ. അങ്ങനെ
0: അതെ അതെ,
1: അങ്ങനെയല്ലേ. അങ്ങനെയാണ് എന്റെ ഒരു ഓർമ്മയിൽ ഒരു വരി ഞാൻ ഓർത്തതാണ്.
0: ഒരാണ് വരികൾ, ഒരിക്കൽ നിന്നെ കുളിപ്പിച്ചൊരുക്കിയ അമ്മയുടെ കൈകളിൽ അന്ന് നീ കിളിക്കി കളിച്ച വളകൾ കാണില്ല അവയുടെ തിരിയൊച്ചയും. എന്നാൽ ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിന്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ. അപ്പൊ ഈ അമ്മയെ കുളിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ കവിതയിൽ പറയുന്നത് പോലെ അത്രയും സ്നേഹമിശ്രിതമായിട്ട് എനിക്ക് ചെയ്യാൻ
1: പറ്റുന്നുണ്ടോ അല്ലേ. അത്രയും സ്നേഹത്തോടെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നു അല്ലേ.
0: പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നാറ്. കാരണം അപ്പൊ ഞാൻ വിചാരിക്കും, എന്റെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കും എനിക്കത് അത്രയും ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അപ്പൊക്കെ എനിക്കൊരു കുറ്റബോധം തോന്നും, കാരണം എനിക്ക് വയ്യാതായപ്പോ എന്റെ സ്പൈൻ ടിബി വന്ന് ഞാൻ കിടപ്പിലായി പോയിരുന്ന സമയത്ത്, കുറച്ച് ദിവസങ്ങളിൽ ഹോം നേഴ്സ് ഇല്ലാതിരുന്ന സമയത്ത്, ഈ 75 വയസ്സുള്ള അമ്മ എന്നെ കുളിപ്പിച്ചിട്ടുണ്ട്.
1: അമ്മയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്,
0: കുട്ടിക്കാലത്തും മാത്രമല്ല ഇത്രയും വലുതായിട്ടും എന്നെ അമ്മ കുളിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ അമ്മ എന്ന് പറയുമ്പോ, ഞാൻ ഓൾ ത്രൂ ഔട്ട് ഒരു ആശുപത്രി കുട്ടിയായിരുന്നത് കാരണം അമ്മ കിടന്നിരുന്നതൊക്കെ, അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ബെഡിൽ നമ്മുടെ പേഷ്യന്റിന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ, പിന്നെ ഒരു ദിവാൻ ഉണ്ടാവും, അതിൽ അച്ഛൻ കിടക്കും. അപ്പൊ അമ്മയ്ക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ല എന്റെ കാലിന്റെ ചോട്ടിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരാളായിട്ടാണ് എപ്പോഴും എന്റെ മനസ്സിൽ എന്റെ അമ്മയുടെ രൂപം എനിക്ക് വരിക. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ കണ്ടിരിക്കുന്ന അമ്മമാരെന്ന് പറഞ്ഞാൽ എന്റെ മുത്തച്ഛന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മുത്തച്ഛന്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ, മുത്തച്ഛനൊരു 2 വയസ്സുള്ളപ്പോ മരിച്ചു പോയതാണ്. അപ്പൊ ആ മകനെ വളർത്തി വലുതാക്കിയ ഒരമ്മ എന്നുള്ള നിലയിൽ മുത്തച്ഛന്റെ അമ്മയെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മയെ വളർത്തിയത് 2 അമ്മമാരാണ്, എന്റെ അമ്മൂമ്മയും അമ്മൂമ്മയുടെ സിസ്റ്ററും. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് മുഴുവനും അമ്മയുടെ അമ്മ ഇതിൽ ഏതാണെന്ന് എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരുന്നു.
1: അത്രയ്ക്ക്.
0: അപ്പൊ എന്റെ അമ്മ കൊച്ചില് സ്കൂളിൽ എണീറ്റതെന്ന് പറഞ്ഞിട്ട്

0: ഉണ്ടെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണന്റെ കഥ പറയുമ്പോ എനിക്കുണ്ട് രണ്ടമ്മമാര്, ദേവകിയം പോലെ. എനിക്ക് ഓൾ ത്രൂ സംശയമായിരുന്നു അമ്മയുടെ അമ്മ ഇതിൽ ആരാണെന്ന്. അത്രയും അറ്റാച്ച്മെന്റോട് കൂടിയാണ് ഈ രണ്ടമ്മമാരും ഈ മക്കളെ വളർത്തിയിരുന്നത്. പിന്നെ എന്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ അമ്മ എന്നെ പ്രെഗ്നന്റ് ആയിരുന്നപ്പോ അമ്മ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ആണ് പറയുന്നത്. മകളാവണം, കഥയെഴുത്തുകാരി ആവണം എന്ന്.
1: അങ്ങനെ തന്നെ സംഭവിച്ചു അല്ലേ?
0: അപ്പൊ അങ്ങനെ കഥയെഴുത്തുകാരി ആവണം മകൾന്ന് പ്രാർത്ഥിച്ച വേറൊരു അമ്മ ഉണ്ടോന്ന്
1: ഉണ്ടാവുന്ന സംശയമാണ്. ശരിയാണ്, ശരിയാണ്, അത് ശരിയാണ്. അതായത് അമ്മയുടെ പ്രാർത്ഥന ഫലം കണ്ടു അല്ലെ, ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു കഥാകാരിയെ കിട്ടി. നമ്മളോട്, ഞാൻ എന്റെ ശ്രോതാക്കളോട് ഒരു വാക്ക് പറഞ്ഞോട്ടെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത അത്രയും അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു പ്രശസ്തമായൊരു കഥാകാരിയാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചപ്പോ ഒട്ടും ഒഴിവ് പറയാതെ വിളിച്ചോളൂ, ധൈര്യമായി വിളിച്ചോളൂ, ഞാൻ സംസാരിക്കാൻ എനിക്ക് വാക്ക് തന്നു. അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം വീണ്ടും ഞാൻ അറിയിക്കുകയാണ്.
0: അപ്പോ ഞാൻ പിന്നെ എന്റെ മോനെ വളർത്തിയത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ തോന്നാറുണ്ട്, എനിക്ക് കുറച്ചുകൂടി നല്ല അമ്മയാവാമായിരുന്നു എന്നാണ് തോന്നുക. ഞാൻ അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇപ്പോ നമ്മളുടെ ഈ പ്രായത്തിൽ നിന്ന് നോക്കുമ്പോ നമ്മളും ആദ്യമായിട്ടാണല്ലോ അമ്മയാവുന്നത്.
1: അതെ അതെ,
0: അമ്മയുടെ പാഠങ്ങൾ നമ്മൾ പഠിച്ചു.
1: അതെ, കുഞ്ഞ് ജനിക്കുമ്പോഴാണ് അമ്മ ജനിക്കുന്നതെന്നാണല്ലോ പറയുന്നത്. എനിക്കും തോന്നാറുള്ളതാ എന്ന് വെച്ചാ, എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ ജനിച്ചതാണ് എന്റെ മോൻ. അപ്പൊ ഞാനും അവനെ ഒരുമിച്ച് വളർന്നു എന്ന് വേണം പറയാൻ.
0: അതെ അതെ,
1: അപ്പൊ ഞങ്ങള് ശരിക്കും, എനിക്ക് സിബ്ലിങ്സ് ഇല്ല, അപ്പൊ ഞാനും എന്റെ മോനും കൂടിയാണ് തല്ലുകൂടി വളർന്നത്. അതിന്റെ കുഴപ്പങ്ങളൊക്കെ അയാൾക്കുണ്ട്, പക്ഷെ അതിന്റെ രസമുണ്ട്. നമ്മളെ പോലുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും ഒരു കാര്യത്തിലും ഇല്ല. വളരെ സ്മാർട്ടായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികള്.
0: നമ്മളിങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ അവര് വളരെ ഈസി ആയിട്ടൊരു സൊല്യൂഷനും
1: കൊണ്ടുവരും. അവർ, അവർക്കെല്ലാം വളരെ ഈസിയാണ്, അവർ വളരെ സ്മാർട്ടാണ്, ഒന്നിനോടും ഭയമില്ല അവർക്ക്.
0: കുറച്ചുകൂടി ക്ലിയർ മൈൻഡഡ്.
1: അതെ അതെ അതെ, സ്ട്രെയിറ്റ് ആണ്.
0: നമ്മളെക്കാൾ നല്ല മനുഷ്യരാണെന്നാണ് എനിക്ക് തോന്നിയത്.
1: തീർച്ചയായും, തീർച്ചയായും. അതെ,
0: എനിക്ക് തോന്നാറുണ്ട് അവനെ വഴക്ക് പറയുകയും എന്റെ ഈർക്കിലി കൈവീശ് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കുറച്ചുകൂടി നമ്മള് പക്വത വന്നതിന്റെ പിന്നെ ഇപ്പോഴാണല്ലോ അവര് വലുതായി അവരുടെ ഉള്ളില് അന്നത്തെ ഫീലിങ്സ് എന്തായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന വാക്കുകൾ അവർക്ക് കിട്ടുന്നത്.
1: അതാണ്
0: ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ശരിയാവുന്നത്.
1: അതെ അതെ, തീർച്ചയായും.
0: പിന്നെ ഞാൻ പലതരം അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ മനസ്സിൽ ഏറ്റവും ഇതായിട്ട് ഓർമ്മ വരുന്നത് എന്റെ കൂടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന കുറച്ചൊക്കെ എഴുതുന്ന ഗീതാദേവി എന്ന് പറയുന്ന ഒരാളുണ്ട്. അവരുടെ മോൻ സൂരജ് 10-13 വർഷം കോമയിൽ കിടന്നു. അപ്പൊ ആ കോമയുടെ ആ പീരീഡ് മുഴുവനും ഈ അമ്മ ഇപ്പോ മകൻ എണീക്കും എന്ന് പറഞ്ഞ് കൂടെ നിന്നിരിക്കുന്ന ആ ഒരു ദിവസങ്ങളുടെ ആ ഒരു ദൈർഘ്യം, അത് ഇപ്പോ സൂരജ് ഇല്ല, സൂരജ് മരിച്ചുപോയി. പക്ഷെ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ പറയും, ഇതെന്ന് പറഞ്ഞ എഴുത്തുകാരിക്ക് ഒരുപക്ഷെ ഞാൻ അത്ര നല്ല മാർക്ക് തരില്ല, പക്ഷെ അമ്മ എന്ന് പറയുന്ന വീടൊക്കെ ഞാൻ 100-ൽ 100 ആണ് മാർക്ക് തരിക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്.
1: അതെ, അതാണ് ഏറ്റവും വലിയ മാർക്ക് അല്ലേ, ഏറ്റവും വലിയ മത്സരം, ഏറ്റവും വലിയ പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം.
0: അതെ അതെ, അത് മനസാന്നിധ്യത്തോടുകൂടി അതിനെ ഓവർകം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചില്ലറ
1: കാര്യമല്ല.
0: നമ്മളിങ്ങനെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്ന ഒരു കുട്ടി ഇങ്ങനെ ഇത്രയും വർഷം നമ്മുടെ മുമ്പിൽ യാതൊരു ചലനവും ഇല്ലാതെ കടന്നു പോകുമ്പോഴും വളരെ പ്ലസന്റ് ആയിട്ട് എപ്പോഴും മുഖത്തൊരു ചിരിയോടുകൂടി ആണ് ഗീത ആ മകനെ ഓൾ ത്രൂ ഔട്ട് കൂട്ടിരുന്നിരിക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. പിന്നെ ഇപ്പൊ എന്റെ മകൻ അവൻ ദൂരെയാണ്, പഠിക്കാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇപ്പോഴും ഞങ്ങൾ ഫോണിൽ അടി കൂടാറൊക്കെ ഉണ്ട്, ഫോൺ തപ്പേന്ന് വെച്ചിട്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട്.
1: അത് ശരി, അത് ശരി. അതെ, അങ്ങനെ അടി കൂടാൻ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് പറ്റുന്ന ഒരു സ്ഥലം അമ്മയുടെ അടുത്ത് മാത്രമാണ്.
0: അത് ഞാൻ പറയാറുണ്ട്, എനിക്ക് വഴിയെ പോകുന്ന കുട്ടികളുടെ അടുക്ക് വഴക്ക് കൂടാൻ പറ്റില്ലല്ലോ.
1: അതുപോലെ മക്കൾക്കും അതെ, മക്കൾക്കും അതെ, വേറൊരാളോട് ധൈര്യമായിട്ട് വഴക്ക് കൂടാൻ പറ്റില്ലല്ലോ, പ്രശ്നാവും. അമ്മയുടെ അടുത്ത് അമ്മയാണ് നമ്മുടെ സേഫ് സോൺ.
0: അപ്പൊ ഞാൻ അയക്കുന്ന മെസ്സേജിന് അവൻ ഇന്ന് മെസ്സേജ് റിപ്ലൈ ഒന്നും തന്നില്ലെന്ന് വരും, 2 ദിവസം കഴിഞ്ഞായിരിക്കും വന്നെ. പക്ഷെ എന്നാലും ചിലപ്പോ ചില മൊമെന്റ്സ് എനിക്ക് കൊക്കോകോള സ്പ്രിന്റ് തുടങ്ങിയ സാധനങ്ങളൊന്നും എനിക്ക് കുടിക്കാൻ

0: പറ്റില്ല. പിന്നെ ഒരു നിംബൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാരങ്ങയുടെ ടേസ്റ്റുള്ള ഒരു കോളയുണ്ട്. അപ്പൊ അവൻ എപ്പോഴും പറയും അത് കാണുമ്പോ ഞാൻ അമ്മയെ ഓർക്കും എന്ന് പറയും.
1: അത് കാണുമ്പോഴാണ് അമ്മ പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ?
0: അത് കാണുമ്പോഴൊക്കെ ഞാൻ അമ്മയെ ഓർക്കും എന്ന് പറയും. പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് അവനെപ്പോഴും വല്ലപ്പോഴും പറയും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് തിത്ലി എന്നുള്ളതല്ലേ എന്ന് ചോദിക്കും. ചിത്രശലഭം,
1: ചിത്രശലഭം. അതെ അതെ അതെ.
0: അപ്പൊ ഞാൻ എപ്പോഴും പറയാം എന്റെ ചിറകടി വെച്ച ആ ശബ്ദത്തിലുണ്ട് ആ വാക്കുണ്ട് എന്ന് പറയും. ബട്ടർഫ്ലൈയെക്കാളും ചിത്രശലഭത്തെക്കാളും എനിക്കിഷ്ടം തിത്ലി എന്നുള്ള വാക്കാണ്.
1: തിത്ലി എന്നുള്ള വാക്കാണ്, ശരിയാണ്. കുട്ടിത്തമുള്ളൊരു വാക്ക് അല്ലേ?
0: അതെ അതെ. അപ്പൊ ചിലപ്പോഴൊക്കെ എനിക്ക് വല്ലപ്പോഴും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ എന്റെ ബർത്ത്ഡേക്കോ ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ചിത്രശലഭത്തിന്റെ ലോക്കറ്റിലുള്ള മാല എനിക്ക് വാങ്ങി
1: ഞാനിങ്ങനെ
0: വിചാരിക്കും ഓ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം എപ്പോഴും കിടക്കുന്നുണ്ട് അല്ലേ. അല്ലാതെ നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മാത്രം നമുക്ക് മതി.
1: എന്തായാലും ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ അമ്മമാർക്കും ഒത്തിരി ഒത്തിരി കുറച്ച് ഓർമ്മകളിലേക്ക് അമ്മമാര് പോയി, ഒത്തിരി സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ
0: എല്ലാ അമ്മമാർക്കും നല്ലൊരു മാതൃദിനം ആശംസിക്കുന്നു. കുട്ടികൾക്ക് അമ്മയെ കുറച്ചുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കാനാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മൾ ഇന്നാള് കൂടി കേട്ടു ഒരമ്മയെ മകൻ ലഹരിയിൽ അടിച്ചു വന്ന കഥ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാലത്തിൽ നിന്ന് ഒരു പൊള്ളുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി നമ്മളുടെ ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടി ഊഷ്മളമാവട്ടെ എന്ന്
1: ഈ മാതൃദിനം അത് അങ്ങനെ ഒരു
0: ആരായാലും
1: അതെ അങ്ങനെ ഒരു ആശംസയും കൂടി അല്ലെ, അങ്ങനെ ആഹ്വാനം കൂടി ഈ മദേഴ്സ് ഡേയിൽ നമുക്ക് നടത്താം.
0: അതെ അതെ.
1: ഒത്തിരി സന്തോഷം മാഡം, ഒത്തിരി സന്തോഷം. താങ്കളുടെ വിലപ്പെട്ട സമയമാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. എന്തായാലും മാഡത്തിനും കുഞ്ഞുണ്ണിക്കും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഒത്തിരി സന്തോഷം മാഡം, ഒത്തിരി സന്തോഷം. ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ. പ്രിയ മാഡം ആണ് നമ്മളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത്. ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പങ്കുവച്ചു, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്തായാലും കുഞ്ഞുണ്ണിക്കും പ്രിയ മാഡത്തിനും പ്രിയ മാഡത്തിന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് ഒത്തിരി നല്ലൊരു ഗാനം വരുന്നുണ്ട്. ജി വേണുഗോപാൽ പാടിയ കൈ നിറയെ വെണ്ണ തരാം, കണ്ണൻ കവളിലൊരു ഉമ്മ തരാം എന്ന ഗാനം.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മൾ മാതൃദിനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സമയം 11 മണി കഴിഞ്ഞ് 55 മിനിറ്റും 59 സെക്കൻഡും അല്ല, 11 മണി കഴിഞ്ഞ് 56 മിനിറ്റ് തന്നെ ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രിയ എസിനോടാണ് സംസാരിച്ചത്. പ്രശസ്ത സാഹിത്യകാരിയായിരുന്നു, നമ്മളോട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചു. മറ്റൊരാളോടെ റെഡിയായി നിൽക്കുകയാണ് കുറച്ച് വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കാന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത, പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം ആകാശവാണി കുടുംബാംഗം തന്നെയായ അനിത മാഡം ആണ് വെയിറ്റ് ചെയ്യുന്നത്. അനിത വർമ്മയാണ് വെയിറ്റ് ചെയ്യുന്നത്. മാഡത്തിന് കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹലോ മാഡം, സ്വാഗതം. മാഡം, ആദ്യം തന്നെ മാതൃദിന ആശംസകൾ അറിയിക്കട്ടെ എന്റെ വക.
1: തീർച്ചയായിട്ടും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എല്ലാവർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും അമ്മമാരാകാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഞാൻ മാതൃദിനാശംസകൾ നേരുന്നു. അമ്മമാരെ ഓർമ്മിക്കാൻ പ്രത്യേകിച്ച് നമുക്കൊരു ദിവസം വേണ്ട, എന്നാലും ഇന്നൊരു അങ്ങനെയൊരു ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ മാതൃദിനാശംസകൾ.
0: എല്ലാ ശ്രോതാക്കളും കേൾക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും മാഡത്തിന്റെ മാതൃദിനാശംസകൾ കിട്ടിയിരിക്കുകയാണ്. പിന്നെ മാം, ഇന്ന് സൺഡേയും കൂടിയാണ്, മാതൃദിനമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികളുണ്ടോ?
1: ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയില്ല. എനിക്ക് പിന്നെ ഈ മാതൃദിനമായിട്ട് എനിക്ക് കുറച്ച് ഒരു എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ചെറിയ ഒരു അനുഭവങ്ങളാണ് എനിക്ക്
0: പങ്കുവയ്ക്കാനുള്ളത്.
1: ഞാൻ എന്റെ അമ്മ ഡിമെൻഷ്യ എന്നൊരു മറവി രോഗത്തിന് അടിമയായിട്ട് കുറച്ചൊരു 3 വർഷത്തോളമായി. അപ്പൊ ഈ മറവികൾ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു മാഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലുള്ള അമ്മയോടൊപ്പമാണ് ഞങ്ങള് എന്റെ സഹോദരിയും കുടുംബവും കഴിഞ്ഞ 3 വർഷമായിട്ട്. അപ്പൊ അത് അതിനൊരു ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പൊ അത് കൂടി കൂടി കൂടി വരികയാണ്.
0: അപ്പൊ
1: എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു, മലയാളം ടീച്ചറായിരുന്നു, എല്ലാവർക്കും വളരെയധികം സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ നല്ല പോലെ സംസാരിക്കാൻ

0: ശരിയായിരുന്നു. നല്ലപോലെ എന്താ പറയാ, ഒരുപാട് ജീവിത മൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, വളരെ കണിശക്കാരിയായിരുന്ന, വളരെ അച്ചടക്കത്തോടെ ജീവിക്കാൻ ഞങ്ങൾ പഠിപ്പിച്ചൊക്കെ ഒരു വ്യക്തിയാണ് ആയിരുന്നു എന്റെ അമ്മ.
1: കർക്കശക്കാരിയായ അമ്മയായിരുന്നു അല്ലേ?
0: ആ, കർക്കശക്കാരിയായിരുന്നു, വളരെ ഡിസിപ്ലിൻ പാലിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അമ്മ അധ്യാപികയായിട്ട് പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് ഞങ്ങൾ മക്കളും പഠിച്ചത് എന്നുള്ളതുകൊണ്ട്
1: അതിന്റെ
0: ഇതിലായിരുന്നു. ഞങ്ങള് ക്ലാസ്സിലിരുന്ന് ഒന്ന് ചിരിച്ചാൽ പോലും അമ്മ അറിയും അതിന്റെ ഒരു റിയാക്ഷൻസ്. പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാവും. അതുപോലെ എപ്പോഴും നല്ല അംബിക ടീച്ചർ, അമ്മയുടെ പേര് അംബിക എന്നാണ്, അംബിക ടീച്ചറിന്റെ മകൾ എന്ന നിലയിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഇത് ചെയ്യണം, അമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത് അമ്മ. അമ്മ കൂടാതെ നന്നായിട്ട് ചിത്രം വരയ്ക്കും, ഒത്തിരി ആർട്ടിസ്റ്റിക് ടാലന്റ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. നല്ല ക്ലോത്ത് സെലക്ഷൻ, അമ്മയുടെ സാരി സെലക്ഷൻസ് ഒക്കെയാണ് ഞങ്ങളുടെ മക്കൾക്കൊക്കെ കിട്ടിയിരിക്കുന്നതെന്ന് എല്ലാരും പറയും. നല്ല നല്ല ഭംഗിയായിട്ട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും
1: ഭംഗിയായിട്ട്
0: ധരിക്കാനും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. കോട്ടൺ സാരീസ് മാത്രമേ അമ്മ ഉടുക്കുള്ളായിരുന്നു.
1: പഴയ അധ്യാപകരെല്ലാവരും തന്നെ അങ്ങനെയാണ് പൊതുവെ.
0: അങ്ങനെ തന്നെ, അങ്ങനെ അതുപോലെ തന്നെ അത് ഞങ്ങളെയും ഭംഗിയായിട്ട് വളരെ പിൻ ചെയ്ത് വൃത്തിയായിട്ട് സാരി ഉടുക്കാനും ഒക്കെ പഠിപ്പിച്ചു തന്നൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മ ഇപ്പൊ വന്നിട്ട് ഈ പറയുന്ന അമ്മ ഞങ്ങളുടെ ഓർമ്മകളിലും ഈ അമ്മയുടെ ഒരു ബാഹ്യ രൂപത്തിലേ ഉള്ളൂ. ഇപ്പൊ അമ്മ മറവിയുടെയും ഓർമ്മകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ ഒരു രോഗത്തിന്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് വാശി,
1: ചിലപ്പോ
0: വളരെ അഗ്രസീവ് ആവുക,
1: പിന്നെ രോഗത്തിന്റെ ഭാഗമായിട്ട്
0: ഭക്ഷണം കഴിച്ചാൽ മറന്നു പോവുക, അല്ലെങ്കിൽ കുളിച്ചത് മറന്നു പോവുക.
1: അപ്പൊ
0: നമ്മൾ കൂടെയുള്ളവര്, നമ്മള് മക്കളായാലും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള അമ്മമാരെ നോക്കുന്നവരായാലും, അവർക്ക് വലിയൊരു ഇമോഷണൽ ട്രോമയാണിത്.
1: എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമുള്ള ഒരു സമയമാണ്.
0: സപ്പോർട്ട് അത്യാവശ്യമുള്ള സമയമാണ്. പക്ഷെ ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കലായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നത് പോലെയോ അവരെ കേൾക്കുന്ന പോലെ ഒന്നും അല്ല ഇത്. ഇത് അതിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വളരെയധികം ക്ഷമയും സഹനശക്തിയും ഒക്കെ ആവശ്യമുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മളിങ്ങനെ അത് ഓരോന്ന് പഠിച്ചും മനസ്സിലാക്കിയും വരികയാണ്, എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അമ്മ. ചില സമയത്ത് നമ്മൾ അമ്മയും, അമ്മ ഒരു ചെറിയ കുട്ടിയാണ്, നമ്മൾ പുറത്തു പോകാൻ ഇറങ്ങുമ്പോൾ പോവല്ലേ പോവല്ലേ, അല്ലെങ്കിൽ എന്നെയും കൂടെ
1: കൊണ്ടുപോകണം,
0: വാശി പിടിക്കുന്ന, വാശി പിടിക്കുന്ന, അല്ലെങ്കിൽ എപ്പോ തിരിച്ചു വരും, എനിക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്, നമ്മളോട് പറയുന്ന, രാത്രി സന്ധ്യ ആവുമ്പോ തന്നെ എനിക്ക് പേടിയാണ് എന്ന് പറയുന്ന അമ്മ. അങ്ങനെ നമ്മളുടെ മുമ്പിൽ അമ്മ ആ സമയത്ത് ഒരു കുട്ടിയാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ അമ്മ ഇപ്പൊ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് മറന്നു പോയിട്ട് കുറച്ച് കഴിയുമ്പോ എനിക്ക് വിശന്നിട്ട് വയ്യ,
1: ചോറൊന്നും തന്നില്ല,
0: ഒന്നും തന്നില്ല, ഇന്ന് ഇന്ന് എന്തെങ്കിലും നീ എനിക്ക് തന്നോ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുന്ന അമ്മ. ഇതൊക്കെ നമുക്ക്
1: പാട്ട് ആസ്വദിക്കോ മാഡം, പാട്ട് കേട്ടാല് ശ്രദ്ധിക്കുവോ?
0: പാട്ട് കുറച്ചു നാൾ മുമ്പ് വരെ, ഇപ്പൊ അതൊക്കെ വിട്ടു അമ്മ. കുറച്ചു നാൾ മുമ്പ് വരെയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഇന്ന പാട്ടാണ് എന്നൊക്കെ അമ്മ പറയാൻ, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്രവർത്തിനി നിനക്ക് എന്നുള്ള പാട്ട്. അതുപോലെ ഭക്തി ഗാനങ്ങളൊക്കെ അമ്മ വെച്ചു കൊടുത്ത, നമ്മള് മൊബൈലില് ഇയർഫോൺ വെച്ച് വെച്ചു കൊടുത്ത അമ്മ കുറച്ച് നിശബ്ദമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അമ്മ ആ ഒരു സ്റ്റേജും കൂടെ കഴിഞ്ഞു, അങ്ങനെ പാട്ടൊന്നും ആസ്വദിക്കുന്നില്ല. അമ്മ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോ വളരെ ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് സംസാരിക്കുക. ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു,
1: അതെല്ലേ, എന്തായാലും അടുത്തൊരു പാട്ട് അമ്മയ്ക്കും കൂടി സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത്, അടുത്തൊരു മദേഴ്സ് ഡേയുടെ ഗാനം.
0: അതമ്മ കേൾക്കില്ല, കേൾക്കാം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാർക്ക് അറിയാം. ഇപ്പൊ ഒരുപാട് വീഡിയോകളുണ്ട് ഇതുപോലെ മറവി രോഗം, ഡിമെൻഷ്യയും അൾസൈമേഴ്സും ഒക്കെ ഉള്ള. അപ്പൊ അവരെ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ എന്റെ ഇന്നത്തെ മാതൃദിനാശംസകൾ. അങ്ങനെയുള്ള അമ്മമാർക്കും അവരെ നോക്കുന്നവർക്കും ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ കൂടെ അവരെ കടന്നു പോകുമ്പോ അതിന്റെ ഒപ്പം നമ്മൾ നിൽക്കുക, ക്ഷമയോടെ അവരെ പരിചരിക്കുക, അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നമ്മൾക്ക് പോലും എന്താ പറയാ, അതിന്റെ ഒരു ഇത് വിട്ടുപോകും ചില സമയത്ത്. ഇവരുടെ വാശിയും ഇതും ഒക്കെ കാണുമ്പോ ചിലപ്പോ ഭക്ഷണം വേണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കുമ്പോ എനിക്ക് വേണ്ട
1: എന്ന് പറയും. ഒത്തിരി ആനുകാലിക പ്രസക്തി ഉള്ള ഒരു വിഷയമാണ്, അങ്ങനെ ഒരു ആശംസയും കൂടിയാണ്. അതിലൂടെ വലിയൊരു സന്ദേശമാണ് മാഡം പാസ് ചെയ്തത് എല്ലാവരും.
0: അപ്പൊ അങ്ങനെ എല്ലാ അങ്ങനെയുള്ള അമ്മമാരെ പരിചരിക്കുന്നവർക്കും, അതാ അവര് മക്കളായിക്കോട്ടെ, ഹുവർ ഇറ്റ് മേ ബി, ഞാൻ അവർക്ക് എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. അവരോടൊരു സന്ദേശം കൂടെ ഉണ്ട് എനിക്ക്, എത്രയും കരുതലോടെ എത്രയും ക്ഷമയോടെ കൂടെ നിൽക്കുക എന്നുള്ളത്. നമ്മളെ കൈപിടിച്ച് നടത്തിയവർക്ക് തിരിച്ചങ്ങനെ ഒരു അവർ
1: കൈത്താങ്ങാവുക,
0: വരുമ്പോ അവർക്ക് ഒരു കൈത്താങ്ങാവുക. നമ്മളാൽ പറ്റുന്ന പോലെ, നമ്മളെ കൊണ്ട് എത്ര പറ്റുന്നു അതുപോലെ ആ ക്ഷമയോടെ അവരുടെ കൂടെ നിൽക്കുക ഇതുപോലെയുള്ള ഘട്ടങ്ങളിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ഒത്തിരി സന്തോഷം മാഡം.

0: സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം തന്നു. വലിയൊരു സന്ദേശം പാസ് ചെയ്തു. നമ്മുടെ ശ്രോതാക്കളെല്ലാം ഹാപ്പിയായി.
1: തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ
0: സന്തോഷം മാഡം.
1: ശ്രോതാക്കളോടും എന്റെ പിന്നെ എന്താ പറയാ അന്വേഷണം അറിയിക്കുക.
0: തീർച്ചയായും തീർച്ചയായും
1: ശ്രോതാക്കളോടും
0: മാഡം, ഞങ്ങളുടെ കുടുംബാംഗം തന്നെയാണല്ലോ.
1: ആ തീർച്ചയായും.
0: എങ്ങും പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉള്ള ആളല്ലേ. അതെ അതെ, പോന്നിട്ടില്ല.
1: ഒരാളാണ് ഞാൻ.
0: അതെ അതെ, എനിക്ക് ഒത്തിരി സന്തോഷം ലൈവിൽ സംസാരിക്കാൻ കഴിഞ്ഞതിൽ.
1: എല്ലാവരെയും റെയിൻബോയിലെ നിങ്ങളെ കുറെ പേരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
0: അതെ അതെ,
1: എനിക്കറിയാവുന്നവരിപ്പോ വന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും തന്നെ ഞാൻ എന്റെ മക്കളെ പോലെ കാണുന്ന ഒരാളാണ്.
0: സന്തോഷം, ഒത്തിരി സന്തോഷം മാഡം, ഒത്തിരി സന്തോഷം. ശരി മാഡം,
1: ഒത്തിരി സന്തോഷം.
0: എനിക്കും എനിക്കും താങ്ക് യു മാഡം. ഒരിക്കൽ കൂടി മാതൃദിനാശംസകൾ.
1: ഓക്കെ, താങ്ക് യു.
0: നമ്മളുടെ കുടുംബാംഗം കൂടിയായ അനിത മാഡാണ് വിളിച്ചത്. ഒത്തിരി വലിയ ഒരു സന്ദേശമാണ് നമുക്ക് ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശമാണ് മാഡം പാസ് ചെയ്തത്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 12 മണി കഴിഞ്ഞ് 11 മിനിറ്റും 12 സെക്കൻഡും ആയിട്ടുണ്ട്. ഇപ്പോൾ അറിയാലോ യുവർ ചോയ്സിന്റെ സമയമാണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ട ഗാനങ്ങൾ ചോദിച്ച്, ഡെഡിക്കേഷൻസ് പറഞ്ഞ്, വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇപ്പം മുതൽ 2 മണി വരെ വിളിക്കാം. അതിനിടയിൽ 12:50 നമുക്ക് മലയാളത്തിൽ വാർത്തകളുണ്ട്. അതിനുശേഷം വീണ്ടും 1 മണിക്ക് തുടരുന്നതായിരിക്കും. അപ്പോൾ യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പറും എല്ലാവർക്കും തന്നെ കാണാപ്പാടമാണ്, മനപ്പാടമായിട്ട് അറിയാം. എങ്കിലും ഞാൻ പറയാം, 0484-2-4281. ഒരിക്കൽ കൂടി പറയാം, 0484-2-4281. ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് ഇപ്പം മുതൽ വിളിക്കാം. അങ്ങനെ നേരത്തെ തന്നെ വിളിച്ച്, അതായത് നേരത്തെ തന്നെ മുന്നിൽ സീറ്റ് പിടിക്കുക എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ വിളിച്ച് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളുടെ കോളിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. സിന്ധു ആണ്, സിന്ധു അമ്മ വൈപ്പിനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ, ഞാൻ വിചാരിച്ചേ കുറച്ച് സമയം കഴിഞ്ഞ പിന്നെ കോള് കട്ട് ചെയ്ത് പോയോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. ഇല്ല, അങ്ങനെ അങ്ങനെ ഞാൻ വിട്ടിട്ട് പോകുവോ അല്ലേ. ആ, പിന്നെ അല്ല, ചക്കരം എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ. എനിക്ക് എന്തായാലും നേരിട്ട് കിട്ടി, ഒത്തിരി ഒത്തിരി സന്തോഷം. എന്തൊക്കെയാണ് മദേഴ്സ് ഡേ ഒക്കെ ആയിട്ട് എന്താണ് പരിപാടി?
1: പരിപാടി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല മോളെ. ഇന്ന് രാവിലെ റേഡിയോ വെച്ചപ്പോഴാണ് 5 മണിക്കത്തെ പരിപാടി, ഒരു സൂര്യയുടെ ഒരു പരിപാടിയാണ്. അതിൽ ഫസ്റ്റിൽ ഇങ്ങനെ ഓരോ ഇതൊക്കെ പറയുമല്ലോ, അപ്പഴാണ് ഇന്ന് മദേഴ്സ് ഡേ എന്ന് അറിഞ്ഞത്.
0: അപ്പഴാണ് അറിഞ്ഞത് അല്ലേ. അത് ശരി.
1: ആ, അപ്പൊ ഇന്ന് രാവിലെ ജലീലിന്റെ വക സ്വാഗതം കുച്ചുണ്ടായല്ലോ. ആ, അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു എന്താ പറയാ, മിസ്സിങ് ആയി. അമ്മ
0: മനസ്സ് നിറഞ്ഞു അല്ലേ.

0: അമ്മയില്ല, രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ മരിച്ചതായിരുന്നു.
1: ഓക്കേ ഓക്കേ.
0: 52 വയസ്സായി. ജലീലിന്റെ ഒരു വർക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി. എനിക്ക് അന്നേരം വിളിക്കാനായിട്ട് മെസ്സേജും എസ് എം ഇതൊന്നും എനിക്കില്ല മോളെ, സാധാ ഫോണാണ്.
1: മനസ്സിലായി, പഴയ ടൈപ്പ് ഫോൺ അല്ലേ, ടൈപ്പ് ചെയ്യണ ഫോൺ.
0: അത് തന്നെ. ഈ നമ്പർ ഞാൻ കയറ്റിട്ടേക്കണേന്ന്.
1: അപ്പൊ
0: ആ ജലീൽ മോനോട് ഒരു പ്രത്യേക അന്വേഷണം അറിയിക്കണം.
1: ഓ, ഇവിടെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അന്വേഷണം പറഞ്ഞേക്കാം
0: കേട്ടോ. സൂപ്പർ പരിപാടിയായിരുന്നു.
1: പറയാട്ടോ, പറയാം ഞാനിപ്പൊ തന്നെ പറഞ്ഞേക്കാം.
0: പറ്റില്ല, അപ്പൊ അത് പ്രത്യേകിച്ച് എനിക്ക് എന്തോ ഭയങ്കര ഫീലിംഗ് പിന്നെ പരിപാടി കേട്ടപ്പോ.
1: മനസ്സ് നിറഞ്ഞു അല്ലേ, ഒത്തിരി സന്തോഷം അങ്ങനെ അറിഞ്ഞതില്. ഓക്കേ,
0: കേൾക്കുന്ന എല്ലാ പരിപാടികളാണ്. മോളുടെ പേരെന്താ?
1: എന്റെ പേര് വിഷ്ണുപ്രിയ.
0: ഞാൻ ഉഷത്തിനോടൊക്കെ
1: സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ പൊതുവെ ഞായറാഴ്ചകളിലൊക്കെ വരാറുള്ളൂ, ഞായറാഴ്ചയൊക്കെ വിളിച്ചായിരുന്നു കിട്ടും.
0: ഞായറാഴ്ച എനിക്ക് മിക്കപ്പോഴും നേരമുണ്ട്, ഞാൻ ജോലിക്ക് പോകുമ്പോഴേ അവിടെ നമ്മളെ വിളിക്കണത്.
1: അത് ശരി.
0: മൊബൈലിൽ ഇങ്ങനെ റേഡിയം വെച്ചിട്ടുണ്ടാ ഞാൻ. ഓഫീസിൽ ക്ലീനിങ് സെക്ഷനിലെ വർക്ക് ചെയ്യുന്ന, എന്റെ പണി നടത്തും.
1: അതെ അതെ,
0: പാട്ട് ഇങ്ങനെ എനിക്ക് പതുക്കെ എനിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ വെക്കുള്ളൂ.
1: അതെ അതെ, പാട്ടും കേൾക്കാം,
0: എന്റെ പണിയും നടക്കും.
1: അതെ അതെ. അപ്പൊ പിന്നേ മദേഴ്സ് ഡേ ആയിട്ട് നല്ലൊരു അമ്മയുടെ ഒരു പാട്ട് വേണം എന്നല്ലേ എന്നോട് പറഞ്ഞേ. അങ്ങനെ രാവിലെ ഒന്നും പോകാത്ത ഒരു കുറച്ച് പാട്ടുകൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാട്ട് വെച്ചിട്ട് ആർക്ക് വേണ്ടിട്ട്, എന്താ പറയാ, നേരത്തെ വിട്ടുപിരിഞ്ഞെങ്കിലും ആ അമ്മയ്ക്ക് വേണ്ടിട്ട്. പിന്നെ
0: ഇതുപോലെ ആരും വിളിക്കാനില്ലാത്ത കുറെ അമ്മമാരെ ഉണ്ടാവും.
1: തീർച്ചയായും തീർച്ചയായും.
0: ഒറ്റപ്പെട്ടു രാവിലെ ജലീല് കണ്ണൂരിക്ക് ഒരമ്മ, ഒറ്റപ്പെട്ടു പോയൊരമ്മ, അതുപോലെ ആ അങ്ങനത്തെ ഒരമ്മ. ഞങ്ങളുടെ അമ്മക്ക് കഴിഞ്ഞ വർഷം 80 വയസ്സായി. ഞങ്ങൾ 80-ാം പിറന്നാള് അത്യാവശ്യം അടിച്ചു പൊളിച്ച്
1: ആഘോഷിച്ചു.
0: ആദ്യമായിട്ട് അമ്മടെ 80-ാം പിറന്നാള് ആഘോഷിച്ചായിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞാൽ അതുപോലെ ഒറ്റപ്പെട്ടു പോയ
1: അമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇനി വരുന്ന പാട്ട്. അപ്പൊ
0: എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ
1: അമ്മമാർക്കും തീർച്ചയായും. ഓക്കേ ഓക്കേ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം. തുടർന്നും വിളിക്കുക, തുടർന്നും കേൾക്കുക കേട്ടോ. ഓക്കേ ഓക്കേ, ഒത്തിരി സന്തോഷം. സിന്ധു ചേച്ചിയാണ് വിളിച്ചത് വൈപ്പിനിൽ നിന്ന്. നല്ലൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടിരുന്നോളൂ. വിളിക്കേണ്ട നമ്പർ 0484 2 4 2 8 1 0 1.

0: PCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
1: അപ്പൊ സമയം 12 മണി കഴിഞ്ഞ് 23:15 ആയിട്ടുണ്ട്. എല്ലാവരും ചോറ് വെക്കാനൊക്കെ അല്ലെ, ഊണ് കഴിക്കാനൊക്കെ ഉള്ള ഊണ് ഒരുക്കുന്ന തയ്യാറെടുപ്പില്, ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും വിശ്വസിക്കുന്നു. പക്ഷെ ഇത് കുറച്ച് നേരത്തെയാണ് അല്ലെ, 12:30 ആയിട്ടുള്ളൂ. ചിലർക്ക് എന്നെ പോലെ ചിലർക്ക് വളരെ വൈകി വൈകി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ വിളിച്ച് ഒരാളിവിടെ വെയിറ്റിംഗ് ആണ്. സതി ശേഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ.
2: ഹലോ.
1: ആ കൊറേ നേരമായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു പറഞ്ഞതുപോലെ സമയം പോയപ്പോഴത്തേക്കും പോയോ, ഇനി പോയോന്ന് വിചാരിച്ചു. ഇല്ല, അങ്ങനെ പോവില്ല. അതാണ് നമ്മളുടെ വിശ്വാസം, അതാണ് നമ്മുടെ റെയിൻബോയുടെ ഉള്ള സ്നേഹം.
2: അതെ.
1: എന്തൊക്കെയാ വിശേഷം? എവിടെയാ സ്ഥലം?

0: റെഡ് ഹോൾഡ് ചെയ്യണം. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞതുപോലെ സമയം പോയപ്പോഴത്തേക്കും പോയോ ഇനി പെണ്ണെങ്കിൽ പോയോ എന്ന് വിചാരിച്ചു. ഇല്ല,
1: നമ്മൾ അങ്ങനെ പോവില്ല.
0: അങ്ങനെ പോവില്ല. അതാണ് അതാണ് നമ്മളുടെ വിശ്വാസം, അതാണ് നമ്മുടെ റെയിൻബോയോടുള്ള സ്നേഹം.
1: അതന്നെ.
0: അതെ, എന്തൊക്കെയാ വിശേഷം? എവിടെയാ സ്ഥലം?
1: ഞങ്ങളുടെ വീട് ചേലക്കര.
0: ചേലക്കര എന്ന് പറയുമ്പോ
1: തൃശൂർ ജില്ല.
0: തൃശൂർ അല്ലേ? ആ ഓക്കെ ഓക്കെ. ആ
1: നമ്മുടെ രാധാകൃഷ്ണൻ എം പി ഒക്കെ ആയ
0: രാധാകൃഷ്ണൻ. ആ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛണ്ട്, അമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മൂന്ന് പിള്ളേരുണ്ട്.
0: ആഹാ, മൂന്ന് പേരുണ്ട്. അപ്പൊ പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇനി പറയണ്ട, അത് തന്നെ ഉള്ളു വിശേഷം അല്ലേ? വലിയ വിശേഷം. ആ അതെ അതെ, വീട് വീട് അങ്ങനെ തന്നെ. വെക്കേഷൻ കഴിയുമ്പോ വീട് അതുപോലെ തിരിച്ചു കിട്ടിയ ഭാഗ്യം അല്ലേ? വീട് വീട് ഈ ഷേപ്പിൽ തന്നെ ഇരിക്കോ അതോ തല തിരിഞ്ഞു ഇരിക്കോ നമുക്ക് പറയാൻ പറ്റില്ല.
1: നമ്മളാണ് ആശുപത്രി കിടക്കേണ്ടി വരിക.
0: അത് ശരി, അത് ശരി. അപ്പൊ മൂന്നാളും ഇപ്പൊ ഉണ്ടോ അടുത്ത്?
1: ആ മൂന്നാളും ഉണ്ട്. ഇതാ രണ്ട് ചെക്കന്മാര്, ഒരു പെൺകുട്ടി. മൂന്നാമത്തെ ചെറിയ ആൾക്ക് 3 വയസ്സായിട്ടുള്ളൂ.
0: ചെറിയ ആള്, ചെറിയ ആള് ബാക്കി രണ്ടുപേരുടെയും വികൃതി എല്ലാം കണ്ട് അവരെക്കാളും നല്ല വികൃതിയാവും. അങ്ങനെയാണ് പൊതുവെ, അങ്ങനെയാണ് മൂത്ത ആൾക്കാരുടെ വികൃതി കണ്ടിട്ട് അതിനേക്കാളും വികൃതിയാവും. അതെ, രസമാണത്,
1: സഹിക്കാൻ പറ്റൂല.
0: രസമാണല്ലേ.
1: ചെറിയ ആൾക്കാരെന്നെ നന്നായി നോക്കും.
0: ആ ഹാ ഹാ, നോക്കും. ആ അതങ്ങനെയാ പൊതുവെ. അപ്പൊ വെക്കേഷൻ, വെക്കേഷൻ ഇപ്പൊ കഴിയാറായല്ലോ അല്ലേ? ഇനിയിപ്പൊ ബാഗ് ബുക്ക് ഒക്കെ വാങ്ങിക്കണ തിരക്ക് അല്ലേ?
1: ബാഗും ബുക്കൊക്കെ മേടിക്കാൻ പോണ.
0: പോണം. അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഇന്ന് പോയിക്കൂടെ? ആ ഓഹോ, അപ്പൊ ഇന്ന് സമയല്ല. ഓ, ഇന്ന് സമയല്ല. അതെ, ഞങ്ങളൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, എല്ലാരും കേൾക്കണം, ഞായറാഴ്ചയും ജോലി ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള കുറെ ആളുകളുണ്ട്. അത് ശരിയാ. ജോലി അതെ അതെ, അത്രേ ഉള്ളു. വീട്ടിൽ ഇരുന്ന് തയ്ക്കും അല്ലേ? തയ്ക്കും അല്ലേ? അത് ശരി. ആ അല്ല, അപ്പൊ അപ്പൊ ജോലി ചെയ്യുമ്പോ പിന്നെ അപ്പൊ ഹൗസ് വൈഫ് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ രാവിലെ പറഞ്ഞാലും വീടും നോക്കണം, കുട്ടികളെ നോക്കണം, ജോലിയും ചെയ്യണം.
1: ഇനി പിന്നെ സ്കൂൾ ടൈമിന്റെ
0: അപ്പൊ ഇന്ന് മാതൃദിനായിട്ട് 3 മക്കളുടെ ഒരു അമ്മയാണ് എനിക്ക് ഫോണിൽ കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇന്ന് മാതൃദിനാണ്. ആ മദേഴ്സ് ഡേ ആണ്. നമുക്ക് രാവിലെ തൊട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും എല്ലാം മദേഴ്സ് ഡേ ആണ്. അതെ അതെ, അപ്പൊ മദേഴ്സ് ഡേ ആശംസകൾ. അതെ അതെ അതെ, തീർച്ചയായും മദേഴ്സ് ഡേ ആശംസകൾ പ്രത്യേകം അറിയിക്കാണ് കേട്ടോ. കുട്ടികളോട് കോള് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ചോദിക്കണം. അതെ അതെ അതെ, എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ചോദിക്കണം. കോള് കട്ട് ചെയ്തിട്ട് ചോദിക്കണം എന്ന് മദേഴ്സ് ഡേ ആണെന്ന് അറിയായിരുന്നോ, എന്നെ വിഷ് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കണം കേട്ടോ. എല്ലാ ദിവസം മദേഴ്സ് ഡേ ആണ്. ഏത് പാട്ടാ വേണ്ടത് കുട്ടികൾക്കായിട്ട്? പറയൂ. ആ ഓക്കെ, ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. ആ ഹലോ ഹലോ ഹലോ, ആരാണ്? പേര് പറയൂ. അമിത്. അമിത്തിന് ഏതാ പാട്ട് വേണ്ടേ? ഒരു അടിപൊളി പാട്ടാണ് അമ്മ എന്നോട് പറഞ്ഞത് നേരത്തെ. അച്ഛനൊരു കറക്റ്റ് താളത്തില് പാടിട്ടോ, അടിപൊളി നല്ല വൈബില് പാടി. മോൻ ഇനി ഏത് ക്ലാസ്സിലേക്കാവും? ഇനി ഏത് ക്ലാസ്സിലേക്കാവുന്ന സ്കൂൾ തുറക്കുമ്പോ? 3-ലാവും. ആ അടിപൊളി. അപ്പൊ ഈ പാട്ട് തന്നെ ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കെ, സന്തോഷമായോ? അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ, അമ്മമാരുടെ ദിവസമാണ്. അമ്മയെ വിഷ് ചെയ്തോ? അറിയില്ലായിരുന്നോ? മറക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ വിഷ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് കേട്ടോ കേട്ടോ, പാട്ട് ഇതാ പുറകെ വരുന്നുണ്ടേ. ഓക്കെ ഓക്കെ, എല്ലാരും കൂടി ഡാൻസ് കളിച്ചോ പാട്ട് കേട്ടിട്ട്. ടാറ്റാ. അപ്പൊ ഒരു അടിപൊളി പാട്ടാണ് ചോദിച്ചിട്ട്. നമ്മൾ രാവിലെ തൊട്ട് മദേഴ്സ് ഡേയുടെ ഗാനങ്ങളൊക്കെ കേട്ട് അങ്ങനെ ഹൃദയം നിറഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് അതിനൊരു ചേഞ്ച് വേണം, ഒന്ന് ഡാൻസ് കളിക്കണം, ഒന്ന് ഉഷാറാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പാട്ടാണ് ഇതാ വരുന്നത്. വാഴ 2-ലെ പാട്ടാണ്, കലാഭവൻ മണിയും സംഘവും പാടിയ അനശ്വരമാക്കിയ ഒരു പാട്ടാണ് ഇത്. ആ പാട്ട് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 32 മിനിറ്റും 8 സെക്കൻഡ് ആയപ്പോൾ നമ്മൾ ഒരു അടിപൊളി അടിച്ചുപൊളി പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. യുവർ ചോയ്സിൽ വിളിക്കേണ്ട നമ്പർ 0484242801 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് 12:50 വരെ ഇപ്പോൾ വിളിക്കാം. അതിനുശേഷം വാർത്തകൾക്ക് ശേഷം 1 മണി തൊട്ട് 2 മണി വരെ യുവർ ചോയ്സിൻ്റെ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ വിളിക്കാം, നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, ഇഷ്ടഗാനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്നേഹിതർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അങ്ങനെ വിളിച്ചൊരു കോളർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്, പേര് പറയൂ.
1: എന്റെ പേര് വനജ, ഞാൻ ഷൊർണൂരിൽ നിന്ന് വിളിക്കുന്നു.
0: ഷൊർണൂരിന്ന് അല്ലേ, നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് ഷൊർണൂർ അല്ലേ, എനിക്കറിയാം. ഞാൻ പണ്ട് ഇങ്ങനെ ട്രെയിനിൽ പോയപ്പോഴേ കണ്ടിട്ടുള്ളതാ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാം, ഒത്തിരി കുറച്ച് പണ്ടാണ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോ ഇത്രയും നല്ല ഗ്രാമം, ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ,
1: അതെ
0: നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. എന്തൊക്കെയാണ് ഷൊർണൂര് വിശേഷം?
1: ആഘോഷിക്കുന്ന ഒരു നാടാണ് ഈ പാലക്കാട് ജില്ലയിലുള്ള എല്ലാവരും എല്ലാം ആഘോഷിക്കുന്ന ഒരു നാടാണ്.
0: അതെ അതെ അതെ,
1: കഥകളിയും
0: ആ കഥകളിയും അതെ അതെ, നിളയുടെ തീരം അല്ലേ,
1: ഭക്തിസാന്ദ്രമായ ഇതുള്ള നാടാണത്.
0: ആ അതെ അതെ, അറിയാം അറിയാം അറിയാം. എന്തൊക്കെയാ വിശേഷം ഷൊർണൂര്, വേറെ എന്തൊക്കെയാ വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
1: ആ ഇടക്കിടക്ക് മഴ ഉണ്ടാവാറുണ്ട്.
0: ആ ഇടക്കിടക്ക് ഉണ്ട് അല്ലേ,
1: ഇടക്കിടക്ക് വൈകുന്നേരങ്ങളിലൊക്കെ മഴ ഉണ്ടാവാറുണ്ട്.
0: ആ പിന്നെ കൃഷിയൊക്കെ ഉണ്ട് അല്ലേ?

0: കൃഷിയൊക്കെ ഉള്ള ഒരു കൃഷിയും കൂടി ഉള്ള സ്ഥലമല്ലേ കൃഷികള്?
1: അതെ, കൃഷികളൊക്കെ തന്നെ. ഞാൻ ഒരു സ്ഥാപനത്തിലാണ് മാഡം. പിന്നെ ഞാൻ എന്റെ സ്വന്തം വീട് കണ്ണൂരാണേ. ഇവിടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്.
0: വർക്ക്
1: ഞാൻ
0: ചെയ്യാണ്.
1: മുമ്പൊക്കെ വിളിക്കാറുണ്ട്, ഇവരൊക്കെ വിളിക്കാറുണ്ട്.
0: അത്
1: പക്ഷെ
0: ശരി.
1: ഇപ്പൊ പിന്നെ കൊറേ ആയിട്ട് ഇതില്ലല്ലോ, പരിപാടികളൊന്നും ഇല്ലല്ലോ.
0: അതെ, നമുക്ക് ഫോണിന് ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ.
1: അതൊക്കെ അങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണല്ലോ.
0: അതെ അതെ അതെ, നിർത്തി വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ നമ്മള് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് വിളിച്ചാ കിട്ടും?
1: എന്തോ നിങ്ങളൊക്കെ ഇല്ലാതെ എന്തോ ഒരു വിഷമായിരുന്നു. നിങ്ങളൊക്കെ ശബ്ദവും ഇതൊക്കെ ഇല്ലാതെ അങ്ങനെ
0: സങ്കടമായിരുന്നു അല്ലേ?
1: ആ സങ്കടമായിരുന്നു. ഞാൻ റേഡിയോ ഇങ്ങനെ കുറെ ഇങ്ങനെ കേൾക്കുന്ന ഒരാളാണ്. കേൾക്കുന്നാണ്.
0: വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് എല്ലാവരും ഉണ്ട് മാഡം, എല്ലാവരും ഉണ്ട്,
0: എല്ലാവരും ഉണ്ട്.
1: എനിക്ക് അതായത് പിന്നെ എന്റെ അമ്മ മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. എന്റെ ചെറുപ്പത്തിലെ അമ്മയൊക്കെ മരിച്ചു. അങ്ങനെ നമ്മള് ഒരു ഇതായിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഏതായാലും മാതൃദിനാണല്ലോ.
0: അതെ അതെ.
1: അപ്പൊ ചിരഞ്ജീവി എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, അമ്മേ നീ ഒന്നുകൂടി പിറന്നിട അമ്മേന്ന്. ആ പാട്ട് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളതുമാണ്.
0: ചിരഞ്ജീവിയിലെ പാട്ട് ഞാൻ കിട്ടുമോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട്, ആ പാട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അമ്മേ നീ ഒന്നുകൂടി പിറന്നിടമ്മേ എന്നുള്ള പാട്ടല്ലേ ഉദ്ദേശിച്ചത്?
1: അതെ അതെ അതെ.
0: ആ ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ വേറെ നല്ലൊരു പാട്ട് ഞാൻ വെച്ചിരുന്നു.
1: അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്നൊരു പാട്ടുണ്ടല്ലോ, ജയന്തമ്പാടി അയോധ്യ എന്ന് തോന്നുന്നു അതിന്റെ സിനിമ.
0: അയോധ്യ
1: അതായാലും മതി.
0: നമുക്ക് കുറെ അധികം പാട്ടുകളൊക്കെ ഇന്ന്
1: തിരഞ്ഞെടുത്ത് പോയിട്ടുണ്ടാവും.
0: ആ കുറെ അധികം പാട്ടുകളൊക്കെ ഇന്ന് നമുക്ക് രാവിലെ തിരഞ്ഞെടുത്തിട്ട് രാവിലെ പ്ലേ ചെയ്ത് പോയിട്ടുണ്ട്. എന്തായാലും എം ജി ശ്രീകുമാർ പാടിയ നല്ലൊരു പാട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ.
0: ആ എം ജി ശ്രീകുമാർ പാടിയ നല്ലൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടാവോ? കേട്ട് നോക്കൂ കേട്ടോ, ഇഷ്ടാവോന്ന്. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ, വീണ്ടും വിളിക്കുക. പരിപാടികളൊക്കെ കേൾക്കുക, സന്തോഷമായിട്ടിരിക്കുക. മാതൃദിനാശംസകൾ.
1: മാതൃദിനാശംസകൾ ഞാൻ അങ്ങോട്ട് എല്ലാവർക്കും, കേൾക്കുന്നവർക്കും, എല്ലാവർക്കും, റേഡിയോ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ.
0: ഓക്കെ ഓക്കെ, ഒത്തിരി ഒത്തിരി സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ. വനജ ചേച്ചിയാണ് വിളിച്ചത്, നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: അപ്പോൾ വനജ ചേച്ചിക്ക് പറഞ്ഞ പാട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചു കൊടുത്തതാണ്. എന്നെ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയി. ശരിയാണ്, അതേ പാട്ട് തമിഴിൽ അങ്ങനെയുണ്ട്, പക്ഷെ ഞാനതിവിടെ തെരഞ്ഞ് വിഷമിച്ചു. അപ്പം എന്തായാലും അതേ പാട്ട് തന്നെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്. വനജ ചേച്ചി സന്തോഷമായി, സന്തോഷവതിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കേട്ടല്ലോ, ഓക്കെ, അതേ പാട്ട് തന്നെ വെച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റായി, 17 സെക്കൻഡും ആയിട്ടുണ്ട്. നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് ശാന്തകുമാരി ടീച്ചറാണ് വെയിറ്റിംഗ് ആയിട്ടുള്ളത്, മാതൃദിനത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ഹലോ, ഹലോ ടീച്ചർ.
2: നമസ്കാരം.
1: നമസ്കാരം ടീച്ചർ. ഉച്ചയ്ക്ക് ഊണിന്റെ തിരക്കിലേക്കാണോ? ഒരു പ്രിപ്പറേഷനും വേണ്ട, നമ്മളൊരു ഫാമിലി. ടീച്ചർ എന്താണ് തിരക്കാണോ, ഉച്ച ഊണിന്റെ തിരക്കിലൊക്കെയാണോ? കഴിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് മാതൃദിനായിട്ട് ടീച്ചറിന്റെ ചെറിയ എന്തെങ്കിലും നല്ല ഓർമ്മകള് സ്കൂളിലെ കോളേജിലെ?
2: ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ഓർമ്മകളിൽ ഏതെങ്കിലും ഒരെണ്ണം പറയാം.
1: ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്കൊരു സന്ദേശമായാലും മതി. ഇതായാലും
2: ഞാൻ പറയുകയാണ്.
1: ഓക്കെ ഓക്കെ.
2: ജീവിതത്തില് ആദ്യത്തെ സ്നേഹം കിട്ടുന്നത് അമ്മയിൽ നിന്നാണല്ലോ.
1: അതെ,
2: കളങ്കമില്ലാത്ത സ്നേഹം.
1: അതെ,
2: പ്രതീക്ഷകളില്ലാത്ത സ്നേഹം.
1: അൺകണ്ടീഷണൽ ലവ് അല്ലേ?
2: അതെ. വിദേശ രാജ്യങ്ങളിലെ അമ്മമാരെയൊക്കെ നോക്കൂ, നല്ല ബുദ്ധിശക്തിയുള്ളവരും എല്ലാ വിധത്തിലുള്ള ആഡംബരങ്ങളുള്ളവരുമാണ്. പക്ഷെ അവരെ പലരെയും നമുക്ക് മാനസിക രോഗികളെ പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ശരിയായ മാതൃപരിചരണം നമ്മളുടെ സംസ്കാരത്തിലും നമ്മുടെ നാട്ടിലും കിട്ടുന്നത് പോലെ അവർക്കൊക്കെ കിട്ടുന്നുണ്ടോ? അതിന്റെ അഭാവമല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ സംസ്കാരത്തില് അമ്മ തന്നെയാണ് ആ സംസ്കാരത്തിന് കല്ലിടുന്നത്. അതുകൊണ്ടാണ് എത്ര കാലം മാറിയാലും ആ സുരക്ഷിതത്വം മറ്റൊരിടത്തുനിന്നും നമുക്ക് കിട്ടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ സ്നേഹം അത് അനന്തമാണ്. അതിന്റെ ശക്തിക്ക് അതിരുകളുണ്ട് എന്ന് തോന്നണില്ല. ആ ഹൃദയം സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നണം.
1: ഒരിക്കലും ക്ലാവ് പിടിക്കാതെ അല്ലേ?
2: ഇളം പ്രായത്തിലെ ഈ കുട്ടികളുടെ മാനസിക മാറ്റത്തിന് മാതൃസ്നേഹം അത്യാവശ്യമാണ്. ഭാവി ജീവിതത്തിലേക്ക് ഉള്ള കനത്ത വിശ്വാസം

0: വിശ്വാസവും ഇവിടുന്ന് തന്നെ കിട്ടണം. കുറച്ചൊക്കെ ശിക്ഷണവും വേണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്.
1: 5 വയസ്സുവരെ
0: രാജാവിനെ പോലെ വളർത്തണം, പിന്നെ വൃദ്ധന്മാരെ പോലെയും വളർത്തണം. അതിന് അമ്മ മാതൃകയായി നിന്ന് കുട്ടികളെ വളർത്തുകയും വേണം. അതാണ് ഈ ചെറിയ ശിക്ഷകളും വേണമെന്ന് ഞാൻ ഊന്നി പറഞ്ഞത്. അമ്മമാർ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ സംസ്കാരത്തിന്റെ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ കഥകള്, മൂല്യങ്ങള്, ഇതൊക്കെ വാത്സല്യത്തോടെ അടുത്തിരുത്തി വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം. മുത്തശ്ശിമാരുടെ മനഃശാസ്ത്രം ഇതാണ്. പക്ഷേ നമ്മൾ അതൊക്കെ തീരെ തള്ളിക്കളഞ്ഞു. അതൊക്കെ നമുക്കിപ്പോൾ എന്തോ തീരെ പോരായ്മ പോലെയാണ്.
1: കുറെ അന്യം നിന്ന് തുടങ്ങി അല്ലേ? അതെ അതെ അതെ. എല്ലാവരും ഫോണുകളിലേക്കാണ് അല്ലേ? ഫോണിന്റെ കടന്നു കയറ്റം അല്ലേ, സ്മാർട്ട് ഫോണിന്റെ കടന്നു കയറ്റം കുറച്ചധികം.
0: വല്ലാതെ അതാണ് കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ കൊടുക്കുന്നത്.
1: കുട്ടികൾക്ക് അത് മതി,
0: കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പോഴിപ്പോൾ തന്നെ ജനിക്കുമ്പോഴേ കുട്ടി സാങ്കേതികതയിൽ കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ അതല്ലേ അവർക്ക് അറിയുള്ളൂ,
1: അവരെ
0: കുറ്റപ്പെടുത്താൻ പറ്റില്ല. കുട്ടികൾക്ക് ശരിയായ മൂല്യബോധവും സ്നേഹവും കിട്ടാത്തതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ തകരാറ് എന്ന് തോന്നുന്നു.
1: തീർച്ചയായും
0: മത്സര ബുദ്ധി ഇവ അവരെ പരസ്പര സ്നേഹവും സേവനവും ഇല്ലാത്തവരാക്കി മാറ്റുകയാണെന്നാണ് തോന്നുന്നത്. മാതൃദിനത്തിനല്ല, ഈ കാലഘട്ടത്തിലെ എല്ലാ അമ്മമാരും ജീവിതം മുറയ്ക്ക് മാതൃകയാക്കി ജീവിക്കണം. അതിനുള്ള അറിവും ജ്ഞാനവും അമ്മമാർക്കും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മമാർക്ക് അറിവ് ഉണ്ടാകണം, അപ്പോഴല്ലേ മക്കളും അതുപോലെ ആയി വരുള്ളൂ. മാതൃകയായ മാതൃത്വമുള്ള ഏതൊരമ്മയ്ക്കും ഭൂമിയിൽ സ്വർഗമുണ്ടാക്കാനാകും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അവൾ അമ്മയായി തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ ക്രമേണ ഈ ഭൂമി നരകമാകും എന്ന് തോന്നുന്നു.
1: വലിയ വലിയൊരു ഉത്തരവാദിത്തമാണ് അല്ലേ?
0: കാലത്ത് നമ്മളൊക്കെ ഇന്നത്തെ ഈ രീതിയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയുടെ ശിക്ഷ, അമ്മയുടെ ശുശ്രൂഷ, അമ്മയുടെ കരുതൽ അതൊക്കെ തന്നെയാണ്.
1: സത്യം സത്യം.
0: അതെ, മനുഷ്യരാശിയുടെ തന്നെ സർവോത്തമ ഗുരു അമ്മയല്ലേ?
1: തീർച്ചയായും.
0: ആ കൈകൾ, ആ മനസ്സ്, ആ ശരീരം, ആ ത്യാഗം ഇതൊക്കെ ഭാവി തലമുറയ്ക്കുള്ള വിളക്കാണ്. വിളക്കായി തന്നെ ഇരിക്കട്ടെ. എല്ലാ മനസ്സ്, എല്ലാ മതത്തിലും ഉള്ള ഈശ്വരന്മാരെ ഈ ഭൂമിക്ക് തന്നത് ആരാണ്? അമ്മയല്ലേ? ശ്രീകൃഷ്ണൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി. അമ്മയില്ലെങ്കിൽ അവതാരം പോലും ഭൂമിയിൽ ഇല്ലല്ലോ. ഭൂമിയിലെ എല്ലാ അമ്മമാർക്കും ഈ ദിവസത്തിൽ പ്രണാമം എന്നല്ലാതെ മറ്റെന്ത് പറയുക?
1: അതെ, സത്യം. ഇത് കേൾക്കുന്ന പലർക്കും അല്ലെ ഒരു ഒരു ചിന്തയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും മനസ്സിലുള്ള എന്താ പറയുക, ചില ചില സ്വാർത്ഥതകളോ അത്തരം കാര്യങ്ങളെല്ലാം മാറി ഒരു വെളിച്ചമാവട്ടെ. ഇപ്പോൾ ശാന്തകുമാരി ടീച്ചറുടെ വാക്കുകളെന്ന് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത്.
0: അങ്ങനെയല്ല മോളെ, ഞാൻ ഈ വിമൻസ് കോളേജിൽ ചെയ്ത പ്രൊഫസറാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ തീർച്ചയായും അധ്യാപികമാർക്കും അധ്യാപകന്മാർക്കും നന്നായിട്ട് കൈകടത്താൻ സാധിക്കുന്നു തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം.
1: തീർച്ചയായും, തീർച്ചയായും.
0: ഞാൻ ഇപ്പോൾ നോക്കൂ, ഞാൻ അവിവാഹിതയാണ്. എന്റെ വീട്ടിൽ ഈ വിരുന്നുകാരായി എത്തുന്നതൊക്കെ എന്റെ ഞാൻ പഠിപ്പിച്ച 35 വർഷം ഞാൻ പഠിപ്പിച്ച കോളേജിലെ പെൺകുട്ടികളാണ്. അവരോരോരുത്തരും വന്ന് എന്നെ അന്ന് ഭയത്തോടെയും ആദരവോടെയും കണ്ടിരുന്നവര് ഇന്ന് സ്നേഹത്തോടും വാത്സല്യത്തോടും വന്ന് മിസ്സേ ഞങ്ങളെ ഇങ്ങനെ ആക്കി, ഇങ്ങനെ ജീവിക്കാൻ, സന്തോഷിക്കാൻ പഠിപ്പിച്ചത് പാഠങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് എന്റെ കാലിൽ നമസ്കരിച്ച് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മിസ്സിന്റെ മകളായി ജനിക്കണേ എന്ന് പറയുമ്പോൾ സാർത്ഥകമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയേ,
1: സത്യം സത്യം,
0: ജന്മം അങ്ങനെയാണ് സാർത്ഥകമായി.
1: സത്യം, വേറെന്ത് വേണം?
0: സ്നേഹത്തിലും ആ വാത്സല്യത്തിലും ഞാൻ ഭൂമിയെ ഇതിനേക്കാൾ

0: താണു പോകുന്നു സ്നേഹത്തിന്റെ കാര്യത്തിൽ. ഇപ്പോഴും എനിക്ക് എന്റെ കുട്ടികളെ കണ്ടാൽ എന്റെ കണ്ണു നിറയും. അവർക്കും അതുപോലെ തന്നെയാണ്
1: എനിക്ക് തോന്നുന്നത്. അമ്മ കഴിഞ്ഞാൽ പിന്നെ അത്രേ ആ ഒരു
0: തലമുറ അങ്ങനെ തന്നെ. വിശേഷിച്ചും അമ്മമാരും അച്ഛന്മാരും അധ്യാപകന്മാരും അധ്യാപികമാരും ഈ രംഗത്ത് നല്ല തലമുറയെ നല്ല സംസ്കാരത്തിനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർക്കട്ടെ. അതിന് ഈ ഭൂമിയിൽ നിന്നും പറന്നകന്നു പോയ മാലാഖമാരെ പോലെയോ ദേവതമാരെ പോലെയോ ഉള്ള നമ്മുടെ അമ്മമാര് തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ മകളെ. എനിക്ക് അതേ പറയാനുള്ളൂ.
1: ഒത്തിരി ഒത്തിരി സന്തോഷം ടീച്ചർ. നമുക്കിനി 12:50 വാർത്തകളുടെ സമയമാണ്. അപ്പൊ അതിനു മുമ്പ് ടീച്ചർ പാസ് ചെയ്ത സന്ദേശം ഒത്തിരി ഒത്തിരി വലുതാണ്. ടീച്ചർ നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം. ടീച്ചറുടെ സന്ദേശം എല്ലാവരും കേട്ടു. എല്ലാവർക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു സന്ദേശമാണ് ടീച്ചർ നൽകിയത്. അമ്മയുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്, അനന്തമായ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നതിനും വിലപ്പെട്ട ടീച്ചറുടെ സമയം തന്നതിനും ഒത്തിരി ഒത്തിരി നന്ദി.
0: വളരെ സന്തോഷം.
1: ഒത്തിരി സന്തോഷം ടീച്ചർ. തുടർന്ന് നമുക്ക് സംസാരിക്കാം. നന്ദി ടീച്ചർ. കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 കഴിഞ്ഞ് 49:45. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണ തരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ദൂർ കീ പെഹലി വർഷഗാഠ് മനായി ഹൈ.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
4: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
2: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി

0: ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. മെയ് 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3 തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസൈസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
2: I'm very glad to join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia studies center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ

ഒരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക ബെറ്ററിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വാർത്തയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ അറിഞ്ഞ്, നമ്മുടെ നാട്ടിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം 1 മണി കഴിഞ്ഞ് 1:50. ഇനി വീണ്ടും 1 മണിക്കൂർ ഞാൻ നിങ്ങളോട് പോകുന്നുണ്ട്. 2 മണിവരെയുണ്ട്. 2 മണിവരെ വീണ്ടും യുവർ ചോയ്സിന്റെ സമയമാണ്. അപ്പോൾ ആദ്യ പകുതിയിൽ വിളിച്ചിട്ട് കിട്ടാത്ത, വിഷമിച്ചിരിക്കുന്ന ആളുകൾ ഒട്ടും വിഷമിക്കേണ്ട, ഇപ്പോൾ വിളിച്ചോളൂ. 0484 2 4 2 8 1 0 1 0484 2 4 2 8 1 0 1 ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഇപ്പം മുതൽ 2 മണിവരെ. അപ്പൊ ശാന്തകുമാരി ടീച്ചറാണ് നമുക്ക് വാർത്തയ്ക്ക് മുമ്പ് നമ്മളോട് ചേർന്നിരുന്നത്. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ടീച്ചർ, ഒത്തിരി ഇമോഷണൽ ആയിട്ട് സംസാരിച്ചിട്ടാണ് വെച്ചത്. അപ്പൊ ടീച്ചർക്കായിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കാനുള്ള സമയം അപ്പൊ കിട്ടിയില്ല കേട്ടോ. എന്നാ വെച്ചപ്പോ നമുക്ക് വാർത്തയുടെ സമയമായി പോയില്ലേ. അപ്പൊ ടീച്ചർക്ക് വേണ്ടിയിട്ട്, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട്, അതിമനോഹരമായ ചിത്ര ചേച്ചി പാടിയൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന്റെ അകലത്തിൽ നമുക്ക് യുവർ ചോയ്സ് വീണ്ടും ആരംഭിക്കാം.

0: ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം 1 മണി കഴിഞ്ഞ് 12:30 കൃത്യം. എല്ലാവരും ഊണ് കഴിക്കുന്ന സമയമായി. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പാട്ടൊക്കെ കേട്ട് യുവർ ചോയ്സ് ഒക്കെ കേട്ടിട്ട് ഊണ് കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിലും യുവർ ചോയ്സിലേക്ക് വിളിക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ മറക്കാതെ വിളിച്ചൊരാൾ, ഊണ് പോലും കഴിക്കാതെ വിഷ്ണുപ്രിയോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചൊരാളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാന്ന് എനിക്ക് അറിയില്ല. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഗീതയാണ്.
0: ആഹാ, അപ്പൊ ആദ്യം കോള് കട്ടായിട്ട് പോയോ? ഞാനിവിടെ ചെറുതായി ഒന്ന് ഭയന്നു, വല്ലാത്തൊരു ബീപ്പ് ശബ്ദം.
1: അല്ല, എന്നോട് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ?
0: കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് പോയതെന്ന്. ഇവിടെ ഞാൻ നോക്കുമ്പോ കൺസോളിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഭയങ്കരമായൊരു ബീപ്പ് ശബ്ദം. അപ്പൊ എന്റെ ഫ്രണ്ട് ഇവിടെ വന്നപ്പോ പറഞ്ഞു, വിഷ്ണുപ്രിയ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ബോംബുണ്ടെന്ന് തോന്നുന്നു, വല്ലാത്തൊരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോ കോള് കട്ടായി. അത് ശരി, അത് ശരി. അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ, ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?

0: താരാപഥം. ആ ഞാൻ താരാപഥം ഒക്കെ ഇവിടെ റെഡിയാക്കി. ഞാൻ അതിങ്ങനെ മുളിക്കൊണ്ടിരിക്കുമ്പോഴേ ആളോട് ഇല്ല. എന്തൊക്കെയാ വിശേഷം? മുപ്പത്തടം ആലുവയല്ലേ മുപ്പത്തടം? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ? ചൂടുണ്ട്. അതെ അതെ, മഴ പെയ്താലും ചൂടുണ്ട്. മഴ മാറിക്കഴിയുമ്പോ പിന്നെ ഇമ്മീഡിയറ്റ്ലി ചൂടാണ്. അതെ അതെ, അത്ര ചൂടാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ടു മക്കള്, മകളുടെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. മോൻ കഴിച്ചിട്ടില്ല.
0: മോൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. അത് ശരി. അപ്പൊ സൺഡേ ആയിട്ട് എല്ലാരും വീട്ടിലുണ്ടോ?
1: വീട്ടിലില്ല, മോള് മോളുടെ അവിടെയാണ്, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്.
0: അത് ശരി. ദൂരെയാണോ അത്?
1: തന്നെയാണ്. വരും, വൈകിട്ട് വരും.
0: വൈകിട്ട് വരും അല്ലേ? അത് ശരി. അപ്പൊ ഇന്ന് മാതൃദിനമായിട്ടേ, ഇന്ന് മാതൃദിനമായിട്ടേ മക്കളൊക്കെ വിഷ് ചെയ്തോ അതോ മറന്നു പോയോ?
1: രാവിലെ തന്നെ ഒരു വീഡിയോ എന്നെ കാണിച്ചു തന്നു. ഞാനും അവനും കൂടി നിക്കളൊക്കെ കാണിച്ചു തന്നിരുന്നു പോയേക്കുന്നത്.
0: അത് ശരി. അത് ശരി.
1: അവനങ്ങനെ വീഡിയോ കിട്ടുന്ന ഒരു
0: ആളാണ്. അത് ശരി. സ്റ്റാറ്റസ് ഒക്കെ ഇടും അല്ലേ? നമുക്ക് ഈ സ്മാർട്ട് ഫോൺ ഇങ്ങനെ വ്യാപകമായപ്പോഴേ അപ്പോഴാണ് മാതൃദിനം കുറച്ചുകൂടി കളറായത്. എല്ലാവരും അമ്മയുടെ ഒപ്പം ഉള്ള പഴയ ചില കൊച്ചിലേ തൊട്ടുള്ള ഫോട്ടോസ് ഒക്കെ കൂടി മെർജ് ചെയ്തിടും. എല്ലാവർക്കും അമ്മമാരെ നല്ലോണം സോപ്പിടാൻ കിട്ടുന്ന സ്നേഹം ഉണ്ടെങ്കിലും ഒന്ന് എക്സ്ട്രാ സോപ്പിടാനും കൂടെ ഉള്ളൊരു ദിവസമാണിത്. അതെ അതെ അതെ, തീർച്ചയായും സ്നേഹം കുറച്ചുകൂടി ഒന്ന് പ്രകടിപ്പിക്കാനുള്ളൊരു ദിവസം കൂടിയാണ് അല്ലേ?
1: അതെ.
0: അതേ പറഞ്ഞ സ്മാർട്ട് ഫോൺ വന്നപ്പോ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ അത് കുറച്ചുകൂടി ഒന്ന് ഭംഗിയായി. അതെ അതെ. അപ്പൊ വേറെ എന്തൊക്കെയാ വിശേഷം?
1: പാട്ട് എന്റെ രണ്ട് ചേട്ടത്തിമാർക്ക് വേണ്ടി, പിന്നെ ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും.
0: തീർച്ചയായും എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടും അല്ലേ?
1: എന്റെ വീട്ടില് രണ്ട് ചേട്ടന്മാരുണ്ട്, അവരുടെ ഭാര്യമാർക്ക്, പിന്നെ എന്റെ അനിയത്തിക്ക്.
0: ഓക്കെ. അവരൊക്കെ കേൾക്കുന്നുണ്ടാവോ? റെയിൻബോ കേൾക്കാറുണ്ടോ?
1: അവര് കേൾക്കില്ല, അവരോട് ഞാൻ പറയും.
0: അതെ അതെ, വിളിച്ചിട്ട് നമുക്ക് ചിലപ്പോ കിട്ടണമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തായാലും കേൾക്കാൻ പറഞ്ഞു കേട്ടോ, ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ റെയിൻബോ.
1: ഞാൻ പറയും റേഡിയോ ആണ് എപ്പോഴും നല്ലത്, ടിവി കൊള്ളില്ല.
0: അത് ശരി. അയ്യോടാ, ഇതിപ്പോ ടിവി ആയിട്ട്.
1: രാവിലെ ഞാൻ റേഡിയോ, എന്റെ അടുക്കളയില് റേഡിയോ ഉണ്ട്. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇവര് റേഡിയോ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അവര് വെച്ചില്ല.
0: അത് ശരി. വെറുതെ വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കാണോ? ഓണാക്കാതെ
1: വാങ്ങിച്ചവര് വെച്ചേക്കാണ്.
0: അത് ശരി. എന്തായാലും വാങ്ങിച്ചല്ലോ, ഇനി മെല്ലെ ഓൺ ചെയ്തോളൂ. ശരി, ആ റേഡിയോ ആകുമ്പോ കേട്ടോണ്ട് ജോലി എല്ലാം ചെയ്യാം അല്ലേ?
1: അതെ
0: അതെ.
1: എന്തീരും നമ്മള് നമ്മുടെ ചെവി കൊണ്ടാണല്ലോ കേക്കണല്ലോ.
0: പിന്നെ അതെ അതെ അതെ, പാട്ടൊക്കെ ശരിക്കും നമുക്ക്
1: വീട്ടിൽ വരുന്നതല്ലേ?
0: അതെ അതെ അതെ,
1: നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്.
0: അതെ അതെ അതെ, തീർച്ചയായും. അപ്പൊ റേഡിയോ വാങ്ങിപ്പിച്ചല്ലോ, അപ്പൊ ഒന്നും കൂടി പിടിച്ചെന്ന് കാര്യമായിട്ട് ഇരുത്തി ഉപദേശിക്കുക. അപ്പൊ കേട്ടോളൂ, ഫോൺ ചെയ്തോളൂ. ഓക്കെ, എന്തായാലും താരാപഥം നമുക്ക് എല്ലാവർക്കും വേണ്ടി വെച്ചു കൊടുക്കാം. ഓക്കെ, ഇടയ്ക്കൊക്കെ വിളിക്കുക കേട്ടോ. ഓ, എനിക്കോ? ആ, എനിക്ക് എനിക്കും കൂടെ എഡ്യൂക്കേഷൻ അല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷം. ആ ശരി. ഗീത ചേച്ചിയാണ് വിളിച്ചത്. ഗീത ചേച്ചിയുടെ ബന്ധുക്കളെ കൊണ്ട്, വേണ്ടപ്പെട്ടവർക്കെ കൊണ്ട് പറഞ്ഞ് റേഡിയോ വാങ്ങിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഓൺ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അവരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഓൺ ചെയ്യുക. എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ടിന്റെ അകലത്ത് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: വെൽക്കം ബാക്ക് ടു യുവർ ചോയ്സ്. സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 24 സെക്കൻഡും ആയിട്ടുണ്ട്. 1.5 മണി ആവാറായി അല്ലേ. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും എന്നറിയാം. എങ്കിലും നമുക്കൊരു കോളറുടെ വെയിറ്റിംഗ് ആണ്. ഹലോ,
1: ഹലോ, ഞാൻ ജമീല, ആലുവ.
0: ആലുവയിൽ നിന്ന് ജമീല.
1: ജമീല,
0: ആ ജമീല ചേച്ചി ഞാൻ വിളിക്കാം. ഓക്കെ, ഓ
1: മിസ്സിന്റെ പേരെന്തെന്നാ?
0: മിസ്സോ ഇല്ല, എന്റെ പേര് വിളിച്ചാ മതി, വിഷ്ണുപ്രിയ. എന്റെ പേര് വിഷ്ണുപ്രിയ.
1: നമസ്കാരം,
0: തിരിച്ചൊരു നമസ്കാരം. അതെ, നമസ്കാരം ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് കേൾക്കണമെങ്കിലേ ആ റേഡിയോ അങ്ങ് ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ചങ്ങ് മാറിയിരുന്നു. ആണല്ലേ, എന്നിട്ടും കുറേശ്ശെ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആ എനിക്ക് ഞാൻ പറയുന്നത് തിരിച്ചു കേൾക്കാം അവിടുന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയാ വിശേഷം അവിടെ ആലുവയില്?
1: നല്ല വിശേഷങ്ങള്.
0: അത് ശരി. ആരൊക്കെ ഉണ്ട് വീട്ടില്?

0: ഞാനും മൂന്ന് മക്കളും മക്കളും മക്കളും ഒക്കെ ഉണ്ട്,
1: എല്ലാരും ഉണ്ട്. അമ്മുമ്മയാണ് അല്ലേ, അമ്മയും അമ്മുമ്മയൊക്കെയാണ്. അപ്പൊ ഇന്ന് മാതൃദിനമാണ് അല്ലേ, മാതൃദിനായിട്ട് വിഷ് ചെയ്തോ മക്കളൊക്കെ?
0: മാതൃദിനമായിട്ട് വിഷയൊക്കെ ചെയ്ത് അമ്മുമ്മയാണെങ്കിലും കൊച്ചുകുട്ടിയുടെ മനസ്സാണ് പാട്ടിനൊക്കെ,
1: അങ്ങനെ വേണം.
0: പാടും ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ഉണ്ട്
1: ഞാൻ. അത് ശരി, അങ്ങനെ വേണ്ടത്. ഒരു പാട്ടൊക്കെ പാടിക്കേ, പാടിക്കോ?
0: മറ്റേനലവതിയായി ഓർമ്മകൾ ചിത്രശാല തുറക്കുകയായി, മുത്തുകളിൽ ചവിട്ടി മുള്ളുകളിൽ ചവിട്ടി നഗ്നമായ കാലടികൾ മനസ്സിൽ കാലടികൾ.
1: ആഹാ, അതിമനോഹരം. അതിമനോഹരായിട്ട് നന്നായിട്ട് പാടി കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നന്നായിട്ട് പാടി. ഈ പാടും, ഞാൻ പാടും എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് പാടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതാണ്
0: എന്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ റേഡിയോന്റെ ഗ്രൂപ്പിലുണ്ട്, അപ്പൊ എന്നോട് ഇരുന്ന് ഗ്രൂപ്പിൽ പാടാനുള്ള എന്നൊക്കെ ചോദിച്ചു.
1: അത് ശരി, അത് വേണം.
0: നല്ല സപ്പോർട്ടാണ്
1: എനിക്ക്.
0: കവിതയും എല്ലാം ചെയ്യും, എല്ലാം പാടും.
1: അപ്പൊ ഈ ഈ പോസിറ്റിവിറ്റി ആ കുഞ്ഞു പേരക്കുട്ടികളിലേക്കൊക്കെ പാസ് ചെയ്ത് കൊടുക്കണം, ഈ ഒരു എനർജി എല്ലാം.
0: എന്റെ കൊച്ചുമോൻ പാടിയിട്ടുണ്ട്, കൊച്ചുമോനെ പാടി, എന്തൊരു ആവശ്യമല്ല പാടിയവൻ.
1: അത് ശരി,
0: നല്ല ആക്ഷനൊക്കെ ഇട്ട് തല വിളിക്കി.
1: അത് ശരി,
0: പാടി. ഹസ്ബൻഡിന് ഇവിടെ വണ്ടി ഓടിക്കലാണ്.
1: അത് ശരി,
0: വെട്ടി ഓട്ടോറിക്ഷ ഓടിക്കൽ.
1: ഓക്കെ, ഇന്നിപ്പോ ഉണ്ടോ വീട്ടില്? വീട്ടിലുണ്ടോ ആരെങ്കിലും ഒക്കെ ഇന്ന് സൺഡേ ആയിട്ട്?
0: സൺഡേ ആയിട്ട് ഇന്ന് വന്നിട്ടില്ല, വരാനിരിക്കണ്ട്.
1: അത് ശരി, ഊണടിക്കാറാവുമ്പഴേക്കും എല്ലാരും എത്തും അല്ലേ? അത് ശരി. പിന്നെ സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കിയോ ഞായറാഴ്ച ആയിട്ട്? അത് ശരി. അത് ശരി. പിന്നെ ഈ ചൂടായതുകൊണ്ടേ, ഈ ചൂടിന് വേണ്ടിട്ട് എന്തെങ്കിലും വല്ല എന്താ പാനീയങ്ങളൊക്കെ ഉണ്ടാക്കോ, ജ്യൂസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകും? അതാണ് അതാണ്, ഞാൻ എപ്പോഴേ ഞാൻ ലൈവിൽ വരുമ്പോ എപ്പോഴും ഞാൻ പറയും, കേൾക്കുന്നവർ പെട്ടെന്ന് ഒന്ന് ഓർക്കാൻ വേണ്ടിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒന്ന് ഓർക്കാൻ വേണ്ടിട്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നാരങ്ങ വെള്ളം കുടിക്കണം, മോരും വെള്ളം കുടിക്കണം, മതി മതി. അതെ അതെ, പക്ഷെ കുട്ടികൾക്കൊക്കെ വെറുതെ വെള്ളം കുടിക്കാൻ മടിയാ, മടിയാണ് അവർക്ക്. അതെ, നമ്മുടെ പാനീയങ്ങൾ എപ്പോഴും നല്ലത്. നമ്മൾ ഈ ബോട്ടിലിൽ വരുന്ന പാനീയങ്ങളെക്കാളും നമ്മളുടെ മോരും വെള്ളവും കരിക്കും വെള്ളവും നാരങ്ങ വെള്ളവും ഒക്കെയാണ് ഏറ്റവും നല്ലത്. കേൾക്കുന്നവര് ശ്രദ്ധിക്കൂ, നമ്മള് ശീതള പാനീയങ്ങൾ അല്ലെ, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പുറകെ പോകണ്ട. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ യുവ ചോയ്സിലൂടെ? ഏതാ സിനിമയുടെ പേര് ഒന്നുകൂടി പറയോ?
0: ഭദ്രദീപത്തിലെ കാളിന്ദിതടത്തിലേരാധ.
1: തീർച്ചയായും ആ പാട്ട് തന്നെ വെച്ചായിരുന്നായിരിക്കും. കാളിന്ദി തടത്തിലെ രാധ എസ് ജാനകി അമ്മ പാടിയ പാട്ടല്ലേ?
0: അതെ
1: അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും പാട്ട് നമുക്ക് കേൾക്കാം.
0: ഓ, നിലവിലുള്ള എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ പറയാം കേട്ടോ.
0: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പാട്ട്
1: ഡെഡിക്കേഷൻ ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം, നല്ല പോസിറ്റീവ് ആണ് ശബ്ദം അല്ലേ. ഞാൻ പറഞ്ഞ എനർജി കുട്ടികളിലേക്കൊക്കെ പാസ് ചെയ്യണം എന്ന് ഞാൻ
0: പറഞ്ഞു.
1: ആ, എനിക്കും ഇഷ്ടായി. ആഹാ, അതുകൊണ്ടാണ് ജാനകി അമ്മയുടെ പാട്ട് എന്ന് ചോദിച്ചല്ലേ. അങ്ങനെ വരട്ടെ. അത് ശരി, ആ അപ്പൊ എന്നെ കിട്ടിയല്ലേ, സന്തോഷായില്ലേ?
0: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടും കിട്ടി.
1: ഇതുപോലെ ചിരി, എന്താ പറയാ, എന്താണ് ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കുന്ന ആളോട് സംസാരിക്കാനും പറ്റി അല്ലേ, ജമീലത്തെ പോലെ
0: സംസാരിക്കാനും പറ്റി.
1: ഞാനങ്ങനെ, ഞാൻ എന്ത് എന്ത് പ്രശ്നങ്ങളും ഞാൻ ഇങ്ങനെ ചിരിച്ച് കളിച്ച്, അതാ നല്ലത് അല്ലേ, അതാ വേണ്ടത്, അതാ വേണ്ടത്. അപ്പൊ ഒത്തിരി സന്തോഷം, ഇടയ്ക്കൊക്കെ വിളിക്കാട്ടോ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കും.

സ്വാതന്ത്ര്യദിന ആശംസകൾ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ജമീലത്തെയാണ് വിളിച്ചത്. വളരെ പോസിറ്റീവായിട്ടുള്ള, എങ്ങനെയാണ് വേണ്ടത്, വളരെ പോസിറ്റീവായിട്ട് ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറയുന്നു, പാട്ട് പാടുന്നു, നല്ല രസമായി. ഇഷ്ടഗാനം ചോദിച്ചിട്ടുണ്ട്, എസ് ജാനകി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പം ജാനകിയുടെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
3: യുവർ ചോയ്സിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 1 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയി, 15 സെക്കൻഡും ആയിട്ടുണ്ട്. യുവർ ചോയ്സിന്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം കൂടെ ഉള്ളൂ, 2 മണി വരെ സമയമുള്ളൂ. അതിനുള്ളിൽ എല്ലാവരും വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്,

0: 0484-242-8101 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. 2 മണിവരെ സമയമുള്ളൂ. അങ്ങനെ വിളിച്ച ഒരാളുടെ വെയിറ്റിംഗ് ആണ് കേട്ടോ, ഒരു ശ്രോതാവ്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഗുരുകുലം.
0: ആ, ഗുരുകുലം സ്ഥലത്തിന്റെ പേരല്ലേ, അല്ലേ?
1: ഗുരുപുരം.
0: ഗുരുപുരം, ഓക്കെ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, എന്റെ അറിവില്ലായ്മയാണ്, ക്ഷമിക്കൂ. ഗുരുപുരം, ഓക്കെ ഓക്കെ. അത് ശരി. ആ, അത് ശരി. ആ, കിട്ടിട്ടില്ല, കിട്ടണ്ടായിരുന്നില്ല അല്ലേ. ആ, അത് നമുക്കേ
1: അങ്ങോട്ട് വിളിച്ച് ഈ പരാതി ഒന്ന് പറയണമല്ലോ.
0: അതെ അതെ, അത്
1: അല്ല,
0: സാദാ അല്ല, നമുക്ക് സാദാ മൊബൈലിന്റെ അല്ല, നമുക്ക് ഒരുപാട് കോൾ അറ്റ് എ ടൈം വരും. ഇപ്പൊ കുറച്ചു മുമ്പ് ഫോൺ ഹാങ് ആയിട്ട് കോളുകൾ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വിചാരിച്ചു എക്യുപ്മെന്റിന്റെ പ്രശ്നമാണ് എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഇതുപോലെ അറ്റ് എ ടൈം ഒത്തിരി കോൾ വന്നിട്ട് ഹാങ് ആയതാന്ന് തോന്നുന്നേ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടാതെ വരും. പിന്നെ നമുക്ക് ഫോണിൻ പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്, പൂർവാധികം ശക്തിയായി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും വീണ്ടും വിളിച്ചോളൂ, ഇടയ്ക്കൊക്കെ കിട്ടട്ടെ. എന്തായാലും ഇപ്പൊ കിട്ടിയില്ലേ, വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പൊ ഹാപ്പി ആയില്ലേ. അപ്പൊ എന്നോട് സംസാരിക്കാനായിരുന്നു യോഗം ഉണ്ടായിരുന്നത്, അതാണ്. അതെ അതെ, എന്തൊക്കെയാ വിശേഷം? വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ 2 മക്കളുണ്ട് എനിക്ക്. ഒരാളെ വിവാഹം ചെയ്ത് പിന്നെ തിരുവനന്തപുരം ബെങ്ങാനൂരം എന്ന് പറയുന്ന സ്ഥലത്താ എത്തിയിരിക്കെ.
0: ഓക്കെ ഓക്കെ, ദൂരെയാണല്ലേ.
1: ദൂരെ. മോൻ പ്രകൃനാഥ്,
0: ഓ,
1: ട്രഷറി വർക്ക് ചെയ്യുന്ന
0: കണ്ണൂരായിരുന്നു.
1: ഇപ്പം ഫലം മാറി, ഇപ്പം ആലപ്പുഴ മങ്കമ്പിലായി.
0: ഓ, പഠിത്തണ്ട് മോൻ. ആ,
1: ഓക്കെ, ട്രഷറി വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ ഓക്കെ, അത് ശരി. അപ്പൊ വീട്ടിലിപ്പോ താങ്കൾ മാത്രമേ ഉള്ളൂ?
1: ഞാനും വൈഫും മാത്രമേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് എന്താ പറയാ, എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് റേഡിയോ ആണോ മെയിൻ ആയിട്ട്? ഒഴിവ് സമയം അല്ലേ. കൂടുതൽ ഇഷ്ടത്തിന് കൂടുതൽ ഇഷ്ടം റേഡിയോ ആണ് അല്ലേ. ഒത്തിരി സന്തോഷം. ആ, പാട്ടുകളൊക്കെ അല്ലേ. നമ്മുടെ ഏത് പരിപാടിയാ കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് ഈ പരിപാടിയാ
0: ഫോണിൽ ഫോൺ വിളിക്ക.
1: പരിപാടിക്ക് എനിക്ക് വിളിക്കാൻ സമയം കിട്ടുള്ളൂ അന്നത്തെ കാര്യം.
0: ഓ,
1: ഞാൻ ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ വർക്ക് കഴിഞ്ഞാൽ.
0: ഓ, എന്ത് ജോലിയാ ചെയ്യുന്നേ?
1: എനിക്ക് തുമ്പാപ്പണിയാ.
0: അത് ശരി. ആ, ഡെയിലി പോവല്ലേ.
1: ആ,
0: അപ്പൊ ഈ വെയിലത്തെ ഞാൻ ചോദിക്കട്ടെ. ശരിയാണ്, വെയിലാണെങ്കിൽ നമ്മളപ്പ ഈ വെയിലിന് അപ്പൊ എങ്ങനെയാണ് വെയിലുമായിട്ടൊന്ന് വെയിലിൽ നിന്ന് രക്ഷ നേടാൻ എന്തെങ്കിലും എന്താ ചെയ്യാ? ഇപ്പൊ ഈ വെയിലിൽ ജോലിയും
1: ഒന്നും
0: ചെയ്യാൻ പറ്റില്ല,
1: വെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തണുപ്പുള്ള മാറി നിൽക്കുക,
0: അത്രേ ഉള്ളൂ അല്ലേ.
1: പിന്നെ വേറൊരു കാര്യമാണ്, നമ്മള് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴുണ്ടല്ലോ നമുക്ക്
0: ശരീരം
1: തോന്നും. ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ള.
0: അതെ അതെ, ഞാൻ കുറച്ചും കൂടി അതാ പറഞ്ഞു. അതെ, വെയിൽ, ഈ അടുത്ത വേനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ചൂട്, ഇങ്ങനെ ചിലരിങ്ങനെ പറയും ഇനി അടുത്ത വർഷം കുറയാൻ. പറഞ്ഞാൽ ഒരിക്കലും കുറയില്ല, കാരണം അത് സയന്റിഫിക് ആണ്. ഇനി ചൂട് കൂടുതലാതെ ഒരിക്കലും കുറയാൻ പോകുന്നില്ല,
1: കുറയില്ല.
0: അപ്പൊ ചൂട് ഓരോ വർഷവും ആധിക്യം കൂടിക്കൂടിയേ വരുള്ളൂ. അപ്പൊ അത് ചൂടിനെ നമ്മള് അതിനോട്, ഇപ്പൊ സൂര്യന് നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ പുള്ളിക്കാരനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അധികം വെയിലൊക്കെ എന്താ പറയാ, നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിലൊക്കെ സേഫ് ആയിട്ടൊക്കെ ജോലി ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ അതെ, വെയിലും ഉള്ളെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഏത് പാട്ടാ നമുക്ക് ഇന്ന് കേൾക്കണ്ടേ?
1: പവിഴം പോൽ പവിഴാതരം പോൽ പൊന്നുകുളം പോലെ, ആ പാട്ടാണ്.
0: അതിമനോഹരമായ പാട്ടാണ്. എന്താ പറയാ, ഈ പാട്ടിന്റെ പ്രത്യേക ഇമോഷനാണ്. പാട്ടും കേൾക്കുമ്പോൾ വല്ലാതെ എന്താ പറയാ, എന്തൊക്കെയോ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ടാണ്. മനസ്സ് നിറയുന്ന പാട്ടാണ്. ജോൺസൺ മാഷിന്റെ അനശ്വരമായ പാട്ടാണ്. ഒ എൻ വി സാറിന്റെ അനശ്വരമായ വരികളും ആണ്. അത്ര മനോഹര, എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് അല്ല. എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ നിലനിൽക്കുന്ന ഒരു പാട്ട്. അതെ, എല്ലാം നല്ല പാട്ടുകളാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പ്രത്യേക ഡെഡിക്കേഷൻ മക്കൾക്കൊക്കെ വേണ്ടിട്ട് അല്ലേ.
1: എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ഡെഡിക്കേഷൻ.
1: വളരെ സന്തോഷം.
0: ഓക്കെ, എനിക്ക്

0: സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്. എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ.
1: ഓക്കെ,
0: ഞാൻ ഒരു ഒരു മാതൃദിന ആശംസയും കൂടി വൈഫിന് വേണ്ടിട്ട് പറയാന്ന് വെച്ചപ്പോഴേക്കും കട്ട് ചെയ്തു. സാരമില്ല, കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും പവിഴം പോൽ പവിഴാധരം പോലെ എന്ന പാട്ട് കേട്ടിട്ട് വരാം. അതോടൊപ്പം രാജേന്ദ്രൻ ചേട്ടൻ ആ പാട്ട് നന്നായി പാടിയിരുന്നു കേട്ടോ, അതിമനോഹരമായി പാടി. അത് അതൊക്കെ ഞാൻ പറയുന്നതിന് മുമ്പ് ആൾ പെട്ടെന്ന് കട്ട് ചെയ്തു, നന്നായിട്ട് പാടിയിരുന്നു. അപ്പം നമുക്ക് അനശ്വരമായ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. യോ ചോയ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 2 4 2 8 1 0 1.

0: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. 10 മിനിറ്റ് കൂടി നമുക്ക് സമയമുള്ളൂ. നമുക്ക് ആദ്യം വിളിച്ചിട്ട് കട്ടായി പോയി, സംസാരിക്കാൻ പറ്റാതെ പോയ ഒരാള് വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? പേര് പറഞ്ഞോളൂ.
1: രശ്മി വൈക്കം.
0: വൈക്കം. ആദ്യം കട്ടായി പോയി അല്ലേ?
1: കട്ടായി
0: പോയി, നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല. സാരല്ല, ഭാഗ്യമുണ്ട്, വീണ്ടും കിട്ടിയല്ലോ. ഓക്കെ, എന്താണ് വൈക്കത്ത്, എന്തൊക്കെയാ വിശേഷം?
1: വൈക്കത്ത് നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട്.
0: വെയിലുണ്ട്. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും മോളും ഹസ്ബൻഡും.
0: മോള് എന്ത് ചെയ്യണു?
1: മോള് LLB കഴിഞ്ഞു.
0: വലിയ മോളാണ്? ഞാൻ വിചാരിച്ചു കൊച്ചു മോളാണോ എന്ന് പെട്ടെന്ന്. അത് ശരി. ഓക്കെ ഓക്കെ. അടുത്ത് തന്നെയാണോ പഠിക്കുന്നേ അതോ ഹോസ്റ്റലിലോ? ഇടയ്ക്ക് വരും അല്ലേ? ഇപ്പൊ ഉണ്ട് ഇവിടെ, നാട്ടിലുണ്ട്. ഓക്കെ. വൈക്കം നല്ല നാട്ടും പ്രദേശമാണല്ലേ?
1: ഗ്രാമപ്രദേശമാണ്. വെള്ളവും.
0: അതെ അതെ അതെ, നല്ല രസമാണ്. കൃഷികളും അല്ലേ?
1: കൃഷികളാണ്.
0: മീൻ കൃഷി
1: പിടിക്കുന്നത്.
0: അത് ശരി. ഞാൻ വന്നിട്ടുണ്ട് വൈക്കം അമ്പലത്തിലൊക്കെ കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല. അത് ശരി. അപ്പൊ ഇനി വരുമ്പോ കാണാം, വരുമ്പോ ഞാൻ അന്വേഷിച്ചു നോക്കാം. ഇല്ല, ഇപ്പൊ അടുത്തൊന്നും വന്നിട്ടില്ല കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെയാ വന്നത്.
1: വിഷ്ണുപ്രിയ എന്ത് ചെയ്യുന്നു?
0: ഓ, ഇത് കൂടാതെയാണോ? ഇത് കൂടാതെ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിലാ വർക്ക് ചെയ്യുന്നേ. ഫുഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ടെക്നോളജിസ്റ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ. ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണോന്ന് വിചാരിച്ചപ്പോ ഞാൻ ഇവിടുത്തെ കാര്യമാണോ എന്താ, പെട്ടെന്ന് ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, ഇനി ഇവിടുത്തെ കാര്യമാണോ ചോദിക്കും, ഞാൻ ലൈവിൽ ഇരിക്കുകയാണല്ലോ. അങ്ങനെ പെട്ടെന്നായി. ഓക്കെ, അങ്ങനെ ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ടും കൂടി വർക്ക് ചെയ്യുന്ന.
1: ഓ, കിരണൊക്കെ എന്ത് ചെയ്യുന്നു?
0: കിരൺ ചേട്ടനോ? കിരൺ ചേട്ടൻ എവിടെയാണ് വർക്ക് ചെയ്യണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. വർക്ക് ചെയ്യുന്നുണ്ട്. കിരൺ ചേട്ടന്റെ ആരാധികയാണോ? അതെ അല്ലേ. പിന്നെ കിട്ടിട്ടില്ല. അത് ശരി. കിരൺ ചേട്ടനും വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. എന്താണ്, ഞാനിപ്പോ കാണുമ്പോ അന്വേഷണം പറയാം കേട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, റേഡിയോയുടെ അടുത്താണോ നിക്കുന്നേ? അല്ല, റേഞ്ച് പോയതാ. അപ്പൊ റേഞ്ച് പോയതായിരിക്കും. കിരൺ ചേട്ടൻ വളരെ ബിസി ആയിട്ടുള്ള ആളാണ്. ഇനി കാണുമ്പോ ഞാൻ അന്വേഷണം പറയാം കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ രശ്മി ചേച്ചി അന്വേഷിച്ചു എന്ന് ഞാൻ പറയാം. കിരൺ ചേട്ടൻ മോർണിംഗ് ഒക്കെയാണ് കൂടുതൽ ചെയ്യണത്. അപ്പൊ രാവിലെയൊക്കെ ഒന്ന് വിളിച്ചു നോക്കൂ, രാവിലെയൊക്കെ. പിന്നെ ഏത് പാട്ടായിരുന്നു വേണ്ടേ?
1: ആയുഷ്മാൻ.
0: നല്ലൊരു ക്ലാസിക് മെലഡിയാണ് അല്ലേ? ഇങ്ങനത്തെ എന്തോ ഇഷ്ടാണ്, ഇഷ്ടമാണ് അല്ലെ? ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട്. ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം, മെലഡികളാണോ ഇഷ്ടം?
1: ഓക്കെ.
0: പിന്നെ മാതൃദിനമാണ് അറിയാമോ? രാവിലെ തൊട്ട് കേട്ടോ നമ്മുടെ റേഡിയോ? കേട്ടിരുന്നു. മാതൃദിന ആശംസകളോട് അറിയിക്കുകയാണ് ഞാൻ എന്റെ വക.
1: അപ്പൊ
0: സന്തോഷായിട്ടിരിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ, ഇടയ്ക്കൊക്കെ വിളിക്കണം, നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കണം. ഓക്കെ, അപ്പൊ ഈ പാട്ട് എന്തായാലും വെച്ചേരാ കേട്ടോ. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം.
1: ഓക്കെ,
0: രശ്മി ചേച്ചിയാണ് വിളിച്ചത്. ആദ്യം വിളിച്ചിട്ട് കട്ടായി പോയി. അപ്പൊ ഞാനും സങ്കടപ്പെട്ടു, അയ്യോ സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു, കിട്ടി. അപ്പൊ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, എല്ലാവരും കേട്ടുകൊണ്ടേ ഇരിക്കൂ. ജോസിന്റെ സമയം ഇപ്പൊ തന്നെ കഴിയും. വിളിക്കേണ്ട നമ്പർ 0484-242-8101. ഒരു കോളറോട് കൂടി സംസാരിക്കാനുള്ള സമയമേ ചിലപ്പോൾ കിട്ടുള്ളൂ. ചിലപ്പോൾ അതിനുള്ള സമയം ഉണ്ടാവാനും സാധ്യതയില്ല, കാരണം സമയം 1 മണി കഴിഞ്ഞ് 50

4 മിനിറ്റും 25 സെക്കൻഡുമായി. അപ്പോൾ ഈ പാട്ട് കഴിയുമ്പോഴേക്കും മിക്കവാറും നമ്മുടെ യോച്ചോസിൻ്റെ സമയം കഴിയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ ആരും വിഷമിക്കേണ്ട. ഇനി വരാൻ പോകുന്ന പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, രാവിലെ തൊട്ട് റേഡിയോ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ മൗനസ്വരമായ ഗാനം.

മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈകുമ്പിളിൽ.

Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours. മൗനം സ്വരമാണ്.

ഹായ് എന്ന അതിമനോഹര ഗാനത്തോടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സമയം 2 മണി ആവാറായി. 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 30 സെക്കൻഡുമായി യുവർ ചോയ്സിലേക്ക് വിളിച്ച എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്ക് ഒത്തിരി ഒത്തിരി നന്ദി. അതുപോലെ എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി മദേഴ്സ് ഡേ മാതൃദിന ആശംസകൾ. ഇനി 2 മണി മുതൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റും 42 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇനി 3 മണി മുതൽ കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ.

0: मन चाहेगी।
1: मन चाहेगी,
0: मन चाहेगी।

0: ന്യൂസ് റെയിൻബോ. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായ തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വിജയ്ക്ക് ആശംസകൾ അർപ്പിച്ച് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായക. അസമിൽ ബിജെപി നിയമസഭാ പാർട്ടി നേതാവായി ഹിമന്ത ബിശ്വശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ 8 MLA മാരാണ് ഹിമന്തയുടെ പേര് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിനയച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ SC പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: You are listening to Rainbow FM 107.5, musically yours.

0: You are listening to Rainbow FM 110.5, musically yours.
1: ഗുഡ് ഈവനിങ്, വെൽക്കം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് അല്ലേ?
2: യെസ്, ആകാശവാണി 107.5 റെയിൻബോ എഫ്എമ്മിൽ ഇത് ആർ ജെ അരുണിമ ആൻഡ്
1: ആർ ജെ രശ്മി. സമയം 5 മണി കഴിഞ്ഞ് 9:09. അപ്പൊ നമ്മളിപ്പോ ഒരു നല്ല അടിപൊളി ഗാനം കേട്ടല്ലേ, ലൈലാഗമേ എന്ന് പറയുന്ന ഇസ്രയേലെ പാട്ടാണ്.
2: ബ്യൂട്ടിഫുൾ സോങ്, എന്നൊരു ബ്യൂട്ടിഫുൾ ദിവസം കൂടാണ്.
1: ഒഴിവ് ദിനാണ്, ഞായറാഴ്ച ഈവനിംഗ് ആണ്. എല്ലാവരും ഒക്കെ റിലാക്സ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നതായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി വെച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്.
2: ഇന്നത്തെ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു രാവിലെ മുതല് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇന്ന് മദേഴ്സ് ഡേ ആണ്.
1: മദേഴ്സ് ഡേ ആണ്. അപ്പോ മദേഴ്സ് ദിവസം അമ്മയുടെ ഒരു നിസ്വാർത്ഥമായ സ്നേഹവും അവരുടെ അധ്വാനവും ഒക്കെ ഓർമ്മിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ ഒന്ന് ആദരിക്കുക, ഇതൊക്കെയാണല്ലോ അതിന്റെ ഉദ്ദേശം. എങ്ങനെ ആദരിച്ചു അരുണിമ?
2: ഞാൻ അങ്ങനെ ഒരു ദിവസം വെച്ച് ആദരിക്കുന്ന
1: ആളെ ആദരിക്കാറുണ്ട്. അത് ശരി, അത് ശരി, എന്നും ഓർക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാനിന്ന് ശരിക്കും ഒഴിവുദിനായതുകൊണ്ടും സമയം കിട്ടിയതുകൊണ്ടും എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചു.
2: ഓ, അടിപൊളി, സൂപ്പർ.
1: അത് ഉണ്ടാക്കിയിട്ട് അമ്മയെ തീറ്റിക്കാനും ശ്രദ്ധിച്ചു.
2: എന്നിട്ട് എന്ത് പറഞ്ഞു അമ്മ?
1: വളരെ നന്നായി എന്ന് പറഞ്ഞു. ഞാൻ നല്ലൊരു കുക്കാണ്, കുഴപ്പമില്ല, നന്നായിട്ട് വെക്കും. അമ്മയുടെ കൈപ്പുണ്യം എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇന്ന് എന്താ വെച്ചത് ചോദിക്കാതെ
2: ഞാൻ ചോദിക്കാൻ വരെയായിരുന്നു, എന്താണ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തത് അമ്മ?
1: ഇന്ന് അമ്മയ്ക്ക് ചക്ക അവിയലും കിളിമീൻ വറുത്തത്.
2: ഓ, എനിക്ക് കിളിമീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷമായോ? എങ്ങനെയായിരുന്നു അമ്മയുടെ റിയാക്ഷൻ?
1: അമ്മ പറഞ്ഞു, ഓ, നീ എനിക്കൊക്കെ ഉണ്ടാക്കി തരാൻ മാത്രം ആയോ എന്നാണ് ചോദിച്ചത്. നിനക്ക് ഇത്ര സന്തോഷമാണ് എനിക്ക് ഉണ്ടാക്കി തരാൻ, ഇതൊരു ഡെയിലി റുട്ടീൻ ആക്കിക്കോളെ
2: സ്ഥിരമായിട്ട്.
1: അതില്ല, ഇങ്ങനത്തെ ഒക്കെ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യാം,
2: ഇതൊരു ശീലമാക്കണ്ട.
1: തിരിച്ചിങ്ങോട്ടാണ് എപ്പോഴും പ്രതീക്ഷിക്കുക. ഇന്ന് അങ്ങനെ ഒരു

0: തിരിച്ച്
1: തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ ഒരവസരം എനിക്ക് കിട്ടി.
0: അതെ, അതെന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ജെസ്റ്റർ ആയിരുന്നു. അല്ലാതെ ഒരു, കാരണം അവർക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ,
1: ചക്ക വെട്ടണമെങ്കിൽ തന്നെ എന്തോരം പാടാന്നറിയാമോ?
0: തീർച്ചയായിട്ടും. പക്ഷെ അതുപോലെ ചക്ക വെട്ടി അമ്മ നമുക്കും കുറേ
1: ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് അമ്മയ്ക്ക് ചക്കവീല തന്നെ ഉണ്ടാക്കി കൊടുത്തത്.
0: അതെ, അപ്പൊ അമ്മയ്ക്ക് സന്തോഷം, മോൾക്ക് സന്തോഷം,
1: മോൾക്ക് സന്തോഷം.
0: ഇതുപോലെ ഒരുപാട് പേര് ഇന്ന് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും.
1: അമ്മയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ചിലര് ഇതുപോലെ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വസ്ത്രം,
0: എന്തെങ്കിലും ഒരു ചെറിയ കുഞ്ഞു സമ്മാനം,
1: അതെ
0: അല്ലെ, ഒരു മുട്ടായി
1: മതി. അതെ, അമ്മയുടെ ഉണ്ട്, ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്, അമ്മയ്ക്കുള്ള സ്നേഹം എൻ്റെ ഉണ്ട് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്
0: നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചു
1: പറയാൻ നമ്പർ 0484-242-8101 ആ നമ്പറിലേക്കാണ് എത്രയും പെട്ടെന്ന് വിളിച്ചു പറയാ.
0: ഒന്നുകൂടെ പറയാം, 0484-242-8101 ആണ് നമ്പർ.
1: അമ്മയ്ക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അമ്മയോടൊപ്പം ഒരുമിച്ചൊരു പ്രഭാത ഭക്ഷണം എപ്പോഴും നടക്കാറില്ല, ഇപ്പൊ എല്ലാവരും ബിസിയാണ്.
0: അമ്മയോടൊപ്പം ഒരു ഡേറ്റ്,
1: അമ്മയോടൊപ്പം ഒരു ഡേറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതല്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളോ അതല്ലെങ്കിൽ സമ്മാനങ്ങളോ അതല്ലെങ്കിൽ ഇതുപോലെ എന്റെ പോലെ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വിളിച്ചു പറയാം.
0: അതുപോലെ ഇനിയും സമയം ബാക്കിയുണ്ട് മദേഴ്സ് ഡേ അവസാനിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അമ്മയുമായിട്ട് എന്താ, അമ്മയൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അമ്മയോട്ടൊന്ന് പുറത്തിറങ്ങണമെന്നോ എന്തെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ അത്
1: വേഗമാവട്ടെ, വേഗമാവട്ടെ. അതെ, അപ്പോ നമുക്ക് രണ്ട് അമ്മ പാട്ടുകൾ കേട്ടിട്ട്
0: തിരിച്ചുവരാം.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് മീ റെയിൻബോ ജരേഷ്മി ആൻഡ്
0: അരുണിമ.

0: ഡിയർ ഫ്രണ്ട്സ് ഓഫ് റെയിൻബോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. നിങ്ങളുടെ ഒപ്പം
1: ആർ ജെ രശ്മി.
0: അപ്പോൾ ഞങ്ങൾ മാതൃദിനത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഇന്നത്തെ പറഞ്ഞു. നിങ്ങൾക്കിതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും അവസരം, അതായത് ഒരു ഭക്ഷണം
1: അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ആ സ്പെഷ്യൽ കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ
0: 0484242810 ആണ് നമ്പർ. നമ്മുടെ കുറച്ചു നേരത്തേക്ക് അതൊന്ന് ശരിയാവാൻ ഇത്തിരി ടൈം എടുക്കും,
1: ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ശരിയാക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം, ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് നമ്പർ തരാം. അപ്പോ വാട്സ്ആപ്പ് നമ്പർ
0: 8545341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കമന്റ്സ് ഇടാം. ഫോൺ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, ഇതിലേക്ക് കമന്റ്സ് ഇട്ടാലും ഞങ്ങൾ വായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും നമ്മളുടെ ഇൻസ്റ്റാ ഐ ഡി FM Rainbow Kochi 107.5 ആണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഐ ഡി
0: ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മദേഴ്സ് വിഷസ് ഇടണമെങ്കിലും അതല്ലെങ്കിൽ മദറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് ഞങ്ങളോട് ഷെയർ ചെയ്യണമെങ്കിലും കമന്റ് ചെയ്തോളൂ OTG എന്ന പ്രോഗ്രാമിലേക്ക്.
1: എല്ലാവർക്കും നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി സ്പെഷ്യൽ ആക്കിയതെന്ന് ഞങ്ങളോട് പറയാം. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ടിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് കേട്ടുമുട്ടാം.

0: നീണ്ട ഇടവേളയായി ആയിപ്പോയല്ലേ, ഒരു നാല് പാട്ട് ബാക്ക് ടു ബാക്ക്. ഞാൻ ടെക്നിക്കൽ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചതാണ്.
1: അതെ, നിങ്ങളോട് ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് ഇങ്ങനെ കൊതി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കോള് കണക്ട് ആക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം അത്
0: വർക്കൗട്ട് ആവും എന്നറിയില്ല. നിങ്ങൾ വിളിച്ചോളൂ, ട്രൈ ചെയ്തോളൂ. നിങ്ങളുടെ മാതൃദിന സന്ദേശങ്ങളും മാതൃദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാം. 0484242810 എന്നുള്ളതാണ് നമ്പർ. ട്രൈ ചെയ്യൂ, കിട്ടുവാണെങ്കിൽ ലക്കായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ.
1: അതെ, എന്തായാലും ഇപ്പോ എങ്ങനെയൊക്കെയുണ്ട് കാലാവസ്ഥയെ കുറിച്ച്, എന്താണ്
0: ചൂടേ ചൂടേ ചൂടേ എന്ന് പറഞ്ഞു നിന്നിട്ട് ഇപ്പൊ മഴ പെയ്തപ്പോ അതിന്റെ പ്രശ്നങ്ങളാണ്.
1: ഏത് സാധനം കൂടിയാലും അത് പ്രശ്നമാണ് അല്ലേ.
0: അമൃതായാലും കൂടിയാലും വിഷാന്നല്ലേ.
1: അത് തന്നെ. അപ്പൊ

0: ശരിക്കും പറഞ്ഞാല് ഇപ്പൊ മഴ പെയ്യുമ്പോ നമുക്ക് കുറച്ച് കാലമായിട്ട് നമുക്ക് ഈ ഇടിമിന്നലോ പ്രശ്നങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് കേൾക്കുന്നില്ലായിരുന്നു. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിലുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇടിമിന്നൽ ഒരു വലിയ വിഷയമായിരിക്കുകയാണ് അല്ലേ?
1: ഇടിമിന്നലേറ്റിട്ട് മരത്തിന്റെ ഒക്കെ ഇതൊക്കെ ചീള് പോലെ.
0: അതെ, തൊലി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വരെ തൊലി ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഇടിമിന്നലിന് ചെയ്യാൻ പറ്റും എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
1: ഇടിമിന്നലിന്റെ ഇത് വെച്ചിട്ട് നമുക്കൊരു ഫിലിം ഉണ്ടല്ലോ, ഇടിമിന്നൽ ഏറ്റിട്ട് ടൊവീനോ അഭിനയിച്ച ഒരു ഫിലിം ഇല്ലേ,
0: മിന്നൽ മുരളി. അങ്ങനെ ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാല് നമുക്കൊരു വല്ല സൂപ്പർ പവർ ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ?
1: നേരത്തെയൊക്കെ ചിന്തിക്കാമായിരുന്നു നമുക്ക്.
0: അതെ, വല്ല പ്രയോജനമൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ നന്നായിരുന്നു.
1: ഇതുപോലെ ചീള് മുറിക്കലൊന്നും പറ്റാതെ നമുക്ക് ഉപയോഗമുള്ള വല്ല കാര്യങ്ങൾ.
0: എന്നിട്ട് ഇത് കേട്ടിട്ട് വേണം ആരെങ്കിലും പോയിട്ട് അവിടെ മിന്നലുള്ളപ്പോ പുറത്തുപോയി നിന്ന് അവസാനം മിന്നൽ ഏറ്റിട്ട്
1: ഇത്
0: ശ്രീനെ വിളിക്കും.
1: ട്രൈ ചെയ്യരുത്. ഇത് ഞാൻ ഒരു തമാശ രൂപേണ പറഞ്ഞതാണ്, ഫിലിമിൽ കണ്ടതാണ്.
0: തുറസായ സ്ഥലത്ത് ഒരിക്കലും ഇടിമിന്നൽ ഉള്ളപ്പോ പോയി നിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് മാത്രം നിക്കുക. അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കാൻ മാക്സിമം നോക്കുക. പുറത്തിറങ്ങാണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് ആദ്യം നോക്കുക. കാരണം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല പലപ്പോഴും കാലാവസ്ഥ പെരുമാറുന്നത്.
1: നമ്മുടെ മഴക്കാലം ചിലപ്പോൾ നമുക്ക് സന്തോഷവും അതുപോലെ തന്നെ ദുഃഖവും സമ്മാനിക്കാറുണ്ട്. അപ്പോ
0: ഇത്രയും നാള് നമ്മൾ ചൂടേ ചൂടേ ചൂടേ എന്ന് പറഞ്ഞോണ്ടിരുന്നു. ഇനിയിപ്പോ നമുക്ക് പുറത്തിറങ്ങാൻ, സത്യം പറയാലോ, ഇപ്പോ നമ്മൾ ആഗ്രഹിച്ചൊന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോഴായിരിക്കും ദേ കിടക്കണു മഴ.
1: നമ്മള് നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി, അതേ ആകാശമൊക്കെ മൂടി കെട്ടി, കാറ്റ് പതുക്കെ വീശി, അതേ വീണ് ചാറ്റൽ മഴ വീണ് കഴിഞ്ഞു.
0: അപ്പൊ പിന്നെ നമുക്കൊന്ന് അപ്പൊ നമ്മളുടെ യാത്രകളെയും നമ്മളുടെ എല്ലാത്തിനെയും ഈ പറയുന്ന പോലെ അത് ബാധിക്കും.
1: അതെ അതെ. അപ്പൊ മഴ എനിക്ക് ഇഷ്ടമാണ്, മഴയത്ത് നനയുന്നതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ
0: വല്ലപ്പോഴും
1: അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യാം. 0484242810 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്.
0: അതെ, വാട്സ്ആപ്പ് നമ്പർ 8547341075 ആണ്.
1: അതിലേക്ക് നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടാം. മാനദിന സന്ദേശമായി ഇപ്പോ മിന്നലെ കുറിച്ചുള്ള വർത്തമാനങ്ങളായി. അപ്പൊ ഇതുപോലെ OTG കണ്ടിന്യൂ ചെയ്ത് 8 മണി വരെയാണ് ഉള്ളത്. 5 മണിക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഉണ്ട്.
0: ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ഞങ്ങളോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഈ സമയത്ത് കുറച്ച് ജിൽ ജിൽ പാട്ടുകളാണ്, കുറച്ച് പുതിയ സോങ്സുമാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കാറ്റഗറിയിലുള്ള പാട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് പ്ലേ ചെയ്യും.
1: നമ്മളിത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം ആണല്ലേ. ഡ്രൈവ് ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാഫിക് ബുദ്ധിമുട്ടുകളോ, ഇന്ന് ഒന്നാമത് ഞായറാഴ്ചയാണ്, എവിടെയെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം.
0: അതെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വന്നപ്പോ ചെറിയൊരു മഴയുടെ പരിപാടികൾ ഉണ്ടായിരുന്നു.
1: മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതറിയാം.
0: അതെ, കാരണം ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇരുന്നാൽ പുറത്ത് മഴയാണോ വെയിലാണോ എന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഈ മഴ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.
1: അപ്പൊ സ്റ്റേ ട്യൂൺഡ്. നിലക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി നിങ്ങളോടൊപ്പം റെയിൻബോ RJ രശ്മിയും
0: അരുണിമയുമാണ്.

0: ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 റെയിൻബോ എഫ്എം. കൂടെ ഉള്ളത് ഞാൻ ആർജി അരുണിമ, ആൻഡ്
1: ഒപ്പം ഞാനുമുണ്ട് രശ്മി. അപ്പൊ നമ്മള് മഴയും മഴയുടെ മിന്നലും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ ഒത്തിരി വരുന്നുണ്ട്, മഴക്കാലത്തിനെ കുറിച്ചും അതുപോലെ അമ്മയെ കുറിച്ചും ഒക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്, നമുക്ക് വായിക്കാം. ഒപ്പം തന്നെ നമുക്ക് മഴയുടെ കെടുതികൾ അല്ലെ, ശുചീകരണവും കെടുതികളും ഒക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
0: തീർച്ചയായിട്ടും വേനൽ മഴ ശക്തമായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ പിന്നാലെ കാലവർഷവും വരുന്നുണ്ട്. അപ്പോ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ കുറേ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ നമുക്ക് മഴക്കാലത്തെ കൃത്യമായിട്ട് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ.
1: മഴക്കാലത്ത് പലപ്പോഴും പെരുകുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി അല്ലെ.
0: അതെ അതെ അതെ.
1: അതുപോലെ തന്നെ കൊതുക് ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ്
0: ഒരുപാട്. ഈ പറയുന്ന കൊതുക്, വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ കൊതുക് പെരുകും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പെരുകും. അതുപോലെ തന്നെ
1: ജലശുദ്ധീകരണത്തിലെ പോരായ്മ, കാരണം മഴയായപ്പോ നമുക്ക് ശുദ്ധീകരണം വളരെ പ്രശ്നം.
0: ഇപ്പൊ നമുക്ക് എറണാകുളത്തുള്ളവർക്കറിയാം, ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ കാര്യമായിട്ട് മഴ പെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അങ്ങോട്ട് പോയ വഴിയിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോ വെള്ളക്കെട്ടായിരിക്കും, തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്.
1: ചെറിയ സ്ഥലത്ത് പോലും വെള്ളം കെട്ടിക്കിടന്നാൽ നമ്മുടെ ഈ അതിൽ കൊതുക് പൊട്ടയിട്ട് വളരും.
0: അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഓടകളുടെയൊക്കെ ശുചീകരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്കും കാര്യങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ മഴവെള്ളം കൃത്യമായിട്ട് എന്താ പറയുക മണ്ണിലേക്ക് ഇറങ്ങേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ അത് കൃത്യമാക്കിയാൽ മാത്രമേ നമുക്ക് ഈ മഴക്കാല സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ.
1: മഴക്കാല സമയത്തുള്ള നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ കൊതുക് പെരുകാനുള്ള എല്ലാ സാധ്യതകളും നമ്മൾ തടയുക. എന്തെങ്കിലും ചിരട്ടകൾ നമ്മൾ വലിച്ചെറിയൽ പതിവാണ് വീടുകളിൽ. അപ്പൊ ചിരട്ടകൾ പൊട്ടിയതല്ലാത്ത പാത്രങ്ങൾ പോലെ പൊട്ടിയതോ പകുതി പൊട്ടിയതോ ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതല്ല ചെടിച്ചട്ടികൾ, മണി പ്ലാന്റ് ചെടിച്ചട്ടികളൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ്, വെള്ളം കളയുക.
0: ഈവൻ പ്ലാസ്റ്റിക് കവറുകളാണെങ്കിലും എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ അതിലും കുറച്ച്
1: അതായത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട്
0: കൃത്യമായിട്ട് മാലിന്യ സംസ്കരണം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാനുള്ളത്. കാരണം മഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വേനൽ സമയത്ത് പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള മാലിന്യങ്ങളോ കെട്ടിക്കിടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് വൃത്തിയാക്കാൻ പറ്റും. പക്ഷെ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത്
1: ബുദ്ധിമുട്ടാണ്.
0: അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വേഗം തന്നെ ചെയ്യുക.
1: ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് പിടിച്ച് ചെയ്യുക.
0: അതെ, അതുപോലെ തന്നെ
1: രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ ശ്രദ്ധിക്കുക.
0: അതെ, പകർച്ചവ്യാധികളുടെ സമയം കൂടിയാണ് ഇനി അങ്ങോട്ടല്ലേ. പനി അത് ഇത് അങ്ങനെ ഒരുപാട് അസുഖങ്ങളുടെ സമയം കൂടിയാണ് വരുന്നത്. പക്ഷെ മഴക്കാലം ആസ്വദിക്കുകയും വേണം. ഇപ്പൊ കുട്ടികൾക്ക് നമുക്ക് ഒക്കെ മഴക്കാലത്ത് ചെറുപ്പത്തിലാണെങ്കിലും
1: സ്കൂളിലാണെങ്കിലും
0: അതെ മഴക്കാല ഓർമ്മകൾ ഒരുപാടുണ്ട്. അപ്പോ ആ മഴക്കാല ഓർമ്മകളും എല്ലാവർക്കും ഉണ്ടാകണം. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും വേണം. പിന്നെ
1: അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാം.

0: പറയുന്നത് ലൂപ്പസ് ദിനമാണ് അല്ലേ?
1: ലൂപ്പസ് ദിനമാണ് തീർച്ചയായിട്ടും.
0: എന്താണ് ലൂപ്പസ്? ലൂപ്പസ് രോഗത്തിനെ കുറിച്ച് നമ്മൾ അധികം അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല.
1: അതെ അതെ, ഞാനും ഈ സന്ധിവാത ഗണത്തിൽപ്പെടുന്ന ഒരു രോഗമാണെന്നാണ് എനിക്കിപ്പോ നോക്കിയപ്പോ മനസ്സിലായത്.
0: ലക്ഷത്തിൽ ആളുകൾ, ലക്ഷം ആളുകൾ എടുത്താൽ അതിൽ അഞ്ചു പേരെ മാത്രം ബാധിക്കുന്ന ഒരു സന്ധിവാത രോഗമാണ്. അതിന് ഈ ലൂപ്പസ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ചെന്നായ എന്നാണ് അർത്ഥം.
1: ഓ,
0: അതൊരു ലാറ്റിൻ വേർഡാണ്, ചെന്നായ എന്നാണ് അതിന്റെ അർത്ഥം.
1: ഈ
0: മുഖത്ത്, മുഖത്താണ് അതിന്റെ ലക്ഷണം വരുന്നത്, അതാണ് രോഗലക്ഷണമായിട്ട് പറയുന്നത്. ചെന്നായ കടിച്ചതുപോലുള്ള ചുവന്ന പാട് രണ്ട് കവിളിലും വന്നാൽ അതാണ് അതിന്റെ ലക്ഷണം. ബട്ടർഫ്ലൈ റാഷസ്, അതാണ് ബട്ടർഫ്ലൈയുടെ പടമാണ്, ലൂപ്പസ് രോഗത്തിന്റെ ഇതിലിട്ടിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ പടമാണ്.
1: അപ്പൊ എന്തായാലും വളരെ, അതായത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന,
0: ലക്ഷങ്ങളിൽ അഞ്ചു പേർക്ക്,
1: ലക്ഷത്തിൽ അഞ്ചു പേർക്ക് വരുന്ന രോഗമാണ്. അപ്പോ
0: കൂടുതലും 15 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. സന്ധിവാതം തന്നെ ആയതുകൊണ്ട് നമ്മളാണല്ലോ കൂടുതൽ വെള്ളത്തിലും കൂടുതൽ പ്രവർത്തിക്കുന്നത്, വാദരോഗങ്ങൾ
1: സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പൊ എന്തായാലും അങ്ങനത്തെ എന്താ പറയാ, അതിന് പ്രത്യേകിച്ച് എന്താ പറയാ,
0: ഇല്ല ട്രീറ്റ്മെന്റ്സ് ഇല്ലാലോ. അതായത് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ നമുക്ക് സാധിക്കില്ല. മുൻകൂട്ടി കണ്ടെത്തി ചികിത്സിക്കുക, അത് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. മുടി കഴിച്ചില്, വായില് ഒരിങ്ങനെ തൊലി പോവുക, പിന്നെ ചുവപ്പ് നിറമാണ് കൂടുതലും, റാഷസ് കാണുന്ന ആണ് കൂടുതലും. പിന്നെ നീര്, വാദത്തിന്റെ പോലെ നീര്.
1: നമ്മുടെ ശരീരത്തില് ഇത് ഈ രോഗം ആയിക്കോട്ടെ മറ്റേത് രോഗം ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് അത്ര നോർമൽ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചികിത്സിക്കാതിരിക്കുക, കൃത്യമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് തന്നെ പോയിട്ട് ചികിത്സ തേടുക. ഏതൊരു അസുഖമാണെങ്കിലും അത് മുൻകൂട്ടി ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ, നമുക്ക് ആ രോഗത്തിന് അത് പൂർണ്ണമായിട്ട് മാറാനുള്ള, ഈവൻ ക്യാൻസർ പോലുള്ള രോഗങ്ങളാണെങ്കിലും നമ്മുടെ ടെക്നോളജി, മെഡിക്കൽ സയൻസ് അതുപോലെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏർലി സ്റ്റേജിൽ നമ്മൾ ഈ രോഗങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇതിനൊന്നും ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ജാഗ്രതയോടെ ഇരുന്നാൽ മതി.
0: അപ്പം ലിജി പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഒത്തിരി സ്നേഹം കൊടുക്കുന്നു, അമ്മയോട് മിഠായി ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഷേർലി പറഞ്ഞിട്ടുണ്ട് എന്റെ രണ്ട് മക്കളുമാണ്, ഞാൻ മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, പക്ഷെ തിരിച്ചവര് ഇന്ന് എനിക്കൊരു പേഴ്സ് സമ്മാനമായി തന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ,
0: അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും മാതൃദിനത്തെ
1: കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്താണ്, ഈവൻ നിങ്ങളൊരു അമ്മയാണ് അപ്പൊ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതും ഞങ്ങളോട് ഷെയർ ചെയ്യാം. അത് മാത്രമല്ല മക്കൾക്ക് അമ്മമാർക്ക് വേണ്ടി ഇന്ന് എന്ത് ചെയ്തു എന്നുള്ള കാര്യവും ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യേണ്ട നമ്പർ 0484242810 ആണ്.
0: അതുപോലെ തന്നെ നമ്മളൊരു വാട്സപ്പ് നമ്പറുണ്ട്, 8547341075 എന്ന വാട്സപ്പ് നമ്പറുണ്ട്. രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. FBയുടെ ഐ ഡി ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്.
1: FM റെയിൻബോ കൊച്ചി 107.5 ആണ് ഇൻസ്റ്റ ഐ ഡി.
0: നമ്മൾ അതിൽ രണ്ടിലും ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെ, ഓണ്ടഗോടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.
1: അതെ, അപ്പൊ എന്തായാലും വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറയാം, 0484242810.
0: നമുക്കൊരു അടുത്ത രണ്ട് പാട്ടിന് ശേഷം ഗെയിം മോഡും ഓൺ ആണ്.
1: അതെ, നമുക്ക് ഗെയിമുമായിട്ട് ഇനി തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ, ദിസ് ഈസ് ആകാശവാണി 107.5 റെയിൻബോ FM.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഇന്ന് പണിമുടക്കാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ,
0: കുറെ നേരമായിട്ട് ട്രൈ ചെയ്തിട്ട് നമുക്ക് കോൾസ് ഒന്നും കിട്ടുന്നില്ല. വാട്സപ്പിലും മെസ്സേജുകൾസ് കുറവാണ് വരുന്നത്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് കരുതുന്നു.
1: അതെ,
0: നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
1: അതെ, നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
0: നമ്മൾ ഓൺ ദ ഗോഡ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ലൈക്ക് ചെയ്തതിന് ശേഷം. ഇൻസ്റ്റയുടെ ആണെങ്കിൽ FM Rainbow Kochi 107.5 ആണ്. FB ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5 ആണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു.
1: അതെ,
0: അമ്മയുടെ ദിനത്തിനെ കുറിച്ച് പറഞ്ഞു, ലൂപ്പസ് ഡേയുടെ പറഞ്ഞു.
1: അതെ, പക്ഷെ നിങ്ങളുടെ കോളുകൾ വരുന്നുണ്ട്, പലരും നമ്മളോട് പറയുന്നുണ്ട്. എന്താ പേഴ്സണലി, അതെ പേഴ്സണലി നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് കോള് കണക്ട് ആവുന്നില്ല, ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു.
0: കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു, നമുക്ക് കിട്ടുന്നില്ല കോൾസ് ഒന്നും. ഇനിയും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 0484242810 ആണ് നമ്പർ. BSNL കോൾസ് ഒന്ന് ആരുടെയിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
1: അതെ, BSNL എന്നുള്ള ചില സമയത്ത് കണക്ട് ആവുന്നുണ്ട്.
0: ഓക്കെ, അപ്പോ നമ്മളുടെ അഗ്നി പരീക്ഷണം വിജയമായി എന്ന് ഒരു നമ്മുടെ ന്യൂസ് ഉണ്ടായിരുന്നു. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക അഗ്നി മിസൈൽ ഇന്ത്യ വിജയകരമായിട്ട് പൂർത്തിയാക്കി എന്നുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു മിസൈലായിട്ട് പറഞ്ഞു എന്ന് ലക്ഷ്യത്തോടടുക്കുമ്പോൾ ഒന്നിലധികം മിസൈലുകൾ ലക്ഷ്യങ്ങളിൽ പതിക്കുന്ന ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആണ് അഗ്നി പരീക്ഷണം.
1: ഓക്കെ,
0: MRV ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ കൈവശമുള്ള ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നായിട്ട് അപ്പൊ ഇന്ത്യ മാറിയിരിക്കുകയാണ്.
1: ഓക്കെ, ശാസ്ത്ര രംഗത്ത് ഇന്ത്യയുടെ പുതിയൊരു ചുവടുവെപ്പ് കൂടി ആണ് അല്ലെ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: എവിടെയാണ് ചെയ്തതെന്ന് അറിയാമോ? ഒഡീഷയിലാണ് ഇത് പരീക്ഷണം നടത്തിയത്. അബ്ദുൾ കലാം ഐലൻഡിൽ നിന്നാണ് ഈ അഗ്നി മിസൈൽ പരീക്ഷിച്ചത്.
1: തീർച്ചയായിട്ടും, അപ്പൊ എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു നേട്ടം കൂടിയാണ് അത്. എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ?
0: അടുത്ത രണ്ട് പാട്ടുകൾ കേൾക്കാം.
1: തീർച്ചയായിട്ടും
0: ട്രൈ ചെയ്യാം. അത് നമ്മളൊരു ഗെയിം മോഡ് പറഞ്ഞിരുന്നു.
1: അതെ, ഞങ്ങള് ഗെയിമുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കോള് കണക്ട് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗെയിമിലേക്ക് പോകുന്നതായിരിക്കും. 0484242810 ആണ് നമ്പർ.

വേണോ? കുണ്ടില്ല കിളിയും അനില്ല പെണ്ണു രക്ക വിരിച്ച് പരക്കും, തനക്കെന കണ്ട കനവെല്ലാത്തയും ജയിക്കും. ഉള്ളത്ത താൻ ചൊന്നാ ഊറു ഒന്ന പൊഴിക്കും, മണ്ണ പൊന്ന കാക്കും കൂട്ടം പട്ടം സൂട്ടി വെക്കും. പോപ്പട്ടാസ് വേഗം പട്ടിക്കവും മേലമോകും, നീയും ഉന്നത നമ്പടി വഴടി വയടി വേണ സന്ദേഹം.

0: ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് അല്ലേ. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് നമ്മൾ
1: തിരിച്ചുവന്നിരിക്കുന്നത്.
0: സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ആർ ജെ അരുണിമയും ആർ ജെ രശ്മിയും.
1: യെസ്, അപ്പൊ
0: എന്തായാലും
1: അതെ, ഇന്ന് മൊത്തം കോൾസിനോട് എന്തോ ഇവിടുത്തെ സിസ്റ്റത്തിനൊക്കെ ഒരു വിരോധമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്തായാലും ഗെയിം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം കണ്ടിന്യൂ ചെയ്യും. എങ്ങനെ
0: എങ്ങനെ? നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075 എന്ന വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അയക്കാം.
1: അതെ,
0: 8547341075 എന്നുള്ളതാണ് നമ്പർ.
1: അതെ, നന്നായി നോട്ട് ചെയ്തോ എല്ലാരും. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. നമുക്കിങ്ങനെ ചോദിച്ച് പോവാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ.
0: ആദ്യത്തെ ചോദ്യം ദേ അരുണിമ.
1: ഓക്കെ, അപ്പോ ഞാനൊരു സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ഈ സിനിമ ഏതാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഈ സിനിമയില് നിവിൻ പോളിയാണ് മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മല്ലിക സുകുമാരനാണ്. ആൻഡ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകനും നടനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ഒരാളുടെ മകനാണ്. അപ്പം ഏതാണ് ആ ചിത്രം എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ഈ ചിത്രത്തിലെ നായകൻ നിവിൻ പോളിയാണ്, നായകന്റെ അമ്മ മല്ലിക സുകുമാരനാണ്. ആൻഡ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ പ്രമുഖ നടനും തിരക്കഥാകൃത്തും അതുപോലെ തന്നെ ഡയറക്ടറും ഒക്കെ ആയിരുന്ന ഒരു
0: മൾട്ടി സ്റ്റാർ
1: ഒരാളുടെ മകനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ ഏതാണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ വേഗം തന്നെ
0: പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക്, ഫേസ്ബുക്കും ഇൻസ്റ്റയിലും. നമുക്ക് തൽക്കാലം നമ്പർ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ നമ്പറുകൾ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ അതല്ലെങ്കിൽ
1: FM റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റ ഐഡിയിലോ അല്ലെങ്കിൽ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 എന്ന ഫേസ്ബുക്ക് ഐഡിയിലോ

നമ്മളുടെ പോസ്റ്ററിന്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. സോ വേഗം തന്നെ നിങ്ങളുടെ ആൻസറുകൾ പോരട്ടെ. സോ സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ആകാശവാണി 107.5 റെയിൻബോ FM.

0: ജി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേ 6 മണി കഴിഞ്ഞ 59 മിനിറ്റ് ആയിട്ട് 8 മണി വരെയാണ്
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം.
0: അരുണിമ അങ്ങ് കുറച്ചുനേരം ചോദ്യത്തിന്റെ ഇടയിലായിപ്പോയി.
1: അതെ, ഞാനിങ്ങനെ എന്താ പറയാ, ആ ചോദ്യം ഒന്നുകൂടി വിശദീകരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു.
0: ചോദ്യം ഒന്നുകൂടെ പറഞ്ഞേ.
1: ചോദ്യം, ഞാനൊരു സിനിമയെ കുറിച്ചാണ് ചോദിച്ചത്. സിനിമ ഏതാണെന്നായിരുന്നു നിങ്ങൾ പറയേണ്ടിയിരുന്നത്. ചോദ്യം ഇതാണ്, ഈ സിനിമയിലെ നായകൻ നിവിൻ പോളിയാണ്, നായകന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മല്ലിക സുകുമാരനാണ്, ആൻഡ് ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം, ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടനും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്ന ഒരാളുടെ മകനാണ്.
0: ഒരാളുടെ
1: മകനാണ്. അതെ, ഏതാണ് ആ ചിത്രം എന്നാണ്
0: കൊടുക്കാനുണ്ടോ? മകനേതാണ്?
1: മകനെ മലയാളികൾക്കൊക്കെ വളരെ വളരെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ടൈറ്റിൽ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന് പൊതുവെ ഒരു ഇന്റർവ്യൂ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്.
0: അപ്പൊ പിന്നെ എപ്പോഴും
1: ആ സംവിധായകന്റെ പേരുകൾ
0: വന്നിട്ടുണ്ട്. സൗദി അറേബ്യ
1: ആ ഒരു സിനിമയെ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ.
0: സൗദി അറേബ്യയിൽ നിന്ന് അസ്ലം, അതുപോലെ തന്നെ ജിയാദൊക്കെ, ജിയാദും ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരവസരം കൂടെ ആളുകൾക്ക് കൂടുതൽ കൊടുക്കാം അല്ലേ. ഒന്നാമത് നമുക്ക് ഫോൺ കൂടി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഒരവസരം കൂടെ കൊടുക്കാം. അടുത്തൊരു പാട്ടിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള ഉത്തരവായിട്ട് വരുന്നുണ്ട്.
1: അതെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക്
0: അടുത്ത ആ ഒരു പാട്ടിന് ശേഷം ചോദിക്കാം. ചോദ്യം ചോദിക്കാനായിട്ട് മുട്ടി നിൽക്കുകയാണ് നമ്മുടെ.
1: എന്താ ചെയ്യാ,
0: ബോറടിച്ചിട്ടാണല്ലേ.
1: നമുക്ക് എന്തായാലും കോളുകൾ ഇപ്പോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും.
0: കോളുകൾ ഉണ്ടായിരുന്ന അടിപൊളി ഒരു ഗെയിം ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്.
1: അതെ, അപ്പൊ എന്തായാലും ഇപ്പോ നമുക്ക് മാക്സിമം നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഇസ് ആകാശവാണി 107.5 റെയിൻബോ FM.
0: സ്റ്റേ ട്യൂൺ. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: നമ്മുടെ കോള് ശരിയായി എന്ന് തോന്നുന്നു. ഒരു കോൾ നമുക്ക് ലൈനിൽ വന്നിട്ടുണ്ട്, കേട്ടുനോക്കാം.
1: ഇന്നത്തെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഭാഗ്യമാണ്,
0: നമ്മുടെ പ്രതീക്ഷയാണ്. സംസാരിച്ചു നോക്കാം. ഹലോ
1: ഹലോ, ഇതാരാണ്? കേക്കുന്നില്ലല്ലോ, കുറച്ച് ഉറച്ച് സംസാരിക്കോ.
0: സുബിന,
1: ഹലോ.
2: പോൾ
0: പോൾ ഓക്കെ,
1: പോൾ എവിടുന്നാ വിളിക്കുന്നേ?
2: അങ്കമാലി.
1: അങ്കമാലി, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ ആരെങ്കിലും ആണോ? എനിക്ക് വൈ,
0: ഞങ്ങള് ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ?
2: ഇല്ല മേഡം, ഞാൻ ജസ്റ്റ് വന്ന് കോൾ ഫസ്റ്റ് വിളിച്ചപ്പോ പാട്ട് തുടങ്ങിയായിരുന്നു. ഞാൻ ചോദ്യം കേൾക്കാൻ പറ്റിയില്ല.
1: ഓക്കെ, അപ്പൊ ചോദ്യം എന്തായിരുന്നു വെച്ചാല്, ഞാൻ ഒരു സിനിമയെ കുറിച്ചാണ് ചോദിച്ചത്. സിനിമ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ക്ലൂസ് തരാം. ഓക്കെ, ഈ സിനിമയിലെ നായകൻ നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ അമ്മയായിട്ട് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മല്ലിക സുകുമാരനാണ്. ആൻഡ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഒരു പ്രമുഖ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ഒരു നടന്റെ മകനാണ്. ഏതാണ് ഈ ചിത്രം? ഒരുപാട് പഴയ സിനിമയൊന്നും അല്ല കേട്ടോ.
0: നിവിൻ പോളിയുടെ മെയിൻ സിനിമ ഓർത്താ മതി.
1: ആ, ആൻഡ് ഈ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ആളും ഒരു ചില്ലറക്കാരനല്ല, അദ്ദേഹം ഒരു നടനും കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്.
0: ഒരു നടന്റെ അനിയനാണ്.
1: അതെ, ഒരു നടൻ ഗായകൻ സംവിധായകൻ ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ അനിയനാണ്. ആൻഡ് ഇദ്ദേഹത്തിനെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയാറുണ്ട്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ അതെ, അദ്ദേഹം ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ സിനിമ ഏതാണെന്ന് പറഞ്ഞാ മതി.
0: നിവിൻ പോളിയുടെ ഫിലിമാണ്.
2: ഓ, ഞാൻ സിനിമ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ പേര് പെട്ടെന്ന് വരുന്നില്ല.

0: മൂന്ന് വാക്കുകളാണ് ഉള്ളത്.
1: പൊള്ള ഒന്നും ശ്രമിച്ചാ കിട്ടും.
0: അതെ,
1: നയൻതാരയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പൊ കിട്ടിയോ?
0: കുടുക്കു പൊട്ടിയ കുപ്പായം ഓർമ്മയില്ല? പറ്റും. അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല. സാറില്ല, അതെ. അപ്പൊ നമുക്ക് എന്തായാലും വാട്സപ്പില് കുറെ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്.
1: സൗദി അറേബ്യയിൽ നിന്ന് അസ്ലം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമയാണോ?
0: അതെ, ലവ് ആക്ഷൻ ഡ്രാമയാണ്. കേട്ടോ പോളെ,
1: ജിയാദും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്.
0: അതെ, അപ്പൊ ജിയാദ് കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സോ മച്ച് പോൾ ഞങ്ങളെ വിളിച്ചതിന്. ഇന്ന് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് കോള് കണക്ട് ചെയ്യാതായിരുന്നു. ഞങ്ങൾക്ക് ദേവദൂതനെ പോലെ വന്ന ഒരു കോളാണിത്. അതെ, അപ്പൊ എന്തായാലും ആ ടെക്നിക്കൽ ഇഷ്യൂ പോളിനോട് കൂടി പരിഹരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് പോൾ.
2: ഓക്കെ,
0: താങ്ക് യു. അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാൻ പോളിന് സാധിച്ചില്ലെങ്കിലും
1: നമ്മുടെ വാട്സപ്പിൽ കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരും നമ്മൾ പറഞ്ഞു. സാരല്ല, ഇത് ഇത്ര എളുപ്പമായിരുന്നു, പക്ഷേ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ പോളിന്
0: ക്വസ്റ്റ്യനിലേക്ക്
1: വേഗം പോകുന്നു. അടുത്ത കോളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ.
0: അതെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിലെ നായകൻ ഒരു പോലീസ് ഓഫീസറാണ്, ആൻഡ് അത് ആസിഫ് അലിയാണ്. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പഴയ ഒരു മലയാളം സിനിമയിലെ സിനിമാ സെറ്റും അതുപോലെ ആ സിനിമയിലെ ഒരു ഗാനരംഗവും അടക്കം ഈ പുതിയ സിനിമയിലേക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടൻ, നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ തന്നെ എന്തായാലും ഈ സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് മനസ്സിലായവർ വേഗം തന്നെ 0484248101
1: എന്ന നമ്പറിലേക്കാണ് പെട്ടെന്ന് വിളിച്ചോളൂ. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. അതിലേക്കും ഉത്തരങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അയക്കാം. കോൾസ് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോരട്ടെ.
0: അതെ,
1: 7 മണി ആയിട്ടുണ്ട്, നമുക്ക് 8 മണി വരെ ഉള്ളൂ ടൈം.
0: അതെ അതെ, അപ്പൊ എന്തായാലും വേഗം തന്നെ
1: കോൾസ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
0: ഓക്കെ,
1: ഹലോ
0: ഹലോ.
1: അത് കട്ടായി പോയി.
0: സാറില്ല, വീണ്ടും വന്നിട്ടുണ്ട്.
1: ഹലോ
0: ഹലോ
3: ഹലോ
0: ഹലോ, ഇതാരായിരുന്നു?
3: എന്റെ പേര് ഐമ.
0: ഐമ
3: എവിടുന്നാണ്? ഞാൻ കൊച്ചിന്നാണ്, തേവര.
1: തേവരയിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഞങ്ങളുടെ ചോദ്യം കേട്ടോ?
3: ആ ചോദ്യം കേട്ടു.
1: ഓ, കറക്റ്റ് ആൻസർ ആയിട്ടാണോ വന്നേക്കണേ?
0: ആ കോൺഫിഡൻസ് കണ്ടാൽ അറിഞ്ഞൂടെ രശ്മി.
1: അതെ, എന്താണ് ആൻസർ? പറയൂ, വേഗം പറയൂ.
0: എന്ത് തോന്നുന്നു? പിന്നെ അല്ല, അത് ഏതായിരുന്നു ആ പഴയ സിനിമ? അവിടെ ആരോ പറഞ്ഞിരുന്നുണ്ട്,
1: നമ്മളെ AI ആയിട്ട് മെയിൻ ക്യാരക്ടർ, അല്ലെ, നമ്മുടെ പ്രമുഖ നടൻ AI ആയിട്ട് വന്നിരുന്നു. അത് ഏത് ചിത്രമാണ്? ആ പഴയ ചിത്രം
3: അറിയില്ല.
1: കാതോട് കാതോരം.
0: ആ, കാതോട് കാതോരം.
1: ആ പാട്ട് ഏതാണ്? പാട്ട് ഏതാണ്?
0: അയ്യോ, ആ ലാലേട്ടൻ അല്ല, മമ്മൂക്ക അല്ലേ അതില് വരുന്നത്? അതോ അങ്ങനെ? ഓക്കെ ഓക്കെ ഓക്കെ.
1: കേസ് കൊടുക്കുന്നുള്ള.
0: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും എങ്ങനെ,
1: ഇത് ആരായിരുന്നു, പേരെന്തായിരുന്നു പറഞ്ഞത്?
3: ഐമ.
1: ഐമയുടെ കൂടെ സഹായത്തിന് ആരൊക്കെയാണുള്ളത്? കൊറേ പേരുണ്ടെന്ന് തോന്നുന്നു.

0: നിങ്ങളിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? എവിടെയാണ്? എവിടേക്കാ ഡ്രൈവിങ്? ഓ, ഏതാണ് നല്ല ഫുഡായിരുന്നോ? എവിടെയാ കഴിക്കാൻ പോയേ? ആലപ്പുഴ ഫുഡ് കഴിക്കാൻ പോയി. ഓ, ഉച്ചക്കത്തെ ഫുഡാണോ? ഉച്ചക്ക് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണോ? ഓക്കേ. അപ്പൊ എങ്ങനെ, എന്തായിരുന്നു മീൻ വിഭവങ്ങളായിരുന്നോ മെയിൻ?
1: അതെ.
0: ഏത് കടയിന്നാ കഴിച്ചത്? നമ്മുടെ
2: ആലപ്പുഴ പോകുമ്പോ തന്നെ അറിയാലോ മീൻ വിഭവങ്ങൾ.
0: അതെ അതെ. ഏത് കടയിന്നാ കഴിച്ചത്? ഓക്കേ. അപ്പൊ എന്തായാലും
2: തലക്കറിയൊക്കെ കിട്ടുന്ന കട.
0: അത് ചേർത്തലയാണ്, ആലപ്പുഴ വരെ പോകണ്ട അല്ലേ? ഓ, അപ്പൊ എന്തായാലും ഒരു ഞായറാഴ്ച നല്ല വെൽ സ്പെൻഡ് ചെയ്തിട്ട് വന്നതാണ് അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഉത്തരം ശരിയാണ്, വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇഷ്ടമുള്ളൊരു പാട്ടും കൂടി പറഞ്ഞോളൂ, ഞങ്ങള് എന്താ പറയാ അടുത്തടുത്ത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.
2: ദേവദൂതർ പാടി വച്ചാ മതി.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, ബൈ ബൈ.

0: ഓൺ ദ കോയിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. 7:25 എന്താ ഉള്ളത്?
1: മലയാളത്തിൽ വാർത്തകൾ. അപ്പോ അതിനു മുമ്പ്
0: വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം, നമുക്ക് വാർത്തകൾ കഴിഞ്ഞ് ഉത്തരം കിട്ടിയിരിക്കും.
1: അതെ, അപ്പൊ എന്തായാലും ചോദ്യം ഇതാണ്, ഒരു പഴയ മലയാള സിനിമയുടെ റീമേക്ക് ആണ് ഈ ചിത്രം. അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് റിമ കല്ലിങ്കലാണ്. ആൻഡ് മറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആണ്. വളരെ ഹിറ്റായ ഗാനങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പൊ എന്തായാലും ആ പഴയ മലയാള സിനിമയുടെ എന്താ പറയാ,
0: പുതിയ റീമേക്ക് ഏതാണ്, വേർഷൻ ഏതാണ് എന്നാണ് നിങ്ങളുടെ ഉത്തരം വരേണ്ടത്. 0484242810 എന്നുള്ളതാണ് നമ്പർ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കും കമന്റ് ചെയ്യാം. നേരത്തെ ഉമ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പില്. രേഖാചിത്രത്തിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ഉമ ഞാറക്കൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വാർത്തകൾക്ക് ശേഷം മാത്രമേ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 7:35 ശേഷം ആൻസർ വിളിച്ച് പറയാവുന്നതാണ്. 0484242810 ആണ് നമ്പർ.
0: ചോദ്യം ഒന്നുകൂടെ പറയണോ?
1: റിമ കല്ലിങ്കലും ഷൈൻ ടോമും
0: മെയിൻ ക്യാരക്ടേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്ന,
1: അതെ, രണ്ടുപേരും അഭിനയിച്ച പഴയ മലയാള സിനിമയുടെ ഒരു റീമേക്കായ പുതിയ മലയാള സിനിമ ഏതാണ്?
0: എളുപ്പമാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പൊ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 7:25 വാർത്തകളാണ്. 7:35 ശേഷം നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ 0484242810 ലേക്ക്.

0: ഇരിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ എസ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: സോളർ പവർ കെ മാമലേ ഭാരത് ദുനിയാക്കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥാ കോ പ്രമോട്ട് കർ രഹേ ഹൈ. ഐസേ തമാം പ്രയാസോ കെ കാരണ് ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജ സങ്കട കാ സാമനാ കർ രഹാ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭീ മാംഗ് ഹൈ, പെട്രോൾ ഡീജൽ ഗ്യാസ് ഐസീ ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കി പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തി.

ശ്രീ വിജയ്, ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോചേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യം.

0: നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിശനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് അഞ്ചാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3ാം സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ

0: ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Rainbow FM 107.5, musically yours.
2: മലയാളത്തിൽ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. 10 മിനിറ്റിലെ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്തത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് മീ റെയിൻബോ ആർജെ രേഷ്മി ആൻഡ്
3: ആർജെ അരുണിമ.
2: അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
3: യെസ്,
2: ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ തന്നെ ലൈവിൽ വന്നത്.
3: അതെ, ചോദ്യം ഇതായിരുന്നു, ഒരു പഴയ മലയാള സിനിമ റീമേക്ക് ചെയ്ത ഒരു പുതിയ മലയാള സിനിമ ഏതാണെന്നായിരുന്നു. ആൻഡ് അതില് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റിമാ കല്ലിങ്കലാണ്. ആൻഡ് ഷൈൻ ടോം ചാക്കോയും ഒരു കഥാപാത്രത്തെ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ കൂടുതൽ ക്ലൂ തന്നാൽ നിങ്ങൾ വേഗം ഉത്തരം പറയും. ദാ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, ആരാ നോക്കാം. കോള് ഇല്ല, കട്ടായി പോയി. വീണ്ടും വിളിക്കോ നോക്കാം. എന്തായാലും ഞാൻ സിനിമയെ കുറിച്ച് പറഞ്ഞ ക്ലൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലൂ ഇതാണ്, മലയാളത്തിലെ ഒരു പഴയ സിനിമയുടെ റീമേക്ക് ആണ് ഈ സിനിമ. ആൻഡ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റിമാ കല്ലിങ്കൽ ആണ്. ആൻഡ് മറ്റൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോ ആണ്.
2: നമുക്ക് കോള് വന്നിട്ടുണ്ട്, കണക്ട് ചെയ്യാം. ഹലോ
4: ഹലോ
3: ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: ആൻസർ നീല വിളിച്ചോളെ.
3: അയ്യോ, പേരൊക്കെ പറയുന്നതിന് മുമ്പ് ആൻസർ നീല വിളിച്ചമാണ്. ശരി, അപ്പൊ ഇതാരാ സംസാരിക്കുന്നേ?
4: നേരത്തെ വിളിച്ചില്ലേ? നേരത്തെ വിളിച്ച പക്ഷെ നിങ്ങളത് പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് റേഡിയോ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ വിളിച്ചതാ.
3: ഓക്കേ,
2: അൽമ ആൻഡ് ടീം.
4: അന്നത്തെ പക്ഷെ നിങ്ങൾ ആൻസർ പറഞ്ഞത് അല്ല, ഉമാ ഞാറക്കൽ എന്നൊക്കെയുള്ള പക്ഷേ ഞങ്ങൾ വീട്ടുകാരെ
2: ഉമാ ഞാറക്കൽ വാട്സപ്പില് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
3: അതെ,
4: അയ്മേന നിങ്ങൾ വില വെച്ചില്ല കുട്ടിയുടെ സങ്കടം.
3: ഓ, അതിന്റെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കേ, പക്ഷെ എന്തായാലും ശരി ഉത്തരം പറഞ്ഞു തന്നെ പ്രതിഷേധം അറിയിച്ചല്ലോ, അതിന് വളരെ സന്തോഷം.
2: എന്താ, നമ്മള് ആൻസർ പറഞ്ഞത് അൽമയാണെന്ന് പറഞ്ഞിരുന്നില്ല?
3: ആ, നമ്മള് വായിച്ചിരുന്നല്ലോ പേര്.
4: ഇല്ല പറഞ്ഞില്ല, ഞങ്ങളെ സംഗീതം കേട്ടോണ്ടിരിക്കുക.
3: ഓ,
2: അൽമ അഭിലാഷ് നമ്മളോട് സംസാരിച്ചതെന്ന് പറഞ്ഞിരുന്നു.
3: അതെ, നമ്മള് വായിച്ചിരുന്നു, ചിലപ്പം വിട്ടുപോയതായിരിക്കും. നമ്മൾ പല പല സമയത്തായിട്ടാണ് ഈ പേരുകളൊക്കെ വായിച്ചത്. ഒരു തവണ മാത്രമല്ല കേട്ടോ, പല സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തവണ നമ്മൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് ആ പേര് പറഞ്ഞത്.
2: അതെ, അഭിലാഷ് എന്നുള്ള പേരും

0: മാലിമ എന്നുള്ള പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
1: എനിക്ക് വയ്യ. എന്തായാലും
0: ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് അമ്മയെന്ന് കൂട്ടിയിരുന്നോ? ഓ അങ്ങനെ.
1: അപ്പൊ എന്തായാലും അത് അടിപൊളിയായി. എന്തായാലും അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പറഞ്ഞോളൂ, ഞങ്ങൾ പ്ലേ ചെയ്തുതരാം. ഇപ്പഴല്ല, ഇതിന്റെ
0: ദേവദൂതർ എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ പ്ലേ ചെയ്തു. ദേവദൂതർ എന്ന പാട്ടും നമ്മൾ പ്ലേ ചെയ്തു. അമ്മ മനസ്സ്.
1: ഓക്കേ, അമ്മ മനസ്സ്. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് നമുക്ക് ഈ പാട്ടും കേൾക്കാം കേട്ടോ. അടുത്ത പാട്ട് വേറെയാണ്, അതിനുശേഷം നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു,
1: താങ്ക് യു.
0: അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊരു പാട്ടിന് ശേഷം വരാം. ഇപ്പോൾ ബീസ്റ്റിലെ ഹലോ മിത്തി ഹബീബു എന്ന ഗാനം.
1: ഓക്കേ, സ്റ്റേ ട്യൂൺഡ്.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ്.
1: യെസ്, അപ്പോ നമ്മളിവിടെ ഒരു ചോദ്യോത്തര മേളയായിരുന്നു.
0: ലക്ഷ്മിയും ഇവിടെ ചോദ്യവുമായിട്ട് റെഡിയാണ്. രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു, അതിനൊക്കെ സ്മാർട്ടായിട്ട് രണ്ടുമൂന്ന് പേര് ഉത്തരമൊക്കെ പറഞ്ഞു.
1: യെസ്, ഓൾറെഡി നമുക്ക് കോൾസ് വരുന്നുണ്ട്, നമ്മള് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ആ കോളറോട് തന്നെ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം.
0: ഹലോ, ആരായിരുന്നു? റിനീഷ്. ഞങ്ങള് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ലൈവിൽ കണക്ട് ആയല്ലോ. എവിടെയാണ് വീട്? എവിടെയാണ് വൈപ്പിൻ?
1: റിനീഷ് എന്ത് ചെയ്യുന്നു? ഓക്കെ, പൊതുവെ ഇത്ര ശാന്ത സ്വഭാവമുള്ള ആളാണോ?
0: കടയില് പിന്നെ ശാന്തമായിട്ട് ഇടപെടാനല്ലേ പറ്റുള്ളൂ അല്ലേ?
1: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഞായറാഴ്ച കടയില് തിരക്കുണ്ടോ?
0: തിരക്കില്ല, കട ഓപ്പൺ ആണ് ഇന്നും.
1: അപ്പൊ ഇന്നാണ് സ്വന്തമായിട്ട് അവധി എടുക്കാറ്? ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ചോദ്യത്തിന്റെ ഒരു രീതി അറിയാലോ അല്ലെ? ഒരു സിനിമയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സിനിമയുടെ ക്ലൂ ഞാൻ തരാം. ഈ സിനിമയിലെ നായകൻ ആസിഫ് അലി ആണ്. ഓക്കെ, ഈ സിനിമയില് ഒരു പഴയ മലയാള സിനിമാ ഗാനം, നമ്മുടെ ചിത്രചേച്ചി പാടിയ ഒരു പഴയ മലയാള സിനിമാ ഗാനം ചിത്രചേച്ചി തന്നെ പാടുന്നതായിട്ട് ഈ സിനിമയില് ചിത്രീകരിച്ചിട്ടുണ്ട്. അറിയോ, ഉത്തരം മനസ്സിലായോ? ഈ സിനിമയുടെ ഡയറക്ടർ ഒരു തെലുങ്ക് സൂപ്പർ സ്റ്റാറിന്റെ മലയാളത്തിലെ ശബ്ദത്തിന് ഉടമയാണ്. അതായത് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യുന്ന ആളാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്.
2: അതന്നെ
1: അതന്നെ. Yes, you can, you can.
0: കറക്റ്റ് തന്നെ, ഗസ് കറക്റ്റ് ആണ്. പേര് കിട്ടിയാ മതി, പേര് കിട്ടാ വിജയിക്കും.
1: അതെ, അതിലൊരു പാട്ട് ഉണ്ട്.
0: ക്ലൂ പറഞ്ഞു കൊടുത്ത് അരുണിമ പറയുകയാണല്ലോ, ഇത് കഷ്ടം
1: അല്ല? ആള് ഭയങ്കര അല്ലെ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അതൊരു പാട്ടുണ്ട്. സൂപ്പർ അല്ലേ,
0: ഞാൻ പറഞ്ഞു വിജയിക്കൂന്ന് എത്രയും പെട്ടെന്ന്.
1: ഓ അങ്ങനെ, അപ്പൊ എന്തായാലും അടിപൊളി. എനിക്ക് എന്താച്ചാ, ആൾക്ക് ഇത്രയും മനസ്സിലായിട്ടും പിന്നെ ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ നമുക്ക്
0: വിഷമല്ലേ?
1: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ വിളിച്ച്.
0: അമ്മ ഉണ്ടോ അകത്ത്, അടുത്ത് തന്നെ?
1: ഹലോ,
2: ഹലോ,
1: അമ്മ ഉണ്ടോ അടുത്ത്?
0: അമ്മയില്ല.
1: ഓക്കെ, ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് അമ്മയോട് അമ്മയ്ക്ക് എന്തെങ്കിലും കടയിൽ നിന്ന് ഒരു മുട്ടായെങ്കിലും എടുത്ത് കൊടുത്തായിരുന്നോ? അതമ്മ ഇപ്പോഴും എടുക്കാറുണ്ട്. എന്നാൽ ഇന്ന് എന്റെ വക ഒരു മുട്ടായി കൊടുക്കാമെന്ന് തോന്നിയില്ലേ?
0: അപ്പൊ പോകുന്ന വഴി നമുക്കൊരു മിഠായി എടുത്തെങ്കിലും കൊണ്ട കൊടുക്കാം, ഇന്ന് മദേഴ്സ് ഡേ ആണ്.
1: ഓക്കെ, അപ്പം
0: ഇപ്പൊ ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്.
1: അപ്പൊ ഇതുപോലെ വീണ്ടും വിളിക്കണം. ഓക്കെ ഓക്കെ, ഒരു പാട്ട് പറഞ്ഞോളൂ. ഇഷ്ടമുള്ളത് അമ്മ മഴക്കാറ് നമ്മൾ ഓൾറെഡി ഇന്ന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു.
0: സങ്കടമൊന്നും വേണ്ട, നമുക്ക്
1: കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള പാട്ട് പറയാവോ? ഓക്കെ, അതിലെ നല്ലൊരു പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ,
0: വിജയ് സൂപ്പറും പൗർണമിയിലെ ഗാനമാണ് അടുത്തതായിട്ട് വരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിട്ടുണ്ട്.
1: അതെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഇന്നത്തെ ഇന്ന് ആദ്യമൊന്നും നമുക്ക് കുറച്ച് കോള് കണക്ട് ആവുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേഴ്സ് ഒക്കെ ആവേശഭരിതരായിട്ട് വന്നു പാട്ട്.

0: സമയം 7 മണി കഴിഞ്ഞ 56 മിനിറ്റും 49 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സമയം തീരാറായി അല്ലെ? 8 മണി വരെയാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയം.
1: അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു രസമുള്ള ഗെയിം സെഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം.
0: എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ഇതുപോലെ ഒഴിവു ദിനങ്ങളിലൊക്കെ നല്ല നല്ല പാട്ടുകളും നല്ല നല്ല ഗെയിംസിലൊക്കെ പങ്കെടുത്ത് ഇനിയും മുന്നോട്ട് പോകുക. എല്ലാ ദിവസവും ഈ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാം ഉണ്ട് അല്ലെ?
1: അതെ.
0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ടാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത് റെയിൻബോ.
1: അപ്പൊ എന്തായാലും വീണ്ടും അടുത്ത ദിവസം നമ്മൾ
0: കേട്ടുമെന്നുള്ള വിശ്വാസത്തോടെ ഒരു പാട്ടുകൂടെ ഉണ്ട്. പാട്ടിന് ശേഷം വാർത്തകൾ വരുന്നു. വാർത്തകൾക്ക് ശേഷം ഗീത് ബഹാർ, ഹിന്ദി ഗാനങ്ങളുള്ള പ്രോഗ്രാമാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും
0: സ്റ്റേ ട്യൂൺഡ്. ട്യൂണിംഗ് മാറ്റരുത്.
1: യെസ്, കീപ് ലിസ്ണിംഗ്. ദിസ് ഇസ് ആകാശവാണി 107.5 റെയിൻബോ FM.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഈ മാസം 17 സൈക്ലത്തോൺ സംഘടിപ്പിക്കും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിൽ മുഹമ്മദൻ എസ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
4: आकाशवाणी के सभी श्रोताओं को लीमा सनी का प्यार भरा नमस्कार. फिर आई एक संडे शाम और हम आए आपके साथ हिंदी गाने सुनने सुनाने और बहुत सारे मजे लेने के लिए. दोस्तों, बचपन में हमसे कहा जाता था कि मीठी बातों पर विश्वास मत करना. जो लोग ज्यादा मीठे बोलते हैं जरूर उनमें कोई ना कोई खोट है या फिर वो हमें किसी न किसी ट्रैप में फंसाना चाहते हैं. और इसी बात को लेकर बड़े बुजुर्ग हमें हमेशा चौकन्ना करते थे कि डोंट टॉक टू स्ट्रेंजर्स, बी केयरफुल व्हेन पीपल स्पीक वेरी स्वीटली टू यू, और मीठी बातों पर ज्यादा विश्वास मत करो. लेकिन क्या है ना, प्यार एक ऐसा चीज है जहाँ पर धीरे धीरे जरा जरा बस मीठी बातों पर हम यकीन करने लगते हैं, खासकर तब जब हम किसी से प्यार करते हैं. लीजिए दोस्तों, सुनते हैं अगर तुम ना होते फिल्म का ये गाना धीरे धीरे जरा जरा. उसी के साथ ही साथ अनदर ब्यूटिफुल सॉन्ग इन दिस प्रोग्राम व्हिच वी कॉल गीत बहार. आपके साथ मैं जुड़ रही हूँ आकाशवाणी कोची एफ एम रेनबो से, लिमा सानी.

ಲವ್ ಲಸ್ಟ್ ಡಬಲ್ ಕಷ್ಟ ಬಡಾಡಿ ತುನಂ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഭാഗമായുണ്ടായ ഊർജ പ്രതിസന്ധിയെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളിലൂടെ ഇന്ത്യ ഫലപ്രദമായി നേരിട്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. സ്പെയിനിലെ ടെനറിഫിൽ ഹാൻഡാവൈറസ് ബാധയെ തുടർന്ന് നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച യാത്രക്കാരുടെ ആദ്യ സംഘം മാഡ്രിഡിലെത്തി. 14 സ്പെയിൻ സ്വദേശികളടങ്ങുന്ന സംഘം സൈനിക ആശുപത്രിയിൽ നിർബന്ധിത സമ്പർക്ക വിലക്കിൽ കഴിയും. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് രാത്രി 9:30 തുടക്കം. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. 2025 സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ റാങ്കിങ്ങിൽ കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. സംസ്ഥാനതലത്തിൽ 1-ാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ 2-ാം സ്ഥാനവുമാണ് കോഴിക്കോട് നേടിയത്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 5 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. News Rainbow.

are listening to Rainbow FM 107.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: പ്രിയരെ, കൃത്യം 11 മണിക്ക് കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: പ്രസ്തുത
1: പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:06. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.